ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 31, മലയാള വർഷം 1201 കർക്കടകം 6, 2026 ജൂലൈ 22 ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ദുപഥ്യസ്യ വക്താ ശ്രോതാജ ദുർലഭ. പുരാണാന്തർഗതവും ഏറെ പ്രസിദ്ധിയുമുള്ള ഒരു സാരോപദേശ ശ്ലോകമാണിത്. മഹാഭാരതത്തിൽ വിതുരോപദേശത്തിൽ എന്നാണ് പ്രസിദ്ധി. എന്നാൽ വാൽമീകി രാമായണത്തിൽ രാവണൻ്റെ സീതാപഹരണവേളയിൽ രാവണനോടുള്ള മാരീചൻ്റെ ഉപദേശമായിട്ടും കാണുന്നുണ്ട്. മഹാഭാരതത്തിൽ വിതുരരെ ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നു. വാൽമീകി രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ മാരീചൻ്റെ രാവണനോടുള്ള ഉപദേശവും ആണ് ഇത്. എന്നാൽ രാമായണം പ്രബന്ധം യുദ്ധകാണ്ഡത്തിൽ വിഭീഷണൻ രാവണനോട് ശ്രീരാമനുമായി സന്ധി വേണം, യുദ്ധം നല്ലതിനല്ല എന്നു പറയുന്നിടത്തും ഈ ശ്ലോകം കാണാം. ഏത് സന്ദർഭത്തിലായാലും ഉപദേശിക്കപ്പെടുന്നവർ ദുഷ്ടന്മാരും അഹങ്കാരികളും തന്നെ. നിത്യജീവിതത്തിലാകട്ടെ ഈ ശ്ലോകത്തിൻ്റെ സ്വാധീനവും പ്രസക്തിയും ധാരാളം ഉണ്ടുതാനും. ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് മടങ്ങാം. ഇവിടെ ഉപദേശിക്കപ്പെടുന്നവരിൽ ഒരാൾ ഭാരതചക്രവർത്തിയും പുത്രസ്നേഹം കൊണ്ട് തികച്ചും അന്ധനുമായ ധൃതരാഷ്ട്ര മഹാരാജാവാണെങ്കിൽ, മറുഭാഗത്ത് ലോകൈകചക്രവർത്തിയും അഹങ്കാരിയും സ്ത്രീലമ്പടനുമായ സാക്ഷാൽ ദശമുഖൻ തന്നെ. കൈലാസപർവ്വതമെടുത്തമ്മാനമാടി ദേവന്മാരെ മുഴുവൻ ബന്ധിച്ച് ലങ്കയിൽ കൊണ്ടുവന്നിട്ട് സൂര്യചന്ദ്രന്മാരെ വരെ തൻ്റെ സ്വാധീനത്തിലാക്കിയ ത്രൈലോക്യ ചക്രവർത്തിക്ക് സ്ത്രീവിഷയത്തിൽ മാത്രം പക്വത കൈവരിക്കാനായില്ല. രണ്ടുപേർക്കും ദുഷ്ടന്മാരായ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും ധാരാളം. അതുതന്നെയാണ് ഇവിടത്തെ സൂചനാവിഷയവും. ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് മടങ്ങാം. വിതുരോപദേശവും മാരീച വിഭീഷണ ഉപദേശവും തുടരുന്നു. രണ്ടിൻ്റെയും അന്തസ്സത്ത ഒന്നു തന്നെ. അല്ലയോ മഹാരാജാവേ, എപ്പോഴും പ്രിയം മാത്രം പറയുന്ന പുരുഷന്മാർ അഥവാ ഉപദേഷ്ടാക്കൾ അങ്ങേക്ക് ചുറ്റും ധാരാളമുണ്ടല്ലോ. അവർക്കാകട്ടെ, അതുകൊണ്ട് ഏറെ നേട്ടങ്ങളും ഉണ്ടുതാനും. സമ്പത്ത്, കാര്യസിദ്ധി, സ്ഥാനമാനങ്ങൾ തുടങ്ങി ധാരാളം ധാരാളം കാര്യങ്ങൾ അവർ ഈ ഉപദേശം കൊണ്ട് കൈക്കലാക്കുന്നു. അങ്ങയുടെ അപ്രിയം കൈപ്പറ്റൊന്നുമില്ല എന്നതാണ് ഏറെ വിശേഷപ്പെട്ട മറ്റൊരു സംഗതി. ആ വിധത്തിലുള്ള ദുഷ്ടോപദേശങ്ങളാണ് അങ്ങയെപ്പോലുള്ള ലോകൈക ജേതാക്കളെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ എപ്പോഴും പ്രിയവാദികളാണ്, ഹിതവാദികളല്ല എന്ന സത്യം അങ്ങ് മറന്നുപോകുന്നു. അതാകട്ടെ, അങ്ങയെ കോട്ടത്തിലേക്കും അവരെ നേട്ടത്തിലേക്കും നയിക്കാൻ പര്യാപ്തമാണു താനും. എന്നാൽ സ്വന്തം നേട്ടങ്ങളെ വകവയ്ക്കാതെ ഹിതോപദേശം മാത്രം ചെയ്യുന്ന ഉപദേഷ്ടാക്കളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അവരാകട്ടെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുപോലുമില്ല. ഉപദേശം കേൾക്കുന്നവർക്ക് നന്നാവണം, ഈ ലോകത്തിനും ജനങ്ങൾക്കും ഏറെ നന്മ വരണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സ്വന്തം നേട്ടങ്ങളെ ഏറെ തുച്ഛമായി കാണുന്നു, മറ്റുള്ളവരുടെ നേട്ടങ്ങളെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് തൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താനാണ് താങ്കളെപ്പോലുള്ള മഹാരഥന്മാർ ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമാണ് തൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും ശ്രേയസ്സിന് അടിസ്ഥാനം. അത്തരക്കാരെ മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഭാവി

0: ഏറെ പ്രകാശമാനമായിത്തീരുമെന്ന് സാരം. മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മനോഹരമായ തർജ്ജിമയും ഇവിടെ ഉദ്ധരിക്കാതെ വയ്യ. ആളേറെയുണ്ടാം രാജാവേ നിത്യം സേവ പറഞ്ഞിടൻ, സേവ വിട്ടുഹിതം ചൊൽവോൻ കേൾക്കുന്നോനും ചുരുക്കമാം.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ഷീലാരാജ്.

0: Outplayed by Longrun Hao of Malaysia. The Indian shuttler lost 21-10, 21-14 to the world number 27. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ: രാവിലെ 6:15 അധ്യാത്മ രാമായണ പാരായണം അയോധ്യാകാന്ഡം കോട്ടയ്ക്കൽ മധു അവതരിപ്പിക്കുന്നു. തുടർന്ന് ശ്രീരാമകീർത്തനം ഗായത്രി ഗിരീഷ് പാടിയത്. 6:30 സൈമദ് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷനായ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കളിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ഗ്രീൻ ഹൈഡ്രജൻ ഒരു ബദൽ ഇന്ധനം. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. ബേപ്പൂർ സുൽത്താൻ എന്ന ഇമ്മിണി ബല്യ എഴുത്തുകാരനെ കുറിച്ച്. 7:15 റീഗൽ ജ്വല്ല സിക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ വിഷുക്കണി എന്ന കവിത ആലപിക്കുന്നത് രാധിക വി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 14 വേഗങ്ങൾ ആയുർവേദ രീതിയിൽ. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ശ്രീ പാർവതി സംസാരിക്കുന്നു. 7:55 അക്കൌണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യജീവിതം. പൈൽസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് ഡോക്ടർ ഷാജി പൌലോസ് സംസാരിക്കുന്നു. 8:45 10:15 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പുരാണ കഥാഖ്യാനം പി വി മധുസൂദനൻ അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എൻഡോമെട്രോസിസ് ഹോമിയോപ്പതിയും ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം ഭാഗം 18. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ. ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 6-ാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. വേർതിരിക്കാം, പുനരുപയോഗിക്കാം. 9:30 സംഗീത കച്ചേരി, ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം. 11:02 ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി.

0: ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ.
4: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. രാമായണ പാരായണം. അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കോട്ടക്കൽ മധു.

ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസി.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കോട്ടയ്ക്കൽ മധു. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരീഷ്.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
7: ആകാശവാണി തൃശൂർ.
8: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.

0: ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
3: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
4: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
5: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക, admissions.kau.in. ഫോൺ നമ്പർ 8714253165. മറ്റൊരു നമ്പർ 9446370726. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc ഓണേഴ്സ് അഗ്രികൾച്ചർ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകം കോട്ടയം, BSc ഓണേഴ്സ് ഹോർട്ടികൾച്ചർ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ വെള്ളാനിക്കര തൃശൂർ, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂർ മലപ്പുറം എന്നീ പ്രോഗ്രാമുകളിലെ CUT, ICAR, UGC 2026 സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-243-8139. നമ്പർ ആവർത്തിക്കാം, 0487-243-8139. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-244-5749. മറ്റൊരു നമ്പർ 0471-244-5799. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RRII 105, RRII 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9746-574284. ആവർത്തിക്കാം, 9746-574284.
0: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺ

0: സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഈ മാസം 31 വരെ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
3: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
3: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള തുരങ്കം തകർന്ന് 20 പേർ മരിച്ചു. ടീസ്റ്റ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി NHPC നിർമ്മിക്കുന്ന തുരങ്കമാണ് ഇന്നലെ ഉച്ചയ്ക്ക് തകർന്നത്. റവന്യൂ വകുപ്പിലെ ഡിജിറ്റൽ സേവനങ്ങൾ ഇനി ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തിൽ ജൻ പരിചയ് ഇന്റഗ്രേഷൻ വഴിയാണ് ഏകീകൃത പ്ലാറ്റ്ഫോം നടപ്പാക്കിയത്. സ്ത്രീകൾക്ക് പ്രിയദർശിനി സൌജന്യ യാത്ര നടപ്പാക്കിയതിന് പിന്നാലെ അതേ പേരിൽ വനിതകൾക്ക് വായ്പാ പദ്ധതിയുമായി സർക്കാർ. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് ഈ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വനിതകളുടെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് നൽകുന്ന പലിശരഹിത വായ്പാ പദ്ധതിയാണിത്. ഡെങ്കിപ്പനി പ്രതിരോധത്തിന് ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച വാക്സിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. 4 മുതൽ 60 വയസ്സുവരെയുള്ള ആളുകൾക്കാണ് ക്യൂഡെങ്ക വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. ബയോ ഫാർമസ്യൂട്ടിക്കൽസാണ് ഈ വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നത്. ഇന്ത്യൻ വംശജനായ കനിഷ്ക നാരായണൻ ഉൾപ്പെടെ 22 പേരെ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം. നിർമ്മിത ബുദ്ധി വകുപ്പ് മന്ത്രിയായാണ് കനിഷ്കയുടെ നിയമനം. ഗാസയിൽ പാലസ്തീൻകാരെ ഒഴിപ്പിച്ച ഭൂപ്രദേശത്തിന്റെ പകുതിയിലേറെ ഇസ്രയേൽ സൈന്യം മതിൽ കെട്ടിത്തിരിച്ചു. 23 കിലോമീറ്ററിലധികം നീളത്തിലാണ് അതിർത്തി തിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. 13 ഇനങ്ങളിലായി 126 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത്. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പര നാളെ തുടങ്ങും. ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:30 ആദ്യ മത്സരം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
5: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. visit www.accountantsacademy.in.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ, ഇന്നത്തെ ചോദ്യം: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിനുത്തരം രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ഷൊർണൂർ റോഡ്. ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജികർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
7: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
8: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
9: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.

0: അറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബസ്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.

0: സുഗമമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്കാഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MP നേരെ കയ്യേറ്റമുണ്ടായതും ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും VD സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MP ഡൽഹി പോലീസിൻ്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ

ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8-ാമത് യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2-ന് തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4-ാമതായിരുന്നു. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1-ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. 1 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മീത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628 ആയി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.
ബ്രിക്സ്

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.
4: രാമായണത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അതിൽ രാമന്റെ കൂടെയുള്ളവരെല്ലാം ധർമ്മിഷ്ഠരും രാവണന്റെ കൂടത്തിൽ ഉള്ളവർ അധർമ്മികളുമാണ് എന്നൊരു മുൻവിധി നമുക്കുണ്ട്. എന്നാൽ ഈ കാഴ്ചപ്പാട് ശരിയല്ല. രാവണന് പോലും അങ്ങേയറ്റത്തെ ധർമ്മബോധം ഉണ്ടായിരുന്ന ആളാണ്. കാരണം അത്രമേൽ ധാർമ്മികമായ പാഠങ്ങളാണ് അദ്ദേഹം ശ്രവിച്ചിട്ടുള്ളത്. പക്ഷേ അറിഞ്ഞതിനെ പ്രയോഗിക്കാൻ സാധിച്ചിരുന്നില്ല എന്നൊരു നിസ്സഹായത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ കുംഭകർണൻ. കുംഭകർണൻ എന്ന് കേൾക്കുമ്പോഴേ ഏവർക്കും ചിരി വരുന്ന ഒരു സ്വഭാവമാണ്. കാരണം 6 മാസം ഉറക്കവും ഉറങ്ങിയെഴുന്നേറ്റാൽ മൂക്കുമുട്ട ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഹാസ്യ കഥാപാത്രമാണ് പൊതുവെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കുംഭകർണൻ തന്റെ ജ്യേഷ്ഠനായ രാവണനുമായി 2 സ്ഥലത്ത് സംഭാഷണം നടത്തുന്നുണ്ട്. യുദ്ധകാണ്ഡത്തിലാണ് അദ്ദേഹം പറയുകയാണ്, ഉറക്കത്തിൽ നിന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ജ്യേഷ്ഠനോട് പറയുന്ന സന്ദർഭമാണ്,

0: കെനീം, ഈ ഭൂമിയിൽ എന്തിനാണ് പിറവി കൊള്ളുന്നത്? ദൈവിക ഗുണങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവികത നിറയുമ്പോൾ നാം സ്വയം ദേവത്വമുള്ളവരായി മാറുകയാണ്. എന്നാൽ അങ്ങ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നും തൊൽ പ്രാണഹാനിക്ക് തന്നെയാണ്, അങ്ങയുടെ തന്നെ നാശത്തിന് കാരണമാകുന്ന രീതിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത്. ഇങ്ങനെ അദ്ദേഹം ലോകത്തിലെ നിരവധി ഉദാഹരണങ്ങൾ പറയുകയാണ്. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിതു. ലോകത്തിൽ ശബ്ദം കേട്ട് മൃഗങ്ങൾ പോകുമ്പോൾ ഒടുവിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന ഉദാഹരണമുണ്ട്. മത്സ്യം ചൂണ്ടയിൽ കുരുക്കിയ ഇര വിഴുങ്ങുമ്പോൾ വാസ്തവത്തിൽ അവയും ആത്മഹത്യയിലേക്ക് നടക്കുകയാണ്. അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ ഇതുപോലെ തന്നെയാണ് മൃത്യുവിന്റെ വായിലേക്ക് ചെന്നെത്തുന്നത്. ഇങ്ങനെ നിരവധിയായ ലൗകികമായ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ അങ്ങ് ചെയ്തത് തെറ്റാണ്, ധർമ്മത്തിന് നിരക്കാത്തതാണ് എന്ന് പറയുന്നത്. പറയുകയാണ് അദ്ദേഹം, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ എന്നാണ്. വിജ്ഞന്മാരെന്ന് കരുതുന്നവർക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അജ്ഞന്മാരുടെ കഥ പറയാനുണ്ടോ എന്നുള്ളതാണ്. ഈ കുംഭകർണൻ തന്നെയാണ് പറയുന്നത്, മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടും ആയുസും കുലവും നശിച്ചു പോവും. ഇങ്ങനെ ലോകത്തിന്റെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തിന്റെ വളരെ കൃത്യമായ വിവരണവുമാണ് കുംഭകർണൻ നടത്തുന്നത്. അതിലേറ്റവും രസകരമായ ഒന്ന്, കുംഭകർണൻ പറയുകയാണ്, ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മനുഷാകാരനാം രാമനാകുന്നതും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്വരൂപിയായ ശിവന്റെ മനുഷ്യരൂപമാണ് രാമൻ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ എന്ന ഏകതയുടെ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പരാജിതൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോഴാണ് അവർ പോലും എത്രമേൽ ധാർമ്മികമായ ബോധമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ദൃഷ്ടിയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി രാമായണത്തിലെ കഥാപാത്രങ്ങളെ പഠിക്കാൻ ശ്രമിക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ. രാമായണ പൊരുൾ.

0: പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി തൃശൂർ.
3: പുലരിപ്പൂക്കൾ. പുലരിപ്പൂക്കളിൽ ആദ്യം
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
5: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 807-87-8822.
7: ചേട്ടാ, ഈ ശങ്കരയ്യ റോഡിലേക്ക് ഏത് വഴി പോണ്ടേ?
8: തനിക്ക് കണ്ണ് കണ്ടുവിടുറോ? ആ കണ്ണ് ബോർഡ് വായിച്ചാ പോരെ?
7: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചേ.
8: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലൂടെ കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
10: ഗ്രീൻ ഹൈഡ്രജൻ, ഒരു ബദൽ ഇന്ധനം. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം കേൾക്കാം.
11: പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും സമൃദ്ധവുമായ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്വതന്ത്രാവസ്ഥയിലല്ല ഭൂമിയിലുള്ളത്. ആയതിനാൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഹൈഡ്രജൻ സൃഷ്ടിക്കപ്പെടുകയും സംഭരിക്കുകയും വേണ്ടിവരുന്നു. ജലത്തെ അതിന്റെ ഘടകങ്ങളായി വിഭജിച്ച് ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധന സെല്ലുകൾക്ക് ശക്തി പകരാൻ ഹൈഡ്രജൻ ഉപയോഗിക്കാം. ജ്വലനം കാരണം ഉപോൽപന്നമായി വെള്ളം മാത്രമാണ് ഇതിലൂടെ പുറത്തുവിടുന്നത്. ഹരിതഗൃഹ വാതക ഉദ്മമനം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുമുള്ള ആകർഷകമായ ഒരു ഓപ്ഷനായി ഹൈഡ്രജൻ മാറുന്നു. അങ്ങനെ ഒരു ബദൽ ഇന്ധനമെന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗ്രീൻ ഹൈഡ്രജൻ അഥവാ ഹരിത ഹൈഡ്രജൻ ആഗോള ശ്രദ്ധ നേടുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള വഴികൾ നോക്കിയാലോ. ആദ്യത്തേത് ഹൈഡ്രജൻ ഇന്ധന സെൽ. ഇത് ഹൈഡ്രജനും ഓക്സിജനും അടിസ്ഥാനമാക്കിയുള്ള ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നു. ഇതിലൂടെ ഉപോൽപന്നമായി വെള്ളമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്തതായി ഹൈഡ്രജൻ CNG. ഇത് പ്രധാനമായും ഗതാഗത ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജനും CNG നിശ്ചിത അനുപാതത്തിൽ കലർത്തുന്നത് പരമ്പരാഗത എഞ്ചിനുകളിൽ ഹൈഡ്രജനെ ഇന്ധനമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഹൈഡ്രജൻ CNG അഥവാ HCNG സാധാരണ CNG ജ്വലനക്ഷമത വർദ്ധിപ്പിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രകൃതിവാതകം, ആണവോർജം, ബയോമാസ്, സൗരോർജം, കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജം തുടങ്ങി വിവിധ വിഭവങ്ങളിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കാറ്റ്, സൗരോർജം തുടങ്ങിയ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നില്ല. വൈദ്യുത വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ വെള്ളം, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയായി വിഭജിക്കുമ്പോഴാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. പൈപ്പ് ലൈനുകൾ വഴിയോ ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ കൊണ്ടുപോകാൻ കഴിയുന്ന വൈവിധ്യമാർന്ന ഇന്ധനമാണ് ഹൈഡ്രജൻ. മാത്രമല്ല, ഗ്രീൻ ഹൈഡ്രജൻ വളരെ കാലം സൂക്ഷിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിൽ ചില വെല്ലുവിളികളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫോസിലുകൾ വിഘടിപ്പിക്കൽ, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം തുടങ്ങി വലിയ രീതിയിൽ ഊർജം ആവശ്യമുള്ള പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ ഭൂരിഭാഗവും വേർതിരിച്ചെടുക്കുന്നത്. ഇത് ഹൈഡ്രജന്റെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഗ്രേ ഹൈഡ്രജന്റെ ഉൽപ്പാദനത്തിൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് മൂലം മലിനീകരണത്തിന് കാരണമാകുന്നു. ഗ്രേ ഹൈഡ്രജന്റെ ഉൽപ്പാദനം പ്രതിവർഷം ഏകദേശം 830 ദശലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് കാരണമാകുന്നു. ഹൈഡ്രജൻ വളരെ നന്നായി കത്തുന്നതും സ്ഫോടന സ്വഭാവമുള്ളതുമായ വാതകമാണ്. മാത്രമല്ല, ഇതിന് നിറമോ മണമോ ഇല്ല. അതിനാൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഹൈഡ്രജന്റെ കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ ഹൈഡ്രജൻ ഇന്ധന സെൽ വാഹനങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രവർത്തനക്ഷമമായ ഇന്ധന സ്റ്റേഷനുകളുടെ അഭാവം വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം ചെലവേറിയതാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം 2021 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീട് 2023 ജനുവരി 4 ഗ്രീൻ ഹൈഡ്രജനിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അംഗീകരിച്ചു. 2030 ആകുമ്പോഴേക്കും പ്രതിവർഷം 5 ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു.
10: ഗ്രീൻ ഹൈഡ്രജൻ, ഒരു ബദൽ ഇന്ധനം. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷ്മ ഇ കെ നടത്തി

0: ഒരുക്കിയ ലഘുപ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം സമാപിക്കുന്നു. പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 807-877-8882.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ച് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ? മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകളാണ് ഇന്നത്തെ ജീവിതപാഠത്തിൽ. തനതു നർമ്മവും ഭാഷാശൈലിയും കൊണ്ട് ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ച എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേര് മലയാളിയെ സംബന്ധിച്ച് വെറുമൊരു പേരു മാത്രമല്ല, മറിച്ച് പാത്തുമ്മയുടെ ആടും മതിലുകളും ബാല്യകാല സഖിയുമെല്ലാം ഒരുമിച്ചു ചേർന്ന് സൃഷ്ടിച്ച വലിയൊരു വികാരമാണ്. അണ്ണാനും ഓന്തും ഉറുമ്പും പാമ്പും പൂമ്പാറ്റയുമെല്ലാം പ്രകൃതിയിലെ അവശ്യ ഘടകങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞുവെച്ചു. വളരെ കുറച്ചുമാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി വളർന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും എല്ലാം നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ കഥാലോകം. സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചുവെച്ചു. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി തന്റെ തൂലിക ചലിപ്പിച്ചു. അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ ആ രചനകൾ വായനക്കാർക്ക് പാരായണ സുഖമങ്ങളായിരുന്നു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഡുപ്പൂപ്പാക്കൊരാനേണ്ടാർന്ന് എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃതികൾ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഫ്രഞ്ച്, മലായ്, ചൈനീസ്, ജാപ്പനീസ് ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട്. ഇതിനു പുറമെ മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻപഴം ഉൾപ്പെടെ 16 കഥകളുടെ ഒരു സമാഹാരവും ഓറിയന്റ് ലോങ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിന്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ കഥ പറഞ്ഞപ്പോൾ അത് കാലാതിവർത്തിയായി. ലോകമാകെ അലഞ്ഞുതിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിന്റെ എല്ലാ നോവുകളെയും ചിരിയിൽ പകർത്തി. ഭാഷയിലും ശൈലിയിലുമെല്ലാം എഴുത്തിന്റെ പുതിയൊരു ലോകം തീർക്കുകയായിരുന്നു അദ്ദേഹം. 1908 ജനുവരി 21 കോട്ടയത്തെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ കായി അബ്ദുറഹ്മാൻ, അമ്മ കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മൂത്തയാളായിരുന്നു ബഷീർ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്തെത്തിയ ഗാന്ധിജിയെ കണ്ടതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതികളും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി. പ്രേമലേഖനവും പാത്തുമ്മയുടെ ആടും ഇമ്മിണി ബല്യ ഒന്നും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ വായനാനുഭവം തന്നെയായിരുന്നു. നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകൾ, അതാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത. അതിനായി അദ്ദേഹം സ്വന്തം ഭാഷ തന്നെ സൃഷ്ടിച്ചെടുത്തു. ഇമ്മിണി ബല്യ ഒന്ന് എന്ന് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും മലയാളത്തിന് സമ്മാനിച്ചു. പ്രേമലേഖനമായിരുന്നു ആദ്യ കൃതി. ബാല്യകാല സഖി, ഡുപ്പൂപ്പാക്കൊരാനേണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക് തുടങ്ങി എത്രയെത്ര രചനകളാണ് ബഷീർ എന്ന ഇമ്മിണി ബല്യ സാഹിത്യകാരൻ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചത്. ജനകീയനായിരുന്ന എഴുത്തുകാരനായിരുന്നു ബഷീർ. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ബഷീറിന്റെ രചനകളിൽ പലതും പിന്നീട് വെള്ളിത്തിരയിലെത്തി. 1982 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം എന്നിവ ഉൾപ്പെടെ നിരവധി

0: നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ആ എഴുത്തുകാരൻ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ജീവജാലങ്ങളോടും അനുകമ്പ പുലർത്തിയ, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിയ മനുഷ്യ സ്നേഹിയായിരുന്ന ആ വലിയ എഴുത്തുകാരൻ വായിച്ചിട്ടും വായിച്ചിട്ടും കൊതിതീരാതെ സാഹിത്യ വിമർശകരുടെയും സാധാരണക്കാരായ വായനക്കാരുടെയും ഓർമ്മകളിൽ ഇന്നും ജനപ്രീതിയോടെ ജീവിക്കുന്നു.
1: ഇതുവരെ കേട്ടത് ജീവിതപാഠം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ സി ആർ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം സമാപിക്കുന്നു. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ തൃശൂർ, ഫോൺ 9946851951.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: വയലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് രാധിക വി.

0: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലിയത് രാധിക വി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുലരിപ്പൂക്കളിൽ അവസാനമായി
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
0: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
5: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
6: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
5: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: ഫോൺ 0487299329.
0: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
2: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
0: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാടാനപ്പള്ളി വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ആശാൻ റോഡ് മുതൽ ചേറ്റുവ ഹാർബർ വരെയുള്ള ഭാഗത്ത് കിലോമീറ്റർ 17/800 മുതൽ 20/600 വരെ ഇന്നു മുതൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് വലപ്പാട് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായതിനുശേഷം പ്ലസ് വൺ മുതൽ തുടർ പഠനത്തിനായി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സുകളിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണ് അപേക്ഷിക്കാവുന്നത്. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷ നൽകണം. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പ്രിന്റൌട്ടിനൊപ്പം അംഗത്വ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ, SSLC സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും നിലവിൽ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം പൂത്തോൾ മാസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. സെപ്റ്റംബർ 30 വരെ അപേക്ഷ സമർപ്പിക്കാം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
0: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
7: സഹപ്രായോജകർ
0: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയ

0: മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയക്കോ ലേക്കർ ബൽക്കി ഇസ് വിഷയക്കെ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയക്കോ വിസ്തൃത ചർച്ചക്കെ ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കി നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയക്കോ ലേക്കർ കെ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകെ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോകെ സാത്ത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
2: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
1: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി തൃശൂർ.
4: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: ഗാന സന്ദേശം.
4: പ്രായോജകർ
6: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ

0: കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദീപമോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു ആലുവയിൽ നിന്നും അമ്മ രുക്മിണി, അച്ഛൻ രാധാകൃഷ്ണൻ, അനിയത്തി സ്വാതി എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. നാളെ ജൂലൈ 23 പിറന്നാൾ ആഘോഷിക്കുന്ന അനന്തുവിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു വാണിയംകുളം കൂനത്തറയിൽ നിന്നും അച്ഛൻ സന്തോഷ്, അമ്മ ലേഖ, അനിയൻ അനൈ, അച്ചച്ചൻ, അച്ചമ്മ, അമ്മാവൻ, അമ്മായി, ഏട്ടന്മാർ, അവന്തിക എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലച്ചൂസ് എന്ന് വിളിക്കുന്ന ഗൌരിലക്ഷ്മിക്ക് ആശംസകൾ നേരുന്നു ഷൊർണൂർ കള്ളിപ്പാടത്ത് നിന്നും അമ്മ സ്വപ്ന, അച്ഛൻ വിജയൻ, അമ്മമ്മ, മാമൻ, ഇന്നമ്മ, ഇന്നച്ഛൻ, ചേച്ചിമാരായ അമിത, അമിഷ എന്നിവർ. ആശംസകളോടെ ഗാനമിത. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. കൈതപ്രത്തിന്റെ സംഗീതം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
5: ആകാശവാണി തൃശൂർ.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം.
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
10: ഗീതു, മോന്റെ മെസ്സേജ് ഇതൊന്ന് വായിച്ചു തരൂ. ഞാൻ എന്നുവെച്ചാ സമയം എടുക്കും.
11: സർജറി ഒന്ന് ചെയ്തൂടെ?
10: കാറ്ററിംഗ് സർജറിയോ? കോഴിക്കോടോ കോയമ്പത്തൂരോ പോവാനുള്ളത്.

0: മോൻ വരട്ടെ.
1: നമുക്ക് ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ ഇല്ലേ, ഒന്ന് ചോദിച്ചു നോക്കൂ.
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
4: തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ PSC അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നൽകുന്ന ഒരു വർഷത്തെ ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഇന്ന് രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487 2334 3133. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെറാജ് തസ്തികയിലേക്കുള്ള 6 ഒഴിവുകളിലേക്കും എഞ്ചിൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള 2 ഒഴിവുകളിലേക്കും താൽക്കാലിക നിയമനം നടത്തുന്നു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം kochinshipyard.in. ഓൺലൈൻ അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. തൃശൂർ ജില്ലയിൽ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. ഇന്ന് വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 9497920183. നമ്പർ ആവർത്തിക്കാം, 9497920183. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ PSC എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഇന്നാണ് അപേക്ഷിക്കേണ്ട അവസാന ദിവസം. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0487 2334 3133. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം കാറ്റഗറി നമ്പർ 139/2024 തസ്തികയിലേക്ക് അപേക്ഷിച്ച യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഇന്നും നാളെയും മറ്റന്നാളും തൃശൂർ ജില്ലാ PSC ഓഫീസിൽ നടത്തുമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് SMS അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് എന്നിവ മുഖേന ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ചും വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മറ്റ് നിർദ്ദിഷ്ട രേഖകളും സഹിതം നിശ്ചിത സമയത്തും സ്ഥലത്തും ഹാജരാകണം.
5: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം. തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
7: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം കേൾക്കാം. ഇന്ദ്രജാലം എന്ന ചിത്രത്തിൽ ONV കുറുപ്പിന്റെ വരികൾക്ക് SP വെങ്കിടേഷ് ഈണം പകർന്ന MG ശ്രീകുമാർ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ. പതിനാല് വേഗങ്ങൾ ആയുർവേദ രീതിയിൽ. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ശ്രീപാർവതി സംസാരിക്കുന്നു.

0: പുതിയൊരു വാക്ക് പരിചയപ്പെടാൻ പോകുന്നു. വേഗം, സ്പീഡ് എന്നതിൻ്റെ മലയാള പദം എന്ന രീതിയിലാണ് നാം ഇതുവരെ ഈ വാക്കിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആയുർവേദം വളരെ പ്രാധാന്യത്തോടെയാണ് ഈ വാക്കിനെ കാണുന്നത്. വേഗം എന്നതുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യകരമായ സ്ഥിതി നിലനിർത്തുവാനായി ശരീരം സ്വയം ഉണ്ടാക്കുന്ന അഭിവാഞ്ചകൾ എന്ന് മനസ്സിലാക്കാം. ഉദാഹരണമായി, മൂത്രസഞ്ചിയിൽ പുറന്തള്ളപ്പെടാനുള്ള മൂത്രം നിറയുമ്പോൾ മൂത്രമൊഴിക്കണം എന്ന തോന്നൽ ശരീരം സൃഷ്ടിക്കുന്നു. കൂടുതലായി പൊടി, തണുപ്പ് ഇവ ഏൽക്കുമ്പോൾ തുമ്മൽ എന്ന വേഗമുണ്ടാകുന്നു. ഇത്തരത്തിൽ 14 വേഗങ്ങളാണ് ശരീരത്തിൽ ഉള്ളത്. വേഗങ്ങളെ പിടിച്ചു വയ്ക്കുകയോ ബലം പ്രയോഗിച്ച് പുറപ്പെടുവിക്കുകയോ ചെയ്യരുത്. വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വേഗത്തെ പിടിച്ചു വയ്ക്കുന്നതിനും, വിശപ്പില്ലാത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് വേഗത്തെ ബലം പ്രയോഗിച്ച് പുറപ്പെടുവിക്കുന്നതിനും ഉദാഹരണങ്ങളാണ്. വേഗങ്ങൾ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങളുടെ സൂചന കൂടിയാണ്. ഇവയെ സാഹചര്യങ്ങൾ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നാം പിടിച്ചു വയ്ക്കുന്നു. ഇത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ശരീരത്തെ എങ്ങനെയൊക്കെ ഇവ ബാധിക്കും എന്ന് നോക്കാം. മലവിസർജനം എന്ന വേഗത്തെ തടുത്താൽ കാലുകളിൽ മസിൽ ഉരുണ്ട് കയറുക, ജലദോഷം, തലവേദന, ഏമ്പക്കം, ഹൃദയത്തിന് തകരാറുകൾ, വിശപ്പില്ലായ്മ, കാഴ്ച തകരാറുകൾ ഇവ സംഭവിക്കാം. ദിവസവും മലവിസർജനം നടക്കാതിരുന്നാലും മേൽപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തലവേദന, മസിലു പിടുത്തം തുടങ്ങിയ ലക്ഷണങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ അവരുടെ മലവിസർജന വേഗത്തെ പറ്റി ശ്രദ്ധിച്ച് അത് പരിഹരിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി ഉറക്കം എന്ന വേഗത്തെ നിരന്തരമായി തടുക്കുന്നത് കൊണ്ട് ഉത്സാഹക്കുറവ്, മേലുവേദന മുതലായവ ഉണ്ടാകാം. ജൈവ ഘടികാരത്തോട് അഥവാ ബയോളജിക്കൽ ക്ലോക്കിനോട് ഇണങ്ങിയാണ് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ശരീരകോശങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയും സൂര്യൻ ഉദിക്കുമ്പോൾ അവ ഉണർന്ന് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ആയതിനാൽ സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്നതിനിടയിലുള്ള സമയത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. വളരെ വൈകി, അതായത് 11-12 മണിക്ക് ശേഷം ഉറങ്ങുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ജോലി മുതലായ സാഹചര്യങ്ങൾ കൊണ്ട് രാത്രി ഉറങ്ങാൻ സാധിക്കാതെ വരുന്നവർ ഉറക്കമിളച്ചതിന്റെ പകുതി സമയം പകലുറങ്ങേണ്ടതാണ്. ഇനി മൂത്രവിസർജനം എന്ന വേഗത്തെക്കുറിച്ച് നോക്കാം. ശരീരത്തിലെ രക്തചംക്രമണം ശരീരപോഷണം എന്ന ധർമ്മം മാത്രമല്ല നിർവഹിക്കുന്നത്. ഓരോ കോശങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളെയും രക്തം തന്റെ യാത്രക്കിടയിൽ ശേഖരിക്കുന്നു. ഇത്തരം മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവയവമാണ് വൃക്ക. വൃക്കകൾ രക്തത്തെ അരിച്ച് പുറന്തള്ളേണ്ടുന്ന വസ്തുക്കളെ ശേഖരിച്ച് മൂത്രനാളിയിലൂടെ മൂത്രസഞ്ചിയിലെത്തിക്കുന്നു. മൂത്രസഞ്ചിയിൽ ഒരു നിശ്ചിത അളവ് മൂത്രം നിറയുമ്പോഴാണ് മൂത്രമൊഴിക്കണം എന്ന തോന്നൽ ശരീരത്തിലുണ്ടാകുന്നത്. എന്നാൽ നാം പലപ്പോഴും ഈ വേഗത്തെ വേണ്ടത്ര ഗൗനിക്കാറില്ല. സാമൂഹികമായ പരിമിതികൾ കൊണ്ടും മൂത്രപ്പുരയുടെ ശുചിത്വക്കുറവ് കൊണ്ടും അനാസ്ഥ കൊണ്ടും മൂത്രവേഗത്തെ അവഗണിക്കുന്നവരാണ് മിക്ക ആളുകളും. മിക്കവാറും സ്കൂൾ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ മൂത്രമൊഴിക്കാറുള്ളൂ. ഇത്തരം പ്രവൃത്തികൾ മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ചൂടുകാലത്ത് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനും മേൽപ്പറഞ്ഞ വസ്തുതകൾ തന്നെയാണ് കാരണം. ആർത്തവ സംബന്ധമായ തകരാറുകളുള്ള കുട്ടികളിൽ ഭൂരിഭാഗവും മൂത്രവേഗത്തെ തടുക്കുന്ന ശീലമുള്ളവരാണ് എന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനായി ശരീരം തനിയെ കാണിച്ചു തരുന്ന അഭിവാഞ്ചകളായ വേഗങ്ങളെ ശ്രദ്ധിച്ച് ശരീരത്തെ മനസ്സിലാക്കി അവ തടുക്കാതെ ആരോഗ്യകരമായി ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പതിനാല് വേഗങ്ങൾ ആയുർവേദ രീതിയിൽ. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ശ്രീപാർവതി സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
6: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
7: ആകാശവാണി തൃശൂർ.
8: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
9: പ്രായോജികർ
10: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
11: വിസിറ്റ് www.accountantsacademy.in.

0: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
1: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടന്റ്സ് അക്കാഡമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
2: അക്കൗണ്ടന്റ്സ് അക്കാഡമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
3: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കൊൽക്കത്ത. ഇന്ത്യയിലെ സിനിമാ വിദ്യാഭ്യാസത്തിനുള്ള രണ്ടാമത്തെ ദേശീയ കേന്ദ്രമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ അക്കാദമിക് സ്ഥാപനമായി 1995 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കൊൽക്കത്ത. ഇന്ത്യയിലെ സിനിമാ വിദ്യാഭ്യാസത്തിനുള്ള രണ്ടാമത്തെ ദേശീയ കേന്ദ്രമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്വയംഭരണ അക്കാദമിക് സ്ഥാപനമായി 1995 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ചിന്താവിഷയം: ആരോഗ്യം നിങ്ങളുടെ പ്രഥമ പരിഗണനയായി മാറുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്നു. മാക്സിം ലാഗിസ്. ആരോഗ്യം നിങ്ങളുടെ പ്രഥമ പരിഗണനയായി മാറുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്നു. മാക്സിം ലാഗിസ്. ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
4: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
5: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
6: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
9: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 26 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
10: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
3: അറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487 23 23 571. മറ്റൊരു നമ്പർ 0487 23 23 572. ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 8 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
11: बेटा, मैं कल अपने भतीजे के घर होके आया, देखकर हैरान रह गया कि वो लोग दिन भर एसी चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में 2 फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
12: PM सूर्य घर मुफ्त बिजली योजना. जुड़ने के लिए रजिस्टर करें PM सूर्य घर .gov.in पर.

0: the first country in the European Union to approve a blanket ban on social media as concerns grow worldwide over the harmful effects of digital content on kids. The ban will not cover access to online encyclopedias, educational or scientific directories. President Emmanuel Macron, who championed the ban as a signature initiative of his second term, called Parliament's approval a major step forward. The French leader has pushed for the ban to come into effect by September, ahead of the new school year. However, a review to determine whether it complies with the French constitution could delay its implementation. A growing number of countries are taking steps to restrict social media access amid multiplying warnings over its harmful effects on children. Komati Parikh, Akashvani News, Delhi.
1: India has delivered relief materials, including food items and family tents, to Afghanistan's National Disaster Management Authority to support the affected communities in the wake of the floods in Nuristan. In a social media post, External Affairs Ministry said, India stands with the Afghan people at this difficult time. On to sports. In China Open Badminton, PV Sindhu will take on compatriot Unnati Huda, and Lakshya Sen will get his men's singles campaign underway today. Ayush Shetty will take on Alvi Farhan in the singles opening round today. Men's doubles pair MR Arjun and Hariharan Amsa Karunan. Mixed doubles pair Rohan Kapoor, Rutvika Shivani Gadde and Tanisha Krasto Dhruv Kapila will also be in action today. And now for a look at today's newspapers, it's over to Shagun Chopra.
2: Thank you, Anuja. The dailies have covered the Prime Minister's call to the NDA MPs to reach out to youth and dispel their fears of any future occurrence of an exam paper leak. The Indian Express, quoting the Prime Minister, says, "Future of youth is beyond politics, calls for foolproof and timely exams." Quoting the Home Ministry, the Times of India states, 50% quota for ex-Agniveers in Central Armed Police Forces, Assam Rifles posts. India soon to get first dengue vaccine for people aged 4 to 60 years, informs the Statesman. An op-ed in the Tribune writes on how India's private sector has entered an exciting phase with Skyroots Aerospace launching Vikram-1 rocket. Condemning the attack on commercial vessel, Russian envoy summoned over killing of 4 Indians, writes the Economic Times. A headline in Hindustan Times writes, AI to drive planning audits, fraud detection under Viksit Bharat Jiramji, humans to take final call. And finally, Financial Express mentions about a QS survey declaring Delhi the most affordable for students in the world, doing well on employer demand as well. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. President Drouthi Murmu calls for significant expansion of economic engagement between India and North Macedonia, urges businesses from both countries to move beyond trade and build long-term partnerships. India to host three-day meeting of BRICS health ministers in Chandigarh beginning today. Indian Navy to commission indigenous anti-submarine warfare shallow watercraft INS Malwan at Karwar in Karnataka today. Uttar Pradesh Cabinet approves scheme to provide free scooty to meritorious female students of the state. India reaffirms its commitment to rule-based multilateral trading system at WTO Trade Policy Review in Geneva. And PV Sindhu to take on compatriot Unnati Huda in China Open Badminton Tournament today. And with that, we end the morning news. Have a nice day.
3: ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
6: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ.
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
4: ഫോൺ 9387168444.
7: ആരോഗ്യ ജീവിതം.
8: ഇന്ന് ആരോഗ്യ ജീവിതത്തിൽ പൈൽസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുന്നു.
9: നാം എല്ലാവരും പലപ്പോഴും പലരുടെ കാലിൽ ഞരമ്പ് തടിച്ചു കിടക്കുന്നതായിട്ട് കാണാറുണ്ട്, വേരിക്കോസ് വെയിൻ എന്നൊക്കെ പറയും അതിന്. അപ്പൊ വേരിക്കോസ് വെയിനുള്ള ആളുകളുടെ കാലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച പലരും കാലിൽ അത് ഞരമ്പ് തടിച്ചതൊരു ഉണ്ട പോലെ കിടക്കും. അതുപോലെ തന്നെ ഇതിന്

സമാനമായിട്ട് ഇതേ രീതിയിൽ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഏനൽ വെയിൻസിന് അതിനൊരു തടിപ്പ് വന്നിട്ട് അതിലൊരു കുരുവായിട്ട് രൂപാന്തരപ്പെടുന്നതിനാണ് പൈൽസ് അഥവാ മൂലക്കുരു അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. മൂലക്കുരു പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ളതാണ്. ഒന്ന് ഇന്റേണൽ ഹെമറോയിഡ്സ്, അത് മലദ്വാരത്തിനുള്ളിലുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആണ്, അത് മലദ്വാരത്തിന് പുറത്ത്. ഇന്റേണൽ ഹെമറോയിഡ്സ് ആണ് ഏറ്റവും അധികമുള്ളത്. ഈ ഇന്റേണൽ ഹെമറോയിഡ്സ് തന്നെ അതിന് നാല് കാറ്റഗറി ആയിട്ട്, നാല് ഗ്രേഡ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഗ്രേഡ് 1 ആണെങ്കിൽ ഇത് പലപ്പോഴും മലദ്വാരത്തിന്റെ അകത്ത് തന്നെ ഒരു തടിപ്പ്, അത് പലപ്പോഴും പേഷ്യൻസ് അറിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു മോഷൻ പോകാനുള്ള ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരു കുരുവായിട്ട് തോന്നില്ല, ചിലപ്പോൾ ബ്ലഡ് പോകുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ തന്നെ പറ്റില്ലായിരിക്കാം. സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഇതും മലദ്വാരത്ത് മോഷൻ പോകുന്ന സമയത്ത്, മലം പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു കുരുവായിട്ട് പുറത്തേക്ക് പതുക്കെ തള്ളി വരും. അത് മോഷൻ പോയ ശേഷം ഇത് തന്നെ അകത്തേക്ക് വലിഞ്ഞ് സ്വമേധയാ അകത്തേക്ക് വലിഞ്ഞു പോകുന്നു. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പൈൽസ്. ഇത് തേർഡ് ഡിഗ്രി പൈൽസിലേക്ക് വരുമ്പോൾ മോഷന്റെ ഒപ്പം ഇങ്ങനെ ഒരു തടിപ്പ് പോലെ പുറത്തേക്ക് വരികയും ഈ കുരു മോഷൻ പോയി കഴിഞ്ഞാൽ തന്നെ അകത്തേക്ക് വലിയാതിരിക്കും. എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടൊരവസ്ഥ, എന്നിട്ട് പലപ്പോഴും രോഗികൾക്ക് അത് തള്ളി അകത്തേക്ക് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതാണ് തേർഡ് ഡിഗ്രി പൈൽസ്. ഇനി ഫോർത്ത് ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എലാസ്റ്റിറ്റി നഷ്ടപ്പെട്ട് ഇത് മോഷൻ പോകുന്നതിന്റെ ഒപ്പം ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അകത്തേക്ക് തള്ളി വെച്ചാൽ പോലും അകത്തേക്ക് പോകാതെ പൂർണ്ണമായിട്ട് ഇത് പുറത്ത് നിൽക്കുന്നതാണ് ഫോർത്ത് ഡിഗ്രി പൈൽസ്. ഈ നാല് രീതിയിലാണ് ഇന്റേണൽ ഹെമറോയിഡ്സ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ്. എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എപ്പോഴും മലദ്വാരത്തിന് പുറത്തു തന്നെ നമുക്ക് പരിശോധനയിൽ കാണാൻ സാധിക്കും. രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും അതിന്റെ തടിപ്പ് തന്നെയാണ്. ഒരു കുരു പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ കുരു ഫീൽ ചെയ്യുന്നതായിട്ടാണ് രോഗികൾ പറയുക. പിന്നെ ഉള്ളത് ബ്ലീഡിംഗ് ആണ്, രക്തം പോക്ക്. ഈ പൈൽസിന്റെ ഒരു രക്തം പോക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പൈൽസ് എപ്പോഴും മലദ്വാരത്തിന് ഏറ്റവും പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന രക്തം വളരെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല നമ്മുടെ കൈയൊക്കെ പൊട്ടി മുറിഞ്ഞു വരുന്ന നല്ല റെഡ് കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള രക്തമായിരിക്കും പൈൽസിന്റേത്. പക്ഷെ മലദ്വാരത്തിന്റെ കുറെ ഉള്ളിൽ നിൽക്കുക, നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ കുടലിൽ നിന്നൊക്കെ വരുന്ന രക്തം താഴത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു കറുത്ത നിറമാവും. പക്ഷെ പൈൽസിൽ അങ്ങനെയല്ല. അപ്പം ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തം പോക്ക് പൈൽസിന്റെ ഒരു ലക്ഷണമാണ്. അത് മോഷൻ പോയി കഴിഞ്ഞാൽ, മലം പോയി കഴിഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട്, അല്ലെങ്കിൽ തെറിച്ച് ഇങ്ങനെ ചീറ്റി പോകുന്ന പോലെ, ഈ രണ്ട് രീതിയിലും കാണാറുണ്ട്. പിന്നെ ശോധനക്കുറവ്. ആളുകൾ പലപ്പോഴും ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് മോഷൻ പോകാൻ ഒരു പ്രയാസം. അപ്പൊ ഉള്ളിലൊരു തടസ്സം കാരണം, ഈ തടിപ്പ് കാരണം അതിന് പോകാനുള്ളൊരു സ്ഥലമില്ല. അപ്പം ശോധനക്കുറവ് പറയാം. പിന്നെ ആളുകൾക്ക് പലപ്പോഴും ഇതൊരു ഇറിറ്റേഷനാണ്, അവിടെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. കാരണം അവിടെ പലപ്പോഴും ഇന്റേണൽ ഹെമറോയിഡ്സ് നിന്ന് കുറച്ച് ഇങ്ങനെ ദ്രാവകം പോലെ, അല്ലെങ്കിൽ പതുക്കെ ഒരു നനവ് എപ്പോഴും വരുന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്, നമ്മൾ പലപ്പോഴും പണ്ട് പറയാറുണ്ട് ആളുകൾ ദേഷ്യമുള്ള ആളുകളോട് ചോദിക്കാറുണ്ട്, നിനക്ക് എന്താ മൂലക്കുരു ഉണ്ടോ? ഇതാണ് അതിന്റെ കാരണം. ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ രോഗികൾക്ക് പലപ്പോഴും ഇത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനെ ഒരു പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇമോഷണൽ ലെവലും, അല്ലെങ്കിൽ അവരുടെ ഒരു അതും കറക്റ്റ് ബാലൻസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ദേഷ്യം ഒരു അസോസിയേറ്റ് കാണാറുണ്ട്. ഇതിന്റെ കൂടെ പലപ്പോഴും ആളുകൾക്ക് ഈ നടുവേദന ഒക്കെ ഇതിന്റെ കൂടെ പറയാറുണ്ട്. മൂലക്കുരുവിൽ ശരിക്കും പറഞ്ഞാൽ വേദന കുറവാണ്. വേദന വളരെ ഈ ആ രക്ത കുഴലുകൾക്ക് അവിടെ ത്രോംബോസ്ഡ് ആയാൽ, അല്ലെങ്കിൽ അതിനകത്ത് അതൊരു വളരെ കോംപ്ലിക്കേഷൻ വന്നാൽ മാത്രമേ സാധാരണ ഇതിൽ വേദന ഉണ്ടാവുള്ളൂ. വേദന ഉണ്ടാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിഷർ പോലുള്ള കണ്ടീഷൻസ് ആണ്, അതിനാണ് അധികം വേദന ഉണ്ടാവുക. പൈൽസിന് വേദന പൊതുവെ കുറവാണ്. ആ രക്തക്കുഴലിൽ ത്രോംബോസ്ഡ് ആവാന്ന് പറയും. അത് ഒരു കട്ട പിടിച്ചിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും വേദന ഉള്ളത്. അല്ലാതെ ഇനീഷ്യൽ സ്റ്റേജിലോ ഒരു പ്ലെയിൻ കേസ് ഓഫ് പൈൽസിലോ വേദന കുറവാണ്. ഇത് സ്ഥിരമായിട്ട് ശോധനക്കുറവുള്ള ആളുകൾ, കുറേ വർഷങ്ങളായിട്ട് മോഷൻ പോകാൻ ടൈറ്റാണ്, പ്രയാസമാണ് പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയറിളക്കമുള്ള ആളുകൾ, ഈ രണ്ട് കൂട്ടർക്കും പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പൊതുവെ അമിതവണ്ണമുള്ള ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരേ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ വേൾഡില് IT സെക്ടറിലൊക്കെ ആളുകൾ ഇരുന്ന് ജോലി ചെയ്യാൻ 8, 9, 10 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ഈ ഹെമറോയിഡൽ വെയിൻസ്, ആ വെയിൻസിന് പ്രഷർ കൂടുകയും അവിടെ ഇത് വെയിൻസ് തടിച്ചു വരാൻ, സ്വെള്ളി ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അവിടെ ആ ഭാഗത്ത് ഭാരം വരുന്നത്, അതുകൊണ്ട് തന്നെ വെയിറ്റ് അമിതവണ്ണമുള്ള ആളുകൾക്കും ഇങ്ങനെ വരാം. അപ്പൊ അതുപോലെ ഭാരം എടുക്കുന്ന ആളുകൾ, അതുപോലെ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾക്ക്, അമിത ഭാരം എടുക്കുന്നവർക്ക് അപ്പം ഈ മലദ്വാരത്തിന്റെ അവിടെയുള്ള ഈ വെയിൻസിന് നീർക്കെട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗർഭിണികൾക്ക് പൊതുവെ പൈൽസിനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമുക്കറിയാം
ഗർഭിണികളുടെ വയറിനായിട്ടുള്ള പ്രഷർ കൂടുതലാണ്.

0: പിന്നെ അവരുടെ ബ്ലഡ് വോളിയം പൊതുവെ കൂടുതലായിരിക്കും ഒരു സെക്കൻഡ് ട്രൈമിസ്റ്റർ രണ്ടാമത്തെ ഒരു ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് പൈൽസ് വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. പിന്നെ ചിലതരം മരുന്നുകൾ, ഹെവി ആയിട്ടുള്ള മരുന്നുകൾ, ചൂട് കൂടിയ മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് പൈൽസ് വരാം. അതുപോലെ തന്നെ ചില ലിവർ ഡിസീസസിൽ, കരളിന്റെ അസുഖത്തിലും അതുപോലെ ഹൃദ്രോഗങ്ങളിലെ ചില വിഭാഗത്തിലും പൈൽസിനുള്ള സാധ്യത കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. ലിവർ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് അവിടെ ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നൊരു ഒരു പോർട്ടൽ വെയിൻസിലൊരു പ്രഷർ കൂടുന്ന സാധ്യതയുണ്ട്. അവർക്കൊക്കെ പൈൽസ് വരാൻ സാധ്യത കാണാറുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ.
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
0: ബേസിക് ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ പകുതി മനസ്സിലാവും. പിന്നെ അല്ലെങ്കിൽ ഒരു കൊളോണോസ്കോപ്പിയോ പ്രോക്ടോസ്കോപ്പിയോ എന്ന് പറയുന്ന ആ ചെറിയ എക്സാമിനേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടത് ഡയഗ്നോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പൈൽസ് രോഗം ആളുകൾക്ക് പലപ്പോഴും വരുമ്പോൾ ആളുകൾ വിചാരിക്കുമ്പോൾ ഇതൊരു ഇത് ക്യാൻസർ പോലുള്ള സാധ്യതകളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ കൊളോറെക്ടൽ ക്യാൻസറിനുള്ള ചാൻസസ് വളരെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ പോലുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് നമ്മൾ പരിശോധനയോടെ മനസ്സിലാക്കിയ ശേഷമാണ് പൈൽസിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുക. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് പൈൽസ് ട്രീറ്റ്മെന്റിലുള്ളത്. കാരണം പൊതുവെ ഇതൊരു സർജിക്കൽ കേസ് ആണെന്ന് പറയുമെങ്കിൽ കൂടിയും 90% കേസസിലും നമുക്ക് മെഡിസിൻ വെച്ചിട്ട് നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നേരത്തെ 4 ഗ്രേഡ് ഓഫ് പൈൽസ് പറഞ്ഞു. അതിനകത്ത് 4th degree പൈൽസ് പലപ്പോഴും നമ്മൾ സർജറിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക ചെയ്യാറ്. നമുക്ക് കാര്യമായിട്ട് ചിലപ്പോൾ ചെയ്യാം, മെഡിസിൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 1st and 2nd degree പൈൽസും 3rd degree ഒരു നല്ല ശതമാനവും നമുക്ക് മെഡിസിൻസ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലെ ഒരു പ്രധാന കാര്യം, പൈൽസിലുള്ള രോഗികൾക്ക് 2 പ്രധാന പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവർക്ക് പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ, വല്ലാത്ത വേദന അല്ലെങ്കിൽ വല്ലാത്ത രക്തം പോക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് പെട്ടെന്നുള്ളൊരു മാനേജ്മെന്റ് ആണ് വേണ്ടത്. അടിയന്തരമായിട്ട് അവരുടെ അസുഖം കുറയ്ക്കണം, അതിനുള്ള സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ അക്യൂട്ട് മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് ആദ്യം നമ്മൾ ചെയ്യുക. അതിനുശേഷം രോഗിയുടെ രോഗലക്ഷണങ്ങളൊന്ന് കുറഞ്ഞ ശേഷം ക്രോണിക് ആയിട്ടുള്ള മെഡിസിൻ കൊടുത്ത് അവരുടെ ബോഡിയിൽ ഈ വെയിൻസ് ഇങ്ങനെ തടിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവണതയുള്ള ശരീരമായിരിക്കും. ആ പ്രവണതയെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ശരീര പ്രകൃതിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്രോണിക് ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഈ രോഗത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഈ രോഗം പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നേരത്തെ കണ്ടുപിടിച്ചതിനെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതിനുള്ള ഏറ്റവും എളുപ്പ മാർഗം. അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇതിന് വല്ലാതെ പേടിയോടുകൂടി കാണേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു അസുഖം നേരത്തെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആളുകളോട് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള തടിപ്പുകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്തം പോക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് രക്തം പോകുന്നു, അപ്പൊ തന്നെ നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇതിന്റെ പരിശോധനകൾ നടത്തണം. അപ്പൊ പൈൽസ് ഉള്ള ആളുകൾ, അവർക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റും? അവരോട് പറയും നമ്മൾ പൊതുവെ നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ്, ഒരുപാട് പെട്ടെന്ന് വെയിറ്റ് കൂടെ എടുക്കുന്ന, മലദ്വാരത്തിന്റെ അവിടെയുള്ള വെയിൻസിന് പ്രഷർ വരുന്ന രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ഒഴിവാക്കാം. പിന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ, ഫൈബർ ഫുഡ്സ് കൂടുതലായിട്ട്, അതായത് മോഷൻ ലൂസായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ വെള്ളത്തിന്റെ ഇൻടേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം ഇൻടേക്ക് കൂടിയാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറെ മോഷൻ ലൂസായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉറക്കക്കുറവ് പൈൽസിനെ പലപ്പോഴും ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് നല്ല ഉറക്കം വേണം. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കണം. പിന്നെ പ്രത്യേകിച്ചുള്ളത് ഈ വ്യാജ ചികിത്സകൾക്ക്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഇതര സംസ്ഥാന ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ മൂലക്കുരു ചികിത്സയ്ക്കും പൈൽസ് ചികിത്സയ്ക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ കണ്ടു പോകാതെ കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതിയുടെ ചാൻസ് എന്ന് വെച്ചാൽ, ഹോമിയോപ്പതി ആ പേഷ്യന്റിന്റെ വൈറ്റൽ എനർജി, വൈറ്റൽ ഫോഴ്സിനെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രൈം ഓർഗൻ എന്ന് പറയുന്നത്, ഇപ്പോൾ മൈൻഡിനൊരു ഓർഗൻ സ്റ്റാറ്റസ് മോഡേൺ സയൻസ് കൊടുക്കുന്നില്ലെങ്കിലും ഹോമിയോപ്പതി സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, മൈൻഡാണ്. അപ്പം മൈൻഡിനെയാണ് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ റിലീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന, അൺവോണ്ടഡ് സ്പൈക്സിനെ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന അനാവശ്യമായ ഇമോഷണൽ പ്രശ്നങ്ങളെ വളരെയധികം സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത്

0: വളരെ കാം ഡൗൺ ചെയ്യും. അപ്പം ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇതുപോലെ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പേഷ്യൻ്റ് പറയും എനിക്ക് സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും വളരെ ലാഘവത്തോടെ ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് അതിനോട് അത്രയും റിയാക്ട് ചെയ്യേണ്ടി വന്നില്ല, ഞാൻ വളരെ കൂളായിരുന്നു എന്നുള്ള ആ ഒരു ചേഞ്ചിലേക്കാണ് ഹോമിയോപ്പതിക് മെഡിസിൻസിന് പറ്റുക. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസും ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഹോമിയോപ്പതിക്ക് ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസിലും ഇങ്ങനെയുള്ള സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള മെഡിസിൻസിൻ്റെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്.
1: പൈൽസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് ഡോക്ടർ ഷാജി പൗലോസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആരോഗ്യ ജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 കേൾക്കാം രാഗപരിചയം. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വൈകിട്ട് 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം FM 101.1 മെഗാഹെർട്സിൽ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. മായാമയൂരം എന്ന ചിത്രത്തിൽ യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

0: ശ്രമം.
1: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
3: മായാവി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, വേണുഗോപാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഇണ പകർന്നത് അലക്സ് പോൾ.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാടുതാ.
4: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: പളുങ്ക് എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
0: പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്ക് ശുഭദിനാശംസകൾ. ഇന്നലകളെക്കുറിച്ചും നാളുകളെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും ആകുലപ്പെടാതെ ഇന്നിൽ ജീവിച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ ആഘോഷമാക്കി, സന്താപങ്ങളെ പാഠങ്ങളാക്കി, മനസ്സിന് ഊർജം പകർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ഗാനതരംഗിണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ അശ്വതി. ഗാനതരംഗിണിയിലേക്ക് വിളിക്കാനുള്ള നമ്പറുകൾ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. വിളിക്കുന്നവരെല്ലാവരും ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. ഗാനതരംഗിണിയിൽ വിളിച്ചിട്ട് കിട്ടാതെ വിഷപ്പിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിളിച്ച് കിട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചെറിയ ഇടവേള, ഒരു 3 മാസത്തെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിളിക്കുകയാണെങ്കിൽ വിളിച്ച് കിട്ടാതെ

0: വിഷമിക്കുന്ന മറ്റ് ശ്രോതാക്കൾക്കും പുതിയ ശ്രോതാക്കൾക്കും ഒക്കെ ഗാനതരംഗിണിയിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ എല്ലാവരും ഈയൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കേൾക്കണമല്ലോ. ഇന്ന് ഗാനതരംഗിണിയിൽ വിളിക്കേണ്ട നമ്പറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 0487 2323571. മറ്റൊരു നമ്പർ 0487 2323572. അപ്പോൾ ദാ ഇന്നത്തെ ആദ്യത്തെ കോളർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കണേ?
1: ഉഷ ആണ് പേര്.
0: ഉഷ, എവിടുന്നാ വിളിക്കണേ?
1: കുന്നംകുളം, അടുത്ത് മങ്ങാട് എന്ന് പറയും.
0: മങ്ങാട് എന്നാണ്. ആകാശവാണിയിലേക്ക് മുൻപും വിളിക്കാറുള്ള ആളാണോ?
1: വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് കിട്ടിയെന്റെ ഭയങ്കര
0: സന്തോഷത്തിലാണ്. നമ്മള്
1: അത് ട്രൈ ചെയ്ത് ഓക്കെ ആക്കി തന്നത്
0: ആണല്ലേ. സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ഇപ്പൊ ഇന്നാണ് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സന്തോഷം.
1: തീർച്ചയായിട്ടും ഞാൻ കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് അത് കിട്ടണം.
0: എല്ലാ പരിപാടിയിലേക്കും വിളിക്കാൻ ശ്രമിക്കാറുണ്ടോ?
1: ഉണ്ട്. ഓരോ പരിപാടിക്ക് ഈ നമ്പർ സേവ് ചെയ്തിട്ട് വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് കിട്ടിയത്, ഭയങ്കര സന്തോഷത്തിലാ.
0: അപ്പോ മോളാണ് വിളിച്ചതെന്ന് പറഞ്ഞു. മോളുടെ പേരെന്താ?
1: നീതു.
0: നീതു, നീതു എന്താ ചെയ്യണേ? പഠിക്കുകയാണോ? ജോലി ചെയ്യാണോ?
1: അല്ല, ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലി ഒക്കെ ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് കൂടെ ദുബായിലൊക്കെ ആയിരുന്നു. ഇപ്പോ ഗർഭിണിയായിട്ട് നാട്ടിൽ വന്നിട്ട് സന്തോഷായിട്ട്.
0: ആഹാ, അപ്പൊ സന്തോഷത്തിലിരിക്കാണ് അമ്മയും മോളും കൂടെ. പുതിയൊരാളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പോ മൊത്തത്തില് സന്തോഷമാണ്. നമുക്ക് ആകാശവാണി വിളിച്ച് കിട്ടിയപ്പോ അതില് ആ ഒരു സന്തോഷത്തിലൊരു ഇരട്ടിയായി.
1: കൊറേ കാലായിട്ട് ട്രൈ ചെയ്യണ്ട്. ആദ്യമായിട്ടൊന്നും കിട്ടണതേ. അപ്പൊ അവള് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന് എന്തായാലും കിട്ടുമ്പോ ഞാൻ ശ്രമിച്ചു തരാന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ മോള് പറഞ്ഞ വാക്ക് പാലിച്ചു.
1: തീർച്ചയായിട്ടും. അപ്പൊ ഞാനും പറഞ്ഞ ഈ പറഞ്ഞ കാരണം എനിക്ക് തോന്നുന്നുണ്ട് ചെലപ്പോ കിട്ടുമായിരിക്കും.
0: അപ്പൊ ഇതാ ആദ്യത്തെ കോള് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു അല്ലേ. പ്രതീക്ഷിക്കാതെ. എങ്ങനെ?
1: അത്രയും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഗുരുവായൂരപ്പന്റെ പാട്ടും വേണം, ഉണ്ണിക്കണ്ണൻ ഈ പാട്ടും വേണം, ഒരു പാട്ട് ബാലഗോപാലിനെ എണ്ണത്തേപ്പിക്കുമ്പോ. അപ്പൊ രണ്ടും കൂടി പറ്റില്ലല്ലോ,
0: അതുകൊണ്ട് ഒന്ന് തീരുമാനിച്ചു.
1: ബാലഗോപാലിനെ.
0: അപ്പൊ നമ്മുടെ കുഞ്ഞുവാവ വരാനിരിക്കുന്ന കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ടാവുമല്ലേ ഈ പാട്ട്?
1: അതെ അതെ അതെ അതെ, ആ ഒരു സ്വപ്നങ്ങളിലെ ജീവിതം.
0: അപ്പൊ പാട്ടൊക്കെ പാടി കൊടുക്കാനായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ കുഞ്ഞുവാവ വരുന്ന സമയത്ത്?
1: അറിയണ പോലൊക്കെ പഠിച്ചു വെച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ.
0: അതില് രണ്ടുപേര് നമുക്ക് ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാൻ പറ്റുമോ?
1: അങ്ങനെ പെട്ടെന്നുള്ള സന്തോഷമൊക്കെ എന്റെ വരികളൊന്നും കിട്ടുന്നില്ല. എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ, എൻ കുഞ്ഞുറങ്ങിക്കോൾ എന്റെ തങ്കം. അങ്ങനെയൊക്കെ.
0: അങ്ങനെ നമ്മള് ഉറക്കാനുള്ള പാട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ.
1: എന്താണാവോ അങ്ങനെയൊക്കെ വരുന്നത്, കാരണം മനസ്സിൽ എന്ത് തോന്നുന്നു അതങ്ങൾ പുറത്തേക്ക് പറയാം. അങ്ങനത്തെ ഒരു പ്രകൃതം,
0: നല്ല പ്രകൃതാണല്ലോ. കാരണം നമ്മുടെ ഉള്ളിലൊന്നും വെച്ച് മറ്റൊന്ന് പുറത്ത്
1: കാണിക്കാതിരിക്കുന്നതിനേക്കാൾ ഉള്ളിൽ എന്ത് തോന്നി അതങ്ങൾ പറയും. അത് കുറച്ചൊക്കെ നെഗറ്റീവായിട്ട് കിട്ടും, സാരില്ല എന്ന് വെക്കൂ.
0: അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുവാവേനെങ്ങനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നീതും അമ്മയും. അപ്പോ നമ്മുടെ
1: അച്ഛനും, അച്ഛൻ പെട്രോൾ പമ്പിൽ വർക്കിന് പോയിരിക്കുകയാണ്.
0: ജോലിക്ക് പോയിരിക്കും, അപ്പൊ വീട്ടിലില്ല അല്ലേ.
1: രാവിലെ ഡ്യൂട്ടിക്ക് പോകും. ഞാനും ഡ്യൂട്ടിക്ക് പോയിരുന്ന ആളാണ്, ഇപ്പോ ഫോണില്ല.
0: ഇപ്പൊ ഇനി നമ്മള് തിരക്കിലാവാൻ പോവാണല്ലോ അല്ലെ, കുറെ കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ള ഒരുക്കത്തിലാണല്ലോ.
1: അതെ അതെ അതെ.
0: ആകാശവാണി പണ്ട് മുതലേ കേൾക്കാറുണ്ടോ?
1: ഉണ്ട്, കൊറേ കാലങ്ങളായിട്ട്. ഹസ്ബൻഡാണ് അത് പഠിപ്പിക്കത്തത്. കല്യാണത്തിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷം ആള് എണീക്കുമ്പോ അങ്ങനെ വെക്കും, റേഡിയോ ഉണ്ടാവും. അപ്പൊ ഞാനും കേട്ട് ശീലായി. ഇപ്പതില്ലാതെ പറ്റില്ല.
0: അങ്ങനെ ശീലിച്ച് ഇപ്പൊ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി ആകാശവാണി അല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പോ ആകാശവാണിയിൽ അപ്പൊ നമുക്ക് ആ പാട്ട് നമ്മളെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്.
1: അവരടുത്ത തൊട്ട വീട്ടിലുള്ളവരൊക്കെ കേൾക്കാനൊക്കെ നല്ല സന്തോഷമുള്ളവരെന്നെയാണ്. അവരും കേൾക്കും ഞാൻ വെക്കുമ്പോ.
0: അപ്പൊ അവരെല്ലാരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ ഈ ശബ്ദം.
1: അപ്പൊ
0: നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടാലോ
1: സന്തോഷം.
0: അപ്പൊ ഇനിയും സന്തോഷങ്ങള് ഒരുപാട് ഒരുപാട് ഇരട്ടിയായിട്ട് വരട്ടെ. ഒരുപാട്

സന്തോഷത്തോടു കൂടെ ഇനി അങ്ങോട്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് പറ്റട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നീതുവിനോടും പ്രത്യേകമായിട്ട് അന്വേഷണം സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ കുഞ്ഞു ഭാവയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് കുന്നംകുളം മങ്ങാട് നിന്നും ഉഷ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഗാനം എസ് ജാനകി ആലപിച്ചത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഹലോ,
5: ഹലോ,
4: ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ധാരാ സംസാരിക്കണേ. ഹലോ,
5: ധന്യ.
4: ധന്യ, എവിടുന്നാ വിളിക്കുന്നത്?
5: എടപ്പാൾ.
4: എടപ്പാളെന്നാണ്. എനിക്കൊരു സംസാരിച്ചൊരു ഓർമ്മയുണ്ട്, ശരിയാണോ?
5: ഞാനൊരു 3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
4: ഉണ്ടായിരുന്നല്ലേ, ഒരു സംസാരിച്ചൊരു ഓർമ്മ. ധന്യ എന്നുള്ള പേര് കേൾക്കുമ്പോ നല്ല പരിചയമുണ്ട്.
5: വിളിച്ചിട്ടുണ്ട്.
4: എന്തൊക്കെയാ വിശേഷങ്ങള്?
5: നല്ല വിശേഷം.
4: എന്താ ചെയ്യണേ? ജോലി ചെയ്യുന്നുണ്ടോ?
5: അതെ, ഞാൻ ടീച്ചറാണ്.
4: ആഹാ, അപ്പൊ ഇന്ന് ക്ലാസ് ഉള്ള ദിവസല്ലേ?
5: അതെ, ഇന്ന് ഞാൻ ലീവാണ്.
4: ആണല്ലേ, ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കണേ? എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മള് സ്കൂളിലെത്തി തിരിച്ചു പോരുന്നവരെ ഫുൾ ബിസി ആയിരിക്കും അല്ലേ? കുട്ടികൾ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് ടീച്ചറുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമല്ലോ.
5: അതെ, ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനെയാണല്ലോ.
4: അതെ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കലാണ് ശരിക്കും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ള ഒരു കാര്യം അല്ലേ? കാരണം അവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പല പല ആവശ്യങ്ങളാണല്ലോ. ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പോ ഒരുപാട് കാര്യങ്ങള് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം അവരെ ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അടിത്തറ കൃത്യമായിട്ട് നൽകുന്നതും ഈ എൽ പി സ്കൂളിലെ ടീച്ചർമാർക്ക് ശരിക്കും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് അല്ലേ?
5: നമ്മുടെ കൈകളിലൂടെയാണ് കുട്ടികൾ ഇങ്ങനെ പോണത്.
4: അത് ശരിക്കും നമുക്കൊരു അഭിമാനമാണ് അല്ലെ? കുട്ടികൾ ഇങ്ങനെ ടീച്ചർമാരെന്ന് പറയുമ്പോൾ അവര് പാരന്റ്സ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള, അല്ലെങ്കിൽ പാരന്റ്സിനൊപ്പം തന്നെ ചിലർക്ക് പാരന്റ്സിനേക്കാളും ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുമല്ലോ ഓരോ കാര്യങ്ങള്, ഏറ്റവും വിശ്വാസവും സ്നേഹമുള്ള ആളുകളാണ് ടീച്ചർമാര്. പ്രത്യേകിച്ചും ഈ പറയുന്ന എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ നല്ല വഴിയിൽ നമ്മൾ നയിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടു കൂടെ എടുത്ത ജോലിയാണോ അത്?
5: അതെ, ഒരുപാട് ഇഷ്ടത്തോടെ എടുത്ത ജോലി തന്നെയാണ്, നല്ല ഇഷ്ടമാണ്.
4: ഏത് സ്കൂളിലാ പഠിപ്പിക്കണേ?
5: ഞാന് LPS അരമംഗലം.
4: അപ്പൊ ഇന്ന് ലീവാണ്. അപ്പോ സ്കൂളില് സാധാരണ നമുക്ക് ഇങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ സ്കൂളിൽ പോകുമ്പോ ഒരു മടിയൊക്കെ ഉണ്ടാവില്ലേ? ടീച്ചർമാരെ സംബന്ധിച്ചും ചിലർക്കും ഇങ്ങനെ പറയും നമുക്കിങ്ങനെ ഒരു ദിവസവും പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ പറയും. അങ്ങനെ കുറച്ച് മടിയൊക്കെ ഉണ്ടോ? എങ്ങനെയാ?
5: മടിയില്ല പോവാൻ. ഇപ്പൊ ഇന്ന് ടീച്ചേഴ്സിനൊക്കെ സെൻസസ് ഡ്യൂട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്കാർക്കൊക്കെ ഡ്യൂട്ടിയൊന്നും കിട്ടിയിട്ടില്ല. മടിയൊന്നുമില്ല, പൊതുവെ
4: ഇഷ്ടാണ്. വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
5: വീട്ടില് ഹസ്ബൻഡും മോനും, പിന്നെ ഞങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ട്.
4: മോന്റെ പേര്?
5: മോന്റെ പേര് ധ്യാൻ കൃഷ്ണൻ.
4: ധ്യാൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
5: ധ്യാൻ 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സില്.
4: ആണല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
5: ഹസ്ബൻഡ് ബിസിനസ്സാണ്.
4: പിന്നെ പെറ്റിനെ കുറിച്ച് പറയൂ.
5: പെറ്റിന്റെ പേര് കണ്ണെന്ന് വിളിക്കും, റെക്സ് എന്നാണ് ശരിക്കുള്ള പേര്. ഞങ്ങളൊരു കുട്ടിയെ പോലെ, സ്വന്തം കുട്ടിയെ പോലെ നോക്കണു.
4: നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗം തന്നെയാണ് അല്ലേ?
5: അതെ അതെ.
4: നായ്ക്കുട്ടിയാണോ പൂച്ചക്കുട്ടിയാണോ?
5: അതെ, നായ്ക്കുട്ടി.
4: നായ്ക്കുട്ടിയാണ്. പിന്നെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എടപ്പാളിലുള്ളത്? അങ്ങനെ നമ്മള് സ്കൂളും കുട്ടികളെ സ്കൂളിൽ, മോനെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയായിട്ട് അങ്ങനെ പോവാണ്. ബിസി ലൈഫാണ്. അപ്പൊ ആകാശവാണി കേൾക്കാനായിട്ട് എപ്പോഴാണ്? രാവിലെ പോകുന്ന സമയത്താണോ കേൾക്കുക, ജോലി കഴിഞ്ഞ് വന്നിട്ടാണോ കേൾക്കുക?
5: രാവിലെ ഒരു 5:30 റേഡിയോ ഓൺ ചെയ്യും. പിന്നെ പോണവരെയുള്ള എല്ലാ പരിപാടികളും, സ്കൂളിൽ പോണവരെയുള്ള പരിപാടികളൊക്കെ കേൾക്കും. അതുപോലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ വെക്കും. എല്ലാ ഒരുവിധം ഇവിടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്ന എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. വാർത്തയാണെങ്കിലും, ഗാനതരംഗിണി, ഗാനസല്ലാപം, എല്ലാ പരിപാടികളും ഇഷ്ടമാണ്. എല്ലാ പരിപാടികളും സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്.
4: മോനും എങ്ങനെയാ ആകാശവാണി കേൾക്കുമ്പോ? ഇഷ്ടാണോ?
5: മോനിഷ്ടാണ്.
4: പുതിയ തലമുറയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ.

0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ് അല്ലേ.
0: പിന്നെ ചിന്താ വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്.
1: ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: ഇന്ന് വെണ്ടില ചന്ദനക്കിണ്ണം.
1: അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ.
0: അതെ.
1: അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഗാനം ആസ്വദിക്കാം. നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക്യൂ.
1: പിന്നെ വീണ്ടും ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് വീണ്ടും ഇതുപോലെ വിശേഷങ്ങളുമായിട്ട് വിളിക്കണം. എടപ്പാളിൽ നിന്നും ധന്യയാണ് വിളിച്ചത്. ആവശ്യപ്പെട്ട ഗാനം അഴകിയ രാവണൻ എന്ന ചിത്രത്തിലേതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ, ആലാപനം യേശുദാസ്, ശബ്നം എന്നിവർ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? മുണ്ടൂരിന്ന് രുക്കുവാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആഹാ, നമ്മള് ആദ്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? ഇല്ല, വിളിക്കാറുണ്ട് പക്ഷേ അല്ലേ. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് രുക്കുവിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതില്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
5: വീട്ടിലെ സഹോദരങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മ വിളിച്ചിട്ട് 1.5 വർഷമായി. അമ്മ റേഡിയോ വിളിച്ചിരുന്നു കേട്ടോ, നന്നായി വിളിച്ചിരുന്നു.
4: അമ്മയുടെ പേരെന്താ?
5: അമ്മയുടെ പേര് രാധ എന്നായിരുന്നു. അമ്മയ്ക്ക് റേഡിയോ ഒരുപാട് ഇഷ്ടായിരുന്നു.
4: അമ്മയുടെ ആ ഒരു ഇഷ്ടായിരിക്കും നിങ്ങള് മക്കളിലേക്കും ഇങ്ങനെ പകർന്നു കിട്ടിയിട്ടുണ്ടാവുക അല്ലേ.
5: അമ്മ റേഡിയോ വിളിച്ചു, ഒരാഴ്ച എനിക്കാണ് അമ്മയുടെ
4: വിട്ടുപോയി.
5: അമ്മ വിട്ടുപോയത് ഇതായിരുന്നു. അമ്മക്ക് റേഡിയോയിലും ഭയങ്കര പാട്ട് പാടാനും ഒക്കെ ഇഷ്ടായിരുന്നു അമ്മയ്ക്ക്.
4: ആണല്ലേ. ഓ ഓ, രുക്കു പാട്ട് പാടുവോ?
5: രണ്ടു വരി പാടാം മാഡം.
4: പാടിക്കോളൂ.
5: കവിത പോലെ ചെല്ലാം.

0: ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര.
1: ഹലോ.
0: ആ ഹലോ.
1: പാട്ടൊക്കെ എങ്ങനെയാ പഠിക്കുക? ആകാശവാണിയിലൂടെ കേട്ടിട്ടാണോ പഠിക്കണേ?
0: ആകാശവാണി കൂടെ കേട്ടിട്ട് ഇപ്പോഴും പാട്ട് കേൾക്കും മാഡം.
1: ആണോ?
0: ആകാശവാണിയിൽ പിന്നെ എല്ലാം നമുക്കറിയാലോ, സമയം അറിയാം, ആരോഗ്യക്കുറിപ്പ് എല്ലാം, നേർവഴി,
1: അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ. എപ്പോഴും കേൾക്കാറുണ്ടോ ആകാശവാണി? എപ്പോഴും വെച്ചോണ്ടിരിക്കോ?
0: ഓ, തുളു കേൾക്കും, ഡോക്ടറോട് ചോദിക്കാം, അങ്ങനെ എല്ലാ വാർത്തകളും എല്ലാം നമുക്ക് നമുക്ക് അറിവുകൾ നേടുന്ന പരിപാടികളാണല്ലോ.
1: എല്ലാ പരിപാടിയും ഇഷ്ടമാണ് അല്ലേ?
0: അതെ അതെ അതെ. നമുക്ക് സമയം അറിയാം, നമുക്ക് എല്ലാ ഇതും അറിവുകളും കിട്ടുമല്ലോ റേഡിയോ. പിന്നെ സത്യസന്ധമായുള്ള വാർത്തകളുമാണ് എല്ലാതും. ഒരുപാട് ഇനി മുന്നോട്ട് പോട്ടെ. ഞാൻ എന്തായാലും 90-ാം പിറന്നാള് ആഗസ്റ്റില്, അപ്പൊ അത്രയും ഇനി മുന്നോട്ട് പോട്ടെ. ഇതുപോലെ നല്ല നല്ല പരിപാടികളും ഉണ്ടാവട്ടെ.
1: അങ്ങനെ മുന്നോട്ട് നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോ നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ആകാശവാണിയുടെ സന്തോഷം.
0: അതെ അതെ, സ്കൂളിൽ ഉണ്ടാവും, ഇനിയുള്ള തലമുറ അങ്ങനെ വരുന്നതാണ്. അത്രയും നല്ല പരിപാടികളാണല്ലോ, വരട്ടെ.
1: ഇന്നിപ്പോ ഏത് പാട്ടാണ് നമ്മള് ഗാനതരംഗിണിയിലൂടെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? നല്ല പാട്ടാണ്. അപ്പൊ നമുക്ക്
0: ചിത്ര ചേച്ചിക്കും കൂടി പിന്നെ

0: കേൾക്കുന്ന എല്ലാവർക്കും
1: എല്ലാവർക്കും
0: പിന്നെ ഇല്ലേ മാഡം മുച്ചിച്ചൂടെന്ന് വിളിക്കുന്ന രാമചന്ദ്രൻ ഓമന അവർക്ക് അവർക്കും കൂടി വേണ്ടിട്ടോ അവര് ഇത് കുളിച്ചു വെക്കുമ്പോ വിളിച്ചേ
1: കേൾക്കുന്നുണ്ടാവും അവരല്ലേ അപ്പൊ അവർക്കും കൂടെ
0: പറഞ്ഞില്ലല്ലോ പിന്നെ ഒരുപാട് പേര് അറിയാത്തവരും ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ കുറുക്കഞ്ചേരിന്ന് വിളിക്കുന്ന സുജാ ചേച്ചിന്റെ ചേച്ചി കഴിഞ്ഞ വട്ടം വിളിച്ചിട്ട് തന്നെ ഞാൻ കേട്ടിരുന്നു അപ്പൊ ആ ചേച്ചിക്കും പിന്നെ സുരേന്ദ്രൻ മൈന തിരിഞ്ഞാലക്കൂടെ വിളിക്കുന്നത് പിന്നെ ശീല ഉണ്ണി അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ അറിയാത്തവരും എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് സമർപ്പിക്കുന്നുണ്ട്
1: അങ്ങനെ ആകാശവാണിയുടെ ഒരു വലിയൊരു സൗഹൃദ വലയുണ്ട് അല്ലേ അവർക്ക് എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം അപ്പൊ വീണ്ടും ഇതുപോലെ വിളിക്കണം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം കേട്ടോ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് മുണ്ടൂരിൽ നിന്ന് വിളിച്ച രുക്കു ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഇണം പകർന്ന് ചിത്രപാടിയ ഗാനം

0: ഇന്നർ ഷോപ്പി എംജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എംജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഹലോ.
5: ഹലോ
4: ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
5: ഗീതാശോകൻ, ചാവക്കാട് കൊട്ടാപ്പ്.
4: ചാവക്കാട് എന്ന ഗീതാശോകന് ഗാനതരകിണിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: എന്തൊക്കെയാണ് ചാവക്കാടുള്ള വിശേഷങ്ങൾ പറയൂ.
5: കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നത്.
4: മഴയൊക്കെ ഉണ്ടോ?
5: ആ, മഴ കാലത്ത് കുറച്ച് പെയ്തു, ഇപ്പൊ നല്ല വെയില്. റിഗിലിന്റെ ബർത്ത്ഡേ ആണ് 24-ാം തീയതി. പിന്നെ മൃദിൻ 27-ാം തീയതി. മായാണ് അമ്മ. റിഗിൽ അച്ഛൻ.
4: റിഗിലും പിന്നെ റിജിലും.
5: മൃജിൽ.
4: ആ, വെറൈറ്റി പേരുകളാണല്ലോ രണ്ടുപേർക്കും. ഇവര് ആരാണ്? നമ്മുടെ ആരായിട്ട് വരും ഇത്? മക്കളാണോ? അല്ല, ഇത് ആരാണ്? ഈ റിജിലും മൃജിലും ആരാണ്? മോനാണ്. അപ്പൊ അമ്മ മായ ആണ് അമ്മ എന്ന് പറഞ്ഞല്ലോ. അപ്പോ
5: മോനാണ് മൃജിൻ.
4: ആ, ഓക്കെ. അപ്പൊ അവരുടെ പിറന്നാള് വരുന്നുണ്ട് അല്ലേ? ഗാന സന്ദേശത്തിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് മുൻകൂട്ടി ആശംസകൾ അറിയിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും മുൻകൂട്ടി ദാ ഇപ്പോഴേ ആശംസകൾ അറിയിക്കുകയാണ്. നല്ല പിറന്നാൾ ആശംസകൾ രണ്ടുപേർക്കും നൽകുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
5: ഹസ്ബൻഡ്, മക്കള്, മരിയോള്.
4: എന്താ അവരൊക്കെ ചെയ്യുന്നത്?
5: അവർക്ക് പണിക്ക് പോയി എല്ലാവരും.
4: വലിയ മക്കളാണല്ലേ? കുഞ്ഞു മക്കളാന്ന് വിചാരിച്ചു.
5: വലിയ മക്കളാണ്.
4: വീട്ടിലെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങിയോ?
5: എല്ലാം കഴിഞ്ഞ്.
4: എല്ലാം രാവിലെ തന്നെ പണികളൊക്കെ തീർത്ത് നമ്മളിങ്ങനെ ഗാനതരംഗിണിയിലേക്ക് വിളിച്ചോണ്ടിരുന്നതാണല്ലേ? അതെ,
5: ബുധനാഴ്ച വിളിച്ചു മേജോ സാറായിരുന്നു, പക്ഷേ കട്ടായി പോയി.
4: ആ, സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ? ഓ, അപ്പൊ അത് നമ്മള് ഇന്ന് ആ ഒരു കുറവ് പരിഹരിച്ച് സംസാരിക്കാനായിട്ട് വിളിച്ചതാണ്.
5: പണിയൊക്കെ വേഗം കഴിച്ച്.
4: അപ്പൊ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ആകാശവാണി കേൾക്കുന്ന ആളാണോ?
5: പരിപാടി 4 മണിക്ക് ഞങ്ങള് കൊച്ചി FM വെച്ചു. ബാക്കി പിന്നെ

0: തൃശ്ശൂർ നിലയം
1: കൊച്ചിന്ന് നേരെ തൃശ്ശൂർക്ക് വരും, പിന്നെ രാത്രി വരെ എല്ലാ പരിപാടിയും കേൾക്കുമോ?
0: എല്ലാ പരിപാടിയും കേൾക്കും
1: കേൾക്കും. അപ്പൊ പാട്ടൊക്കെ പാടുന്ന ആളാണോ?
0: പാട്ട് പാടില്ല, രണ്ടുപേരും മൂള.
1: അപ്പൊ നമുക്ക് വേണ്ടിട്ട് രണ്ടുപേരും ഒന്ന് കേൾക്കട്ടെ, മൂളുന്ന് കേക്കട്ടെ.

0: ഉറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ. മതി സാറേ,
1: രണ്ടു വരി മൂളിയത് നന്നായിട്ടുണ്ട്.
0: എനിക്ക്
1: മനസ്സിലായി, ഞാനിങ്ങനെ പാടുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് വേണ്ടി പാടി തന്നതാന്ന് തോന്നുന്നു. പെട്ടെന്ന് ഒട്ടും അതിനു വേണ്ടിയിട്ടൊന്നും തയ്യാറെടുക്കാതെ പെട്ടെന്ന് പാടിയതാണ് അല്ലേ? എന്നാലും നമുക്ക് വേണ്ടി പാടി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: സുന്ദരപുരുഷനിലെ പാട്ട്.
1: സുന്ദരപുരുഷനിലെ തങ്കമനസ്സിൻ
0: അതായിരിക്കും. തങ്കമനസ്സ് സുരേഷ് ഗോപിര.
1: അപ്പൊ എന്തായാലും ഇതുപോലെ വീണ്ടും വിശേഷങ്ങളൊക്കെ
0: എത്തിയിരിക്കണം എല്ലാവർക്കും. പാട്ട് സമർപ്പിക്കാം നമുക്ക്.
1: അപ്പൊ നമുക്ക് എവിടെയെങ്കിലും
0: ആഘോഷിക്കണുണ്ടെങ്കിൽ ആ ഉണ്ണികൾക്കും ആശംസകൾ.
1: അപ്പൊ ഇന്നൊരു നല്ല ദിവസം ആവട്ടെ എന്ന് ഞങ്ങളും തിരിച്ച് ആശംസിക്കുകയാണ് കേട്ടോ. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം.
0: പിന്നെ എല്ലാവർക്കും
1: അങ്ങനെ ചാവക്കാടുന്ന് ഗീത അശോകനാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് അടുത്തൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഗാനം കേൾക്കാം. സുന്ദര പുരുഷൻ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിതാര.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ വേലൂരിൽ നിന്നായ നിധിയാണ്.
0: ഗാനത്തരങ്ങിണിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: മുൻപ് വിളിച്ചിട്ടുണ്ടോ? അനിത.
1: അതെ, ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പൊ കൊറേ നാളായി വിളിച്ചിട്ട് ഒരു ഇടവേള നൽകിയത്.
0: ആ, നമ്മൾ പറയുന്ന ആ ഒരു 3 മാസത്തെ ഇടവേള കൊടുത്തതാണല്ലേ.
1: 3 മാസൊക്കെ ഉണ്ടാവും വിളിച്ചിട്ട്.
0: എല്ലാ പരിപാടികളിലും മാറി മാറി വിളിക്കാറുണ്ടോ?
1: ആ
0: കത്തെഴുതാറുണ്ടോ?
1: ഞാൻ
0: പങ്കെടുക്കാറുണ്ടോ?
1: ഗാനത്തിലും കത്ത് എഴുതാറുണ്ട്, വിളിക്കാറുണ്ട്. പിന്നെ ഈ ഗാനതരംഗിണിയിലേക്കാണ് കൂടുതൽ വിളിക്കാറുള്ളത്. കൊറേ കഴിയുമ്പോ കിട്ടും. എങ്ങനെയായിരുന്നു
0: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില്? ഹസ്ബൻഡും 2 മക്കളുണ്ട്. മക്കള് പഠിക്കുന്നു, ഒരാള് പഠിപ്പ് കഴിഞ്ഞു, ഒരാള് 2ാമത്താള് പഠിക്കുന്നു. ഹസ്ബൻഡ് സർവീസാണ്.
0: ജോലിക്ക് പോകുന്നുണ്ടോ അനിത?
1: ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: വീട്ടിൽ തന്നെ ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ട് അതൊക്കെ നോക്കി തീർക്കുകയാണല്ലേ. ഇന്നത്തെ രാവിലെ മുതൽ കൊറേ പണികളൊക്കെ ഉള്ളതൊക്കെ തീർത്തോ? ഒതുക്കിയോ?
1: ഇല്ല ഇല്ല, തീർത്തിട്ടില്ല. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഇന്ന് എന്തായാലും 10 മണി വരെ ഇരുന്നിട്ട്
0: കിട്ടുമെന്ന് നോക്കാം എന്ന് വെച്ചാ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പൊ അത് ഇരുന്നത് എന്തായാലും വെറുതെ ആയില്ല, കാരണം നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ.
1: മാഡത്തിന്റെ പേര് എന്താ?
0: അശ്വതി.
1: ആ, ഞാൻ മാഡത്തിനോട് സംസാരിച്ചിട്ടില്ല. ഒരു മേജർ സാറും പിന്നെ നിഷ മാഡം, അവരൊക്കെയുള്ള ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്.
0: പിന്നെ നമ്മൾ മറ്റേ ഇടവേള കഴിഞ്ഞ് വിളിക്കാനായിട്ടിരിക്കുന്നല്ലോ അല്ലേ. നല്ല ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ഒരു ശ്രോതാവാണ്. മറ്റുള്ളവർക്കും അവസരം കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ നമ്മള്.
1: പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ ഉണ്ട് കേട്ടോ.
0: നമ്മള് ഇടവേളയൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോ കിട്ടണ്ടേ അല്ലേ. ഇന്നങ്ങനെ കറക്കി കുത്തി കിട്ടിയതാണ്, അപ്പൊ നല്ല ഭാഗ്യമുണ്ട്.
1: വിളിച്ചോണ്ടിരിക്കാണ്.
0: മക്കളുടെ പേരെന്തൊക്കെയാണ്?
1: മക്കളുടെ പേര്? മോത്താളുടെ പേര് ശില്പ, 2ാമത്താള് ശ്രീലക്ഷ്മി.
0: ഹസ്ബൻഡിന്റെ പേരെന്താ?
1: രാജീവ്.
0: അവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
0: ആകാശവാണി എപ്പോഴും കേൾക്കാറുണ്ടോ അനിത?
1: അതെ, ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പത്തൊട്ടേ കേൾക്കാറുള്ളതാണ്. എന്റെ വീട്ടിലെ അമ്മയും അമ്മയൊക്കെ ഭയങ്കര റേഡിയോന്റെ ആരാധകയായിരുന്നു. അപ്പോ അങ്ങനെ തൊട്ടിട്ട് പിന്നെ ഞങ്ങളും അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെ കേൾക്കുന്നുണ്ട്,
0: സ്ഥിരമായി
1: എപ്പോഴും
0: കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: നമ്മൾ പറയില്ലേ എപ്പോഴും കയ്യിൽ ഫോൺ ഉണ്ടാവും എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതുപോലെയാണ് റേഡിയോ അല്ലേ. ആകാശവാണി എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്.
1: അതെ അതെ, രാവിലെ എണീറ്റ പിന്നെ റേഡിയോ കേൾക്കും, അതല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ.
0: നമ്മുടെ ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് പോണെങ്കിൽ ഒപ്പം ആകാശവാണിയും വേണം അല്ലേ.
1: അതെ അതെ അതെ.
0: പാട്ടൊക്കെ പാടുവോ?
1: പാട്ട്?

0: ഇപ്പൊ പാടുന്നില്ല, പാടാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ പാടിയിരുന്നു ഒരിക്കൽ, ഇതേപോലെ വിളിച്ചപ്പോ.
1: ആകാശവാണിയിൽ തന്നെ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എന്താ പാടാത്തത്? ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോ പാട്ടൊന്നും ഓർത്തില്ല അല്ലേ? ഒന്ന് ഓർത്ത് പാടാണോ? ഒരു പരീക്ഷണത്തിന് നിക്കണോ? അപ്പൊ ഇനി അടുത്തതായിട്ട് വിളിക്കുന്ന സമയത്ത് പാടാല്ലേ. ഇന്നിപ്പൊ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: എനിക്ക് ജാനകി അമ്മയുടെ കാർത്തിക എന്ന് പറഞ്ഞ സിനിമയിലെ കൺമണിയെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്.
1: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ ഗാനത്തരങ്ങിണിയിലൂടെ. ഇനി വീണ്ടും വിളിക്കുമ്പോ നമുക്ക് വീണ്ടും സംസാരിക്കണം, വീണ്ടും പാട്ടൊക്കെ പാടാനായിട്ട് വിളിക്കണം കേട്ടോ.
0: ഇത് എന്റെ അനിയത്തി ഉണ്ട് അമ്പിളി, അവള് ടീച്ചറാണ്. അവൾക്ക് ഇതേപോലെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സമയമുള്ളപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അത് ഇത് അവൾക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ.
1: അപ്പൊ അനിയത്തി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചേച്ചിയുടെ ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ എന്തായാലും അമ്പിളി എന്ന അനിയത്തിക്ക് വേണ്ടി അനിത ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആ പാട്ട് നമ്മൾ ആസ്വദിക്കുകയാണ്. ഇനി വീണ്ടും വിളിക്കണേ.
0: ശരി.
1: കാർത്തിക എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: സന്തോഷം. ഞാൻ രതീഷാണ്, മഞ്ഞപ്ര.
0: മഞ്ഞപ്രിയ എന്ന് വിളിക്കുകയാണ്.
1: അതെ,
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ.
1: നല്ല വിശേഷങ്ങൾ, സുഖായിരിക്കുന്നു. ഇന്നലെ കുറെ നേരം ട്രൈ ചെയ്തു, കിട്ടിയില്ല.
0: അപ്പൊ ഇന്ന്
1: അപ്പൊ
0: ട്രൈ
1: ഇന്നെങ്കിലും ഒന്ന്
0: ചെയ്തപ്പോ
1: കിട്ടുമോ എന്ന് നോക്കി കിട്ടി. വളരെ സന്തോഷമായി താങ്കളോട് സംസാരിക്കാൻ പറ്റിയതിലും
0: അതെ,
1: ആകാശവാണിയോട് സംസാരിക്കാൻ പറ്റിയതിലും.
0: ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
1: ഞാന് കത്തുകളൊക്കെ എഴുതാറുണ്ട്
0: ഈ പേര്
1: ആകാശവാണിയുടെ.
0: ഞങ്ങൾക്ക് വളരെ സുപരിചിതമാണ്.
1: അതാണ്, കത്തുകൾ എഴുതാറുണ്ട്. അങ്ങനെ
0: എന്താ ജോലി, എന്താണ് ജോലി?
1: ഞാന് എനിക്ക് സ്വർണത്തിന്റെ പണിയായിരുന്നു, പിന്നെ ഇപ്പൊ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്.
0: ഇപ്പോ പോവാൻ്റെ സമയമായോ?
1: അല്ല, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ.
0: അപ്പൊ നമുക്ക് ഉച്ചവരെ സമയമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് വിശാലമായിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് അല്ലേ?
1: പാട്ട് കേൾക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷല്ലേ.
0: അതെ, പാട്ട്
1: കാരണം
0: പാടുന്നു
1: ഞാൻ
0: തോന്നുന്നു, കാരണം നല്ല ശബ്ദമാണല്ലോ.
1: രണ്ടുപേരും പാടാൻ കുഴപ്പമൊന്നുമില്ല.
0: നല്ല ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാലോ പാട്ട് പാടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടു
1: അതെ,
0: ഞാൻ.
1: പിന്നെ ഞാൻ ഞാനൊരു കാര്യം പറയാൻ വന്നത്, അതായത് പാട്ട് കേൾക്കുക എന്ന് പറയാൻ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ പല ജോലികൾക്കിടയിലും ആളുകൾക്ക് പാട്ട് കേൾക്കാനുള്ള സൗകര്യമില്ല. പക്ഷെ ചില ജോലികൾ ചെയ്യുന്നവർക്ക് പാട്ടും അതിനോടൊപ്പം കേൾക്കാം.
0: താങ്കളുടെ
1: എക്സാമ്പിൾ
0: ജോലി
1: പറയുകയാണ്,
0: അങ്ങനെ
1: ടൈലറിങ്.
0: എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു ജോലിയാണല്ലേ?
1: അതെ അതെ ഇപ്പൊ പറയാന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ, ഒരു ടൈലർ, ഒരു സ്വർണ്ണപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ഡ്രൈവർ, ഇവർക്ക് പാട്ട് കേട്ട് ജോലി ചെയ്യും. പക്ഷെ ഒരു ബാങ്ക് ജോലിക്കാരനെ പറ്റില്ലല്ലോ.
0: അതെ,
1: പക്ഷെ അദ്ദേഹത്തിന് പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ
0: സാധിക്കില്ല.
1: പറ്റില്ല.
0: അപ്പൊ അങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് കുറെ പാട്ടുകളൊക്കെ കേട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിന്ന് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും.
1: ആകാശവാണിയിലൂടെ തന്നെയാണ് ഞാൻ പല പാട്ടുകൾ കേട്ടതും പഠിച്ചതും അതിന്റെയൊക്കെ അറിവ്, പല അല്ലാതെ പല അറിവുകൾ കിട്ടിയതും.
0: അപ്പൊ ഗുരുവാണ് ആകാശവാണി.
1: ആകാശവാണിയാണ് ഗുരു.
0: അപ്പൊ ഒരു ഗുരുദക്ഷിണയായിട്ട് ഒരു പാട്ട് പാടിക്കോളൂ.
1: എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം

0: ഒരുമിക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു സ്നേഹം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു. ഹലോ,
1: ശിഷ്യന്റെ ഗുരുദക്ഷിണ ആകാശവാണി ഹൃദയം നിറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്.
0: താങ്ക് യു. കുറച്ച് സ്പീഡിൽ പാടിയെന്നറിഞ്ഞ ആവശ്യമുണ്ട്,
1: എന്നാലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ.
0: ഓക്കേ, താങ്ക് യു. പിന്നെ ഈ പാട്ട് ഞാനേ നമ്മുടെ തൃപ്രയാറിലെ സുബ്രഹ്മണ്യൻ ചേട്ടനും ഷീല വലപ്പാറിനും വേണ്ടി ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുന്നു കേട്ടോ.
1: ഏത് പാട്ടാ നമ്മളിപ്പോ നീ കേൾക്കാനായിട്ട് പോകുന്നത്?
0: അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. അത് ഒരു മെയ് മാസം പുലരുന്നുള്ള സിനിമയിലെ ഇരുഹൃദയങ്ങളിൽ നിന്നുള്ള പാട്ടില്ലേ,
1: ആ പാട്ടാണ് നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും ഇനി വീണ്ടും വിളിക്കണം, നല്ല പാട്ടുകളൊക്കെ പാടിത്തരണം, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്.
0: ഓക്കേ, താങ്ക് യു.
1: നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
0: ഓക്കേ, താങ്ക് യു.
1: അങ്ങനെ മഞ്ഞപ്രയിൽ നിന്ന് വിളിച്ച രതീഷ് ആണ് നമ്മൾ സംസാരിച്ചത്. നല്ല പാട്ടൊക്കെ കേട്ടു. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം നമുക്ക് ആസ്വദിക്കാം. ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, സംഗീതം പകർന്നത് രവീന്ദ്രൻ.

അങ്ങനെ ഇന്നത്തെ ഗാനതരംഗിണിയുടെ സമയം ദാ തീരാറായി. വിളിച്ചു കിട്ടാത്ത ആരും വിഷമിക്കണ്ട, മറ്റൊരു ദിവസം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും അതിമനോഹരമായൊരു ദിനം ആശംസിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി മടത്തിപ്പറമ്പിൽ, സാങ്കേതിക സഹായം സിനി പോൾ, പ്രീതി പി, ആൽവിൻ എന്നിവർ.

0: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ എന്ന രോഗാവസ്ഥ?
2: ബ്രെയിൻ

0: ട്യൂമർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലുള്ള ഏതു തരം കോശങ്ങളുടെ വളർച്ചയെയും നമ്മൾ ബ്രോഡായി ബ്രെയിൻ ട്യൂമർ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള അസാധാരണമായ വളർച്ച മൂലം ഒരു മുഴയുണ്ടാകുമ്പോൾ. അത് തന്നെയും രണ്ട് തരത്തിലുണ്ട്. അതായത് തലച്ചോറിനുള്ളിലുള്ള കോശങ്ങൾ, അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്ലയൽ സെൽസിൽ നിന്നും വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കോശങ്ങൾക്കുള്ളിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന തലച്ചോറിനുള്ളിലെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കൊറോയിഡ് പ്ലെക്സസിലെ ട്യൂമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണമായ മെനിഞ്ചസിൽ നിന്ന് വരുന്ന മെനിഞ്ചിയോമ ആയിരിക്കാം, തലച്ചോറിനുള്ളിലുള്ള പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി, ഇത്തരം ഗ്രന്ഥികളിൽ നിന്നും മുഴകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് കൂടാതെ ശരീരത്തിന്റെ മറ്റവയവങ്ങൾ, ഉദാഹരണത്തിന് ശ്വാസകോശം, വൻകുടൽ, വൃക്ക, സ്തനങ്ങൾ, ഇവയിൽ നിന്നുമെല്ലാം ഉള്ള അർബുദങ്ങൾ രക്തത്തിലൂടെ നമ്മുടെ തലച്ചോറിലും വരാം. ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സ് എന്നും പറയുന്നു. ഇങ്ങനെ തലച്ചോറിലുള്ള പലതരം കോശ വളർച്ചകളെ മൊത്തത്തിൽ ബ്രെയിൻ ട്യൂമർ എന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത്.
1: മാഡം, ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ നമുക്ക് മറ്റ് രോഗങ്ങളെ പോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രായം പലപ്പോഴും ഒരു കാരണമാണ്. മുതിർന്നവരിൽ കൂടുതലും ഈ മെറ്റാസ്റ്റാറ്റിക്, അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്യൂമേഴ്സ് ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും തലച്ചോറിനുള്ളിൽ നിന്ന് തന്നെയുള്ള വളർച്ചകളാകാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് റേസ്, അതായത് നമ്മുടെ വംശം, അത് കൂടുതലും വെസ്റ്റേൺ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവരിൽ ഈ തലച്ചോറിൽ നിന്നുള്ള ഗ്ലയൽ ട്യൂമേഴ്സിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. മറ്റു കാരണങ്ങൾ പറയാവുന്നത്, ഒന്ന് അയണൈസിങ് റേഡിയേഷൻ, അതായത് നമ്മൾ പ്രധാനമായിട്ട് ഈ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് ശരീരഭാഗങ്ങളിൽ റേഡിയേഷൻ ചികിത്സ ചെയ്യുമ്പോൾ തലച്ചോറിനേൽക്കുന്ന റേഡിയേഷനും ഈ തലച്ചോറിലെ കോശങ്ങളിലെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരാം, അത് ബ്രെയിൻ ട്യൂമറിന് കാരണമാകാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും ഈ ട്യൂമർ വളർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ചിലതരം ജീനുകളുണ്ട്. P53 എന്നൊക്കെ പറയുന്ന ചിലതരം ജീനുകളുടെ മ്യൂട്ടേഷൻ മൂലവും ചില പാരമ്പര്യമായിട്ട് വരാവുന്ന തരം ട്യൂമർ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ന്യൂറോ ഫൈബ്രമെറ്റോസിസ്, Type 1, Type 2, ട്യൂബറസ് ക്ലീറോസിസ്, ഇങ്ങനെ ചില സിൻഡ്രോമുകളായിട്ട് നമ്മൾ പറയും. അത്തരം ചില പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്. കൂടാതെ ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസ്, ലൈക്ക് എബ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ബാധ ലിംഫോമ തുടങ്ങിയ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, അത് കരളിൽ അർബുദം ഉണ്ടാക്കാം, ല്യൂക്കീമിയ, ലിംഫോമ, അതുപോലെ ബ്രെയിൻ ട്യൂമറും ഉണ്ടാക്കാം എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങളെ ലഭ്യമായിട്ടുള്ളൂ.
1: ബ്രെയിൻ ട്യൂമർ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ മാഡം?
0: നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഏത് തരം ബ്രെയിൻ ട്യൂമറാണ്, അത് എത്രത്തോളം വളർന്ന് എത്ര വലിപ്പം ആർജിച്ചിട്ടുണ്ട്, അത് തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്, ഇതനുസരിച്ച് ഈ ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ മാംസപേശികളെയൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോ കോർട്ടെക്സ്, അല്ലെങ്കിൽ സ്പർശനത്തിനെ അറിയാൻ സഹായിക്കുന്ന സെൻസറി കോർട്ടെക്സ്, അല്ലെങ്കിൽ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ടെമ്പറൽ ലോബ്, നമ്മുടെ പെരുമാറ്റം എല്ലാം ടെമ്പറൽ ലോബാണ് നിയന്ത്രിക്കുന്നത്. കുറേയേറെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഭാഗവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ സംഭാഷണത്തിനെ, സംസാരത്തിനെ നിയന്ത്രിക്കുന്ന വേർണിക്സ് ഏരിയ, ബ്രോക്കാസ് ഏരിയ തുടങ്ങിയ ചില തലച്ചോറിലെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ട്യൂമർ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ പ്രകടമാകാം. അതുപോലെ ബാലൻസിനെ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന സെറിബെല്ലത്തിനാണ് വരുന്നത് ട്യൂമർ വരുന്നതെങ്കിൽ ആദ്യമേ നടക്കുമ്പോഴൊക്കെയുള്ള ബാലൻസ് നഷ്ടമാവും. ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഒരു ചെറിയ സൈസിലാണെങ്കിൽ പോലും ആദ്യമേ കാണപ്പെടാം. പക്ഷേ തലച്ചോറിന്റെ ഉൾഭാഗത്തിലേക്കുള്ള ട്യൂമേഴ്സ് പലപ്പോഴും നല്ല വളർച്ച എത്തിയതിന് ശേഷമായിരിക്കാം പലപ്പോഴും അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും തലച്ചോറിനുള്ളിലുള്ള ഫ്ലൂയിഡിന്റെ, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ദ്രാവകമുണ്ട്, അതിന്റെ ചലനത്തിന്, ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ തടസ്സം വരുമ്പോൾ തലയോട്ടിക്കുള്ളിലുള്ള മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. അത് തലവേദനയ്ക്ക് കാരണമാകാം. സാധാരണ ഒരാൾക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ഥിരം തലവേദന വരുന്ന ഒരാൾക്ക് പോലും വരുന്നതിനേക്കാൾ തുടർച്ചയായിട്ടും അതിതീവ്രമായിട്ടും വരുന്ന തരം തലവേദനകൾ, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കഠിനമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ചും രാവിലെ ഈ തലവേദന കാരണം എണീക്കേണ്ടി വരിക, അതുപോലെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൂടുതലായിട്ടുണ്ടാവുന്ന തലവേദന, തലവേദനയോടൊത്ത് ജന്നി ഉണ്ടാകുക, ബോധക്ഷയം ഉണ്ടാവുക,

0: വശന്തളർച്ച ഉണ്ടാകുക. ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ബ്രെയിൻ ട്യൂമർ വരാം. ചിലപ്പോൾ ഒരു വശം കാഴ്ച പോകുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കുറവായിരിക്കാം. പക്ഷേ കൂടുതൽ തീവ്രമായിട്ടുള്ള ടൈപ്പ് ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുന്ന ആഴ്ചകൾക്കും മാസങ്ങൾക്കുള്ളിൽ കൂടുന്നതായിട്ടും കാണാം.
1: മാഡം, അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠയാണ് ഈ ബ്രെയിൻ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ശക്തമായ തലവേദന വരുമ്പോൾ അത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ള ഒരു ഉത്കണ്ഠ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: എല്ലാത്തരം തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആൾക്കാരിൽ ഒരു 1.5% ആൾക്കാർക്ക് മാത്രമേ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ ഈ ബ്രെയിൻ ട്യൂമർ ഉള്ളവരിൽ ഒരു 40 മുതൽ 70% ആൾക്കാർക്കും തലവേദന ഉണ്ടാകാം. അത് പലപ്പോഴും കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും, ട്യൂമർ ഉണ്ടായി തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് പലപ്പോഴും അറിയാൻ കഴിയുക. അതുപോലെ നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ എത്ര പേർക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മുതൽ 10 വരെ ആൾക്കാർക്ക് മാത്രമേ ബ്രെയിൻ ട്യൂമർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ ആകണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് തലവേദന വരിക, മുമ്പുണ്ടായിരുന്ന തലവേദനയുടെ ആ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള തലവേദന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തലവേദന, തലവേദനയോടത്തുള്ള ബോധക്ഷയം, ജന്നി, ഇവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണ്ട തരം തലവേദനയായിരിക്കും. അതുപോലെ എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസറസ് ആകണമെന്നില്ല. പ്രത്യേകിച്ചും കൂടുതലും പലപ്പോഴും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തലച്ചോറിലേക്ക് പടർന്ന തരമായിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഗ്ലയൽ ട്യൂമേഴ്സ്, ഗ്ലയൽ സെൽസ് നിന്ന് വരുന്ന ഗ്ലയൽ ട്യൂമേഴ്സ് ഉണ്ട്, അത് പലപ്പോഴും ക്യാൻസറസ് ആയിരിക്കാം. അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഗ്ലയോബ്ലാസ്റ്റോമ, മൾട്ടിഫോമി പോലുള്ളവർ വളരെ തീവ്രമായിട്ടുള്ള ക്യാൻസറസ് ട്യൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ തലച്ചോറിന്റെ പാളിയിൽ വരുന്ന മെനിഞ്ചിയോമയെല്ലാം അത്ര ക്യാൻസറസ് അല്ലാത്ത തരമായിരിക്കാം. അതെല്ലാം കുറച്ചുകൂടെ നല്ല ചികിത്സ രീതികളും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നവയാണ്.
1: മാഡം, പലർക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ പരിശോധനാ രീതി എങ്ങനെയാണ്, അത് എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത്, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തരം തലവേദന വരികയും മറ്റു പുതിയ രോഗലക്ഷണങ്ങൾ, അതായത് പെട്ടെന്ന് വശം തളർച്ച, കുറച്ച് ആഴ്ചകളോ ദിവസങ്ങളായിട്ടുള്ള തളർച്ച, മരവിപ്പ്, പുതിയതായിട്ട് വരുന്ന ജന്നി, ഇങ്ങനെയൊക്കെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയോ സമീപിക്കുക. അപ്പം ആദ്യമായിട്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധനകൾ, നാഡി പരിശോധനകൾ നടത്തുമ്പോൾ ഒരു സാധാരണ നോർമൽ അല്ലാത്ത ഫൈൻഡിങ്സ്, എന്തെങ്കിലും തളർച്ച അല്ലെങ്കിൽ ബലക്കുറവ്, അത് ഒരു ന്യൂറോളജിസ്റ്റിന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ഒരു തകരാറുണ്ടെന്നുള്ളതാണ്. അത് ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുള്ളതാണെങ്കിൽ അതൊരു മുഴയാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് MRI സ്കാനാണ്. CT സ്കാനിനേക്കാൾ ഏറെ ഏത് തരം മുഴയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുന്നത് MRI സ്കാൻ, പ്രത്യേകിച്ചും കോൺട്രാസ്റ്റ് MRI സ്കാനിലൂടെയാണ്. അതിന് തന്നെയും പലതരമുണ്ട്. നമ്മൾ MR സ്പെക്ട്രോസ്കോപ്പി, പെർഫ്യൂഷൻ, അങ്ങനെ പലതരം സ്റ്റഡീസ് കൂടെ കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നേച്ചർ, ഏത് തരത്തിലുള്ളതാണ്, അത് എത്ര പെട്ടെന്ന് പടരും, അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അതുകൂടാതെ ഇപ്പൊ PET സ്കാൻ, ഫങ്ഷണൽ MRI അങ്ങനെയുള്ള പലതരം പരിശോധനകളും സ്കാനിങ് രീതികളും നമുക്ക് ട്യൂമറിനെ കുറിച്ച് അറിയാനുണ്ട്. അത് കൂടാതെ ഏത് തരം കോശങ്ങളാണെന്നുള്ളത് അറിയുന്നത് തുടർന്നുള്ള ചികിത്സയെ പല രീതിയിലും അത് നിർണ്ണയിക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അത് സർജറിയുടെ സമയത്ത് എടുക്കുന്ന കോശങ്ങളടുത്തുള്ള ബയോപ്സി പരിശോധന, അല്ലെങ്കിൽ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സിയിലൂടെയും ഈ കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും നമുക്ക് ബ്രെയിൻ ട്യൂമറിന്റെ തരം ഏതാണെന്നുള്ള അറിയാൻ സഹായിക്കും.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ രോഗത്തിന് ചികിത്സാ രീതി എന്തെന്നുള്ളത് പ്രധാനമായിട്ടും ഏത് തരമാണ്, അതിനെത്ര വലിപ്പമുണ്ട്, അതെത്ര എണ്ണമുണ്ട്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ്, ഇവ ഏറ്റവും പ്രധാനമാണ് ഈ ചികിത്സാ രീതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന് രോഗിയുടെ പ്രായം, അതുപോലെ രോഗിയുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി. വളരെ പ്രായമേറിയ ഒരാൾ ഒരുപാട് അസുഖങ്ങളായിട്ട് കിടപ്പായ ഒരാൾക്ക് വളരെ അഗ്രസീവായിട്ടുള്ള വളരെ തീവ്രമായ ചികിത്സകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ട എന്നുള്ളത് ഫാമിലിയുമായിട്ട് തീരുമാനിച്ചെന്നിരിക്കാം, ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചെന്നിരിക്കാം. അല്ലാതെ പ്രധാനമായിട്ടുള്ള ചികിത്സ മെയിൻലി സർജറിയാണ്. അതൊരു ന്യൂറോ സർജനാണ് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരു മാറ്റേണ്ട ഒരു മുഴയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള അളവിൽ അതിന്റെ ചുറ്റളവ് നിന്ന് ക്യാൻസറസ് സെൽസ് എല്ലാം മാറ്റുന്ന രീതിയിലുള്ള സർജിക്കലി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും അതിന് ആദ്യത്തെ പടി. രണ്ടാമതായിട്ട് കീമോതെറാപ്പി ചിലതരം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ടെമസോളമൈഡ്, അതും അല്ലെങ്കിൽ ചിലതരം ജീൻസ്, ഈ നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലുള്ള ജീനുകളെ നിയന്ത്രിക്കുന്ന

0: ഉപയോഗിക്കുന്ന ചിലതരം തെറാപ്പിയും ഇപ്പോൾ ലഭ്യമാണ്. മറ്റൊന്ന് റേഡിയേഷനാണ്. കൃത്യമായിട്ട് ഈ ബ്രെയിൻ ട്യൂമർ ഉള്ള സ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് മാത്രമുള്ള റേഡിയേഷൻ, അല്ലെങ്കിൽ ഗാമ നൈഫ് സർജറി, റേഡിയേഷൻ ഉപയോഗിച്ച് ആ ഭാഗത്തെ മാത്രം കോശങ്ങളെ കരിച്ചു കളയുന്ന റേഡിയോ തെറാപ്പി, അത്തരം ചികിത്സകളും നമുക്ക് ഈ ബ്രെയിൻ ട്യൂമറിന് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ മറ്റു ചില രോഗലക്ഷണങ്ങൾ, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് തുടങ്ങിയ മരുന്നുകൾ, ജന്നിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ജന്നി കുറയ്ക്കാനുള്ള മരുന്നുകൾ എന്നിവയും ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇമ്യൂണോതെറാപ്പി തുടങ്ങിയവയും ഇപ്പോൾ കഴിഞ്ഞ വർഷം USA അംഗീകരിച്ചിട്ടുണ്ട്. ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്.
1: മാഡം, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് Grade 4 പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ്, വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ

0: എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഒരിക്കൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
1: ചിലപ്പോഴെങ്കിലും ഒരു തവണ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളിൽ, പ്രത്യേകിച്ചും ഈ തീവ്രമായിട്ടുള്ള ടൈപ്പ്, പ്രത്യേകിച്ച് ഗ്രേഡ് ഫോറിലേക്കൊക്കെ പോയിട്ടുള്ള തരം ഗ്ലയൽ ട്യൂമേഴ്സ് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും വീണ്ടും വരാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമർ കണ്ടെത്തി അതിന് ചികിത്സ കഴിഞ്ഞാലും കൃത്യമായി ഡോക്ടറുടെ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതും, പുതിയ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ, പുതിയ തരം തലവേദനകൾ വരുന്നുണ്ടോ, ഇവയെല്ലാം ശ്രദ്ധിക്കുകയും എത്രയും നേരത്തെ അതിന് ഡോക്ടറുടെ സേവനം.
0: ബ്രെയിൻ ട്യൂമർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ഇതുവരെ വിശദീകരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം, ചെറുക്കാം എലിപ്പനിയെ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. VR സന്തോഷിന്റെ വരികൾക്ക് ഈണം പകർന്നത് ഷഹബാസമൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷ്വ ശ്രീധർ ഈണം പകർന്ന് കാർത്തിക്, ആശാജി മേനോൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കീർത്തിചക്ര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 210 രൂപ കൂടി 13,430 രൂപയ്ക്കും പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: മിശ്ര ശിവരഞ്ജിനി. മനസ്സിന്റെ ആഴങ്ങളിലെ

വികാരങ്ങളെ അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ രാഗമാണ് മിശ്ര ശിവരഞ്ജിനി. ശിവരഞ്ജിനി രാഗത്തിന്റെ അടിസ്ഥാന സ്വരൂപത്തിൽ ചില അധിക സ്വരങ്ങൾ ചേർത്ത് അവതരിപ്പിക്കുന്നതിനാലാണ് ഇതിനെ മിശ്ര ശിവരഞ്ജിനി എന്ന് വിളിക്കുന്നത്. ശുദ്ധ ശിവരഞ്ജിനി ഒരു ഔടവ ഔടവ രാഗമാണെങ്കിലും മിശ്ര രൂപത്തിൽ അന്തരഗാന്ധാരം ഉൾപ്പെടെയുള്ള സ്വരങ്ങൾ സന്ദർഭാനുസരണം പ്രയോഗിക്കപ്പെടുന്നു. ഈ സ്വരസങ്കലനം രാഗത്തിനെ കൂടുതൽ ഭാവഗാംഭീര്യവും ഹൃദയസ്പർശിയായ മാധുര്യവും നൽകുന്നു. മിശ്ര ശിവരഞ്ജിനിയിൽ കോമളഗാന്ധാരത്തോടൊപ്പം അന്തരഗാന്ധാരവും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നതിനാൽ ദുഃഖവും പ്രത്യാശയും വിരഹവും സ്നേഹവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന പ്രത്യേക ഭാവം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിൽ പഞ്ചമം പ്രധാന സ്വരമായും അഥവാ വാദിസ്വരമായും, ഷഡ്ജം അനുബന്ധ പ്രധാന സ്വരമായും അഥവാ സംവാദിസ്വരമായും കണക്കാക്കപ്പെടുന്നു. മിശ്ര ശിവരഞ്ജിനി പ്രധാനമായും കരുണരസം ഉണർത്തുന്ന രാഗമാണ്. വിരഹം, വേദന, അനുരാഗം, ഭക്തി, ഓർമ്മകൾ, ആത്മീയത എന്നിവയെ അത്യന്തം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ടുതന്നെ ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനേരം നിലനിൽക്കുന്ന ആഴമുള്ള അനുഭൂതി സൃഷ്ടിക്കുന്ന രാഗങ്ങളിലൊന്നായി ഇതറിയപ്പെടുന്നു. ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രമല്ല തുമ്രി, ഗസൽ, ഭജൻ, തില്ലാന കൂടാതെ ചലച്ചിത്ര സംഗീതത്തിലും മിശ്ര ശിവരഞ്ജിനി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ലളിതവും അതേസമയം ഭാവസമ്പന്നവുമായ സ്വഭാവം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. ഈ രാഗത്തിൻ്റെ മികച്ച ശാസ്ത്രീയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മഹാരാജപുരം സന്താനം രചിച്ച മിശ്ര ശിവരഞ്ജിനി തില്ലാന. സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച ബ്രഹ്മൈവാഹം പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ലാൽഗുഡിജി ജയരാമൻ രചിച്ച തില്ലാനകൾ, പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ രചിച്ച ശ്രീരാജരാജേശ്വര തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രശസ്ത കൃതികളാണ്. പഞ്ചസ്വരങ്ങളുടെ ലാളിത്യവും മിശ്രസ്വരങ്ങളുടെ ഭാവസമൃദ്ധിയും സമന്വയിപ്പിക്കുന്ന അതുല്യ രാഗമാണ് മിശ്ര ശിവരഞ്ജിനി. കരുണ, വിരഹം, ഭക്തി, അനുരാഗം എന്നീ ഭാവങ്ങളെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ഈ രാഗത്തിന്റെ കഴിവ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഇതിനെ അനശ്വരമായ സ്ഥാനം നേടിക്കൊടുത്തു. ആസ്വദിക്കാം 1982 പുറത്തിറങ്ങിയ ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം
2: പീലു. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും ജനപ്രിയവും ഭാവസമ്പന്നവുമായ രാഗങ്ങളിലൊന്നാണ് പീലു. കാഫി ധാട്ടിൽ ഉൾപ്പെടുന്ന ഈ രാഗം പ്രധാനമായും ശൃംഗാരവും വിരഹവും കോർത്തിണക്കിയ ലളിതശാസ്ത്രീയ രാഗമാണ്. പ്രണയം, വിരഹം, സ്നേഹം, സന്തോഷം, നൊമ്പരം തുടങ്ങിയ വികാരങ്ങളെ അതിഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ തുമ്രി, ദാദ്ര, ഭജൻ, ഗസൽ, ചലച്ചിത്ര സംഗീതം എന്നിവയിൽ പീലു വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പീലു സാധാരണയായി ഔടവ സമ്പൂർണ ജാതി രാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ രാഗത്തിന്റെ പ്രധാന സവിശേഷത ശുദ്ധഗാന്ധാരവും കോമളഗാന്ധാരവും ശുദ്ധനിഷാദവും കോമളനിഷാദവും ചില സന്ദർഭങ്ങളിൽ ശുദ്ധധൈവതവും കോമളധൈവതവും ഉപയോഗിക്കുന്നതാണ്. ഈ മിശ്രസ്വര പ്രയോഗങ്ങളാണ് പീലുവിനെ അതിന്റെ സവിശേഷമായ ഭാവസമ്പന്നതയും മാധുര്യവും നൽകുന്നത്. പീലുവിലെ വാദിസ്വരം കോമളഗാന്ധാരമാണ്, സംവാദിസ്വരം നിഷാദവും. ഈ സ്വരങ്ങളുടെ മനോഹരമായ പ്രയോഗം രാഗത്തിന്റെ മാധുര്യവും ഭാവഗാംഭീര്യവും വർദ്ധിപ്പിക്കുന്നു. ഈ രാഗം സാധാരണയായി ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള 3-ാം പ്രഹരത്തിൽ ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ്. കൂടാതെ മൺസൂൺ കാലഘട്ടവുമായി ഈ രാഗത്തിന് പ്രത്യേക ബന്ധമുണ്ടെന്ന് സംഗീത പാരമ്പര്യം പറയുന്നു. മഴയുടെ മൃദുലതയും പ്രണയത്തിന്റെ നൊമ്പരവും ഒരുപോലെയുണർത്താൻ പീലുവിന് കഴിയും. പീലു ഇന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും സ്വതന്ത്ര

സ്വതന്ത്രമായ രാഗങ്ങളിൽ ഒന്നാണ്. മിശ്ര സ്വഭാവമുള്ളതിനാൽ മറ്റ് രാഗങ്ങളിലെ ചില സ്വരസഞ്ചാരങ്ങൾ ചേർത്ത് അവതരിപ്പിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം സംഗീതജ്ഞർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മനോധർമ്മ സംഗീതത്തിനും ഭാവപ്രകടനത്തിനും ഈ രാഗം ഏറെ അനുയോജ്യമാണ്. സദാശിവ ബ്രഹ്മേന്ദ്രർ രചിച്ച ഭജരേ യദുനാഥം പ്രശസ്ത പരമ്പരാഗത ഭജനായ രഘുപതി രാഘവ രാജാറാം, ഭാരതീദാസൻ രചിച്ച പ്രശസ്ത തമിഴ് കാവടി ചിന്തായ തുൻപം നേർഗയിൽ എന്നിവ പീലുരാഗത്തിലെ ശ്രദ്ധേയമായ കൃതികളാണ്. ലാളിത്യവും ഭാവഗാംഭീര്യവും ഒരുപോലെ സമന്വയിക്കുന്ന മനോഹരമായ രാഗമാണ് പീലു. പ്രണയം, വിരഹം, സന്തോഷം, ഓർമ്മകൾ, ഭക്തി എന്നിവയെ സംഗീതത്തിലൂടെ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും കാലാതീതവുമായ രാഗങ്ങളിലൊന്നായി പീലു ഇന്നും നിലകൊള്ളുന്നു. 1982 പുറത്തിറങ്ങിയ ദ സെക്കൻഡ് മാൻ എന്ന ചിത്രത്തിൽ കണ്ണദാസന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: రాగ పరిచయం.
1: రాగం
2: తిలంగ్. హిందుస్థానీ సంగీత పారంపర్యത്തിൽ നിന്ന് കർണാടക സംഗീതത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട മനോഹരമായ ജന്യരാഗമാണ് തിലങ്ക്. ലളിതവും മാധുര്യവുമാർന്ന ഈ രാഗം പ്രസന്നതയും പ്രണയ

ഭാവവും നിറഞ്ഞ സംഗീതാനുഭവം സൃഷ്ടിക്കുന്നു. കർണാടക സംഗീതത്തിൽ ഇത് 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബുജിയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. ഭജനകൾ, ലളിത സംഗീതം, ഭക്തിഗാനങ്ങൾ, സിനിമാഗാനങ്ങൾ എന്നിവയിൽ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. തിലങ്ക് ഒരു ഔടവരാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും വ്യത്യസ്ത നിഷാദങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ രാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആരോഹണത്തിൽ കാകളി നിഷാദം ഉപയോഗിക്കുമ്പോൾ അവരോഹണത്തിൽ കൈശികി നിഷാദം ഉപയോഗിക്കുന്നു. ഈ വ്യത്യാസം രാഗത്തിനെ അതിന്റെ തനതായ മാധുര്യവും പ്രത്യേക ഭാവവും നൽകുന്നു. രാഗത്തിന്റെ പ്രധാന സ്വരം അഥവാ വാദിസ്വരം ഗാന്ധാരമാണ്. നിഷാദം സംവാദിസ്വരമായി കണക്കാക്കപ്പെടുന്നു. ശുദ്ധമധ്യമം ഉപയോഗിക്കുന്ന ഈ രാഗം ലളിതമായ സ്വരസഞ്ചാരത്തിലൂടെ മനോഹരമായ സംഗീതഭാവം സൃഷ്ടിക്കുന്നു. സാധാരണയായി രാത്രിയിലാണ് ഈ രാഗം ആലപിക്കാറുള്ളത്. എന്നിരുന്നാലും കൃതിയുടെ സ്വഭാവമനുസരിച്ച് ഏത് സമയത്തും ഇത് അവതരിപ്പിക്കാറുണ്ട്. കർണാടക സംഗീതത്തിൽ തിലങ്ക് രാഗത്തിൽ നിരവധി പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പാപനാശം ശിവന്റെ ശ്രീഗണേശ ചരണം, അംബുജം കൃഷ്ണയുടെ മാധവർ പോട്രിഡും എന്നിവ ഈ രാഗത്തിലെ ശ്രദ്ധേയമായ കൃതികളാണ്. കൂടാതെ ഭക്തിഗാനങ്ങൾക്കും ലളിത സംഗീതത്തിനും സിനിമാ സംഗീതത്തിനും തിലങ്ക് വളരെ അനുയോജ്യമായ രാഗമായി കണക്കാക്കപ്പെടുന്നു. മാധുര്യവും ലാളിത്യവും പ്രസന്നതയും സമന്വയിപ്പിക്കുന്ന രാഗമാണ് തിലങ്ക്. ലളിതമായ സ്വരഘടനയുള്ളതായിരുന്നാലും ആഴമുള്ള ഭാവപ്രകടനം നൽകാൻ കഴിയുന്ന ഈ രാഗം സംഗീതാസ്വാദകരുടെയും കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട രാഗങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. ആസ്വദിക്കാം. 1983 പുറത്തിറങ്ങിയ ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം.
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി KS. വയലിൻ ആവിഷ്കാരം നിർവഹണം CS അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി പറയാം, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയും ഡോക്ടർ ജയശ്രീ എസ് ആണ്. സ്വാഗതം മേഡം. നിങ്ങൾക്ക് 12 മണി വരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം, 9495964321. ഒരു നമ്പർ കൂടെ, 9496556321. മറ്റൊരു നമ്പർ 9496569321. മാഡം, ഇപ്പോൾ കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും പ്രത്യേക ആരോഗ്യചര്യയുടെ അല്ലെങ്കിൽ പ്രത്യേക ചികിത്സയുടെ ആവശ്യമുണ്ടോ എന്നൊന്ന് പറയാമോ?
2: എല്ലാവർക്കും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പാക്കേജ് എന്നതിൽ കഴിഞ്ഞ വർഷം മെസ്സേജ് ചെയ്ത് വരുമെന്ന് തോന്നുമ്പോൾ അങ്ങനെയല്ല. ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ ചെയ്യാം, ഏത് മരുന്ന് കൊണ്ട് തടവാം, ഏത് മരുന്ന് കൊണ്ട് കിഴിയിടാം, അത് ഇലക്കിഴി വേണോ, പൊടിക്കിഴി വേണോ, ഞവര കിഴി വേണോ എന്നൊക്കെ ഡോക്ടറെ കണ്ട് വിശദമായി ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പിന്നെ കർക്കിടക കഞ്ഞി, കർക്കിടക ചോറ്, കർക്കിടക കുറിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കണ്ണടച്ച് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകൾ തോറും ഗവൺമെൻറ് ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ട് നേരത്തെ ഒന്ന് കൂടിയാലോചിച്ച് ഏത് വേണം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഒക്കെ അനുസരിച്ച് ഏത് വേണം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏത് യന്ത്രമാണെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ. അപ്പം ഭൂമിയിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള യന്ത്രമാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം മാത്രമല്ല, ശരീരത്തോടൊപ്പം മനസ്സും. അപ്പോൾ അതിന് രണ്ടിനും വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നൊരു സമയമാണ് കർക്കിടകം. ഇപ്പോൾ കർക്കിടകത്തിന് വലിയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്, എങ്കിൽ പോലും കഴിഞ്ഞ ചൂട് കഴിഞ്ഞ് വന്ന ഒരവസ്ഥയിൽ ശരീരത്തിന് വേണ്ട ഒരു പരിരക്ഷ നല്ലതാണ്.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?
3: നമസ്കാരം മാഡം, ഞാൻ രത്നമ്മ, കൊല്ലം ജില്ലയിലെ പന്മന പഞ്ചായത്തിലാണ് താമസിക്കുന്നത്.
1: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
3: ഞാന് എനിക്ക് 68 വയസ്സായി. എനിക്ക് എന്റെ ജോയിൻസിനൊക്കെ തേയ്മാനമായിട്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു 2020. ഒരു വർഷം അലോപ്പതി ചെയ്തിട്ട് ഞാൻ ആയുർവേദം ചെയ്ത് അതിനുശേഷം എന്റെ ആ അവസ്ഥ മാറി നടക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് 3 വർഷം ആയുർവേദ ആശുപത്രി തിരുമലൊക്കെ നടത്തി. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ആ വർഷം തോറും വന്ന് ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ആയുർവേദ ചികിത്സ ഇപ്പോഴും ഇവിടുത്തെ എണ്ണയും കുഴമ്പും എല്ലാം അതാ ചെയ്യുന്നത്, കഷായങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഈ വേദനകള് നിശേഷം മാറുന്നില്ല. നിശേഷം എന്ന് പറഞ്ഞാല് വിരലിന്റെ ഒക്കെ മടക്കുകള്, വിരലിന്റെ മടക്ക്, കൈത്തണ്ട, കൈമുട്ട് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീരും വേദനയും വരുന്നു. ഒരു 3-4 ദിവസം നിൽക്കും, പിന്നെ മാറും. ഇപ്പൊ സ്ഥിരമായിട്ട് കാൽമുട്ടിന്റെ താഴെ കണങ്കാലില് ഒരു സ്ഥിരമായ വേദന നിലനിൽക്കുക. ഇപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഇന്ന് എണ്ണയൊക്കെ തേച്ച് ചൂടുകൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ വേദനയ്ക്ക് ഒരു ശമനവും വരുന്നില്ല. പിന്നെ കൈ പൊക്കാൻ പറ്റില്ല, താഴ്ത്തി ഇടാൻ ഒക്കത്തില്ല, ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് മറ്റേ കൈയുടെ സഹായത്തോടെ മേപ്പോട്ടൊക്കെ ഉയർത്തി എല്ലാം ചെയ്യാൻ പറ്റും.
2: ആ പ്രായത്തിൻ്റെ അവശതകൾ കുറച്ചൊക്കെ ഉണ്ടാകും. പിന്നെ പോരാത്തിൽ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആ രോഗം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഞങ്ങളിതിനെ യാപ്യം എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, കൊണ്ടുപോവുക. ആ കൂട്ടത്തിൽ കുറച്ച് ആഹാരത്തിലും കൂടി നല്ലോണം ശ്രദ്ധ വെച്ച് ദഹിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കഴിച്ചാൽ ദഹിച്ചതിന് ശേഷമേ കഴിക്കാവുള്ളൂ. തണുത്തത് പഴയതൊക്കെ കഴിക്കരുത്. ഈ അവസ്ഥകൾ കേട്ടിട്ട് ഒട്ടും തന്നെ തണുത്തതും പഴയതും ചുരുക്കി പറഞ്ഞാൽ വെള്ളം

0: വേറെ ആഹാരം കഴിക്കരുത്. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങൾ പകുതി ആ വയറിൻ്റെ പകുതിയെ നിറയാവും. മൂക്കുമുട്ട തിന്നാന്ന് പറയില്ലേ, അത് വേണ്ട. ആ വയറിൻ്റെ പകുതി കഴിക്കുക, ബാക്കി പകുതി വെള്ളം. വെള്ളം കൂടുതലാകാനും പാടില്ല. ഒരു കാൽഭാഗം വെള്ളം, ബാക്കി കാൽഭാഗം വെറുതെ കിടക്കണം. ഇപ്പോൾ ഒരു ആമാശ എന്നൊരു സഞ്ചിയിലേക്കാണല്ലോ ഈ മരുന്ന് ആഹാരം എല്ലാം കൂടെ ചെല്ലുന്നത്. അതിൻ്റെ കാൽഭാഗം ഒഴിഞ്ഞ് തന്നെ കിടക്കണം. അത് നമുക്ക് മനസ്സിലാകാൻ എളുപ്പം എങ്ങനെയാ വെച്ചാൽ, മിക്സിയിലോ ഗ്രൈൻഡിലോ നമ്മൾ ഫുള്ളായിട്ട് സാധനങ്ങൾ ഇട്ട് അരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് നല്ലോണം അരച്ച് മഷി പോലെയാക്കിയാണ് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് നല്ലോണം അരയാനുള്ള ആ പ്രക്രിയയെ സഹായിക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം ഇട്ടിട്ട് അതിൽ തന്നെ വെള്ളം കൂടുതലായാലും അരയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കഴിക്കാവൂ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ മാഡം,
1: നമസ്കാരം. ആരാണ്? ആ എവിടെ നിന്നാണ്?
2: എൻ്റെ സ്ഥലം നടമങ്ങാട്.
1: ഓക്കെ, സ്വാഗതം. ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: ആ ഹലോ
2: മാഡം.
0: ആ ഹലോ പറയാം
2: മാഡം. ഞാൻ 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയുന്ന ഒരാളാണ്.
0: ആ ആ എന്ത് പറ്റിയതാ?
2: എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഞാൻ KSRTC-യില് ജോലി ചെയ്ത ഒരാളാണ്, കണ്ടക്ടർ ആയിരുന്നു. ഈ പെൻഷൻ ആയതിനു ശേഷം എന്തോ പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ് അപ്പോ ആയുർവേദത്തിൽ കാണിച്ചപ്പോഴ് നട്ടൽ തേയ്മാനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം അങ്ങനെ ഞാൻ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണ ശേഷം എണീറ്റിട്ടില്ല.
0: ഓ അത് ശരി.
2: ഇപ്പോഴും ഞാൻ വീൽചെയറിലാണ്, 6 വർഷം കൊണ്ട് വീൽചെയറിൽ കഴിയാണ്.
0: ആയുർവേദ ചികിത്സകൾ തുടരുന്നുണ്ടോ?
2: ആയുർവേദ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങ് തുടരുന്നില്ല.
0: അതെന്താ തുടരാമായിരുന്നല്ലേ. അപ്പൊ നമുക്ക്
2: 6 വർഷം കൊണ്ട് കഴിപ്പിച്ച് ഒരു കുറവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ
0: ആ കുറവില്ലെങ്കിലും വീൽചെയറിലെങ്കിലും നടന്ന് നമുക്ക് യാത്ര ചെയ്യാനും മൂവ് ചെയ്യാനും പറ്റുന്നില്ലേ? അത് കുറച്ചുകൂടെ
2: അല്ല മാഡം, വീൽചെയറിൽ പോകുന്ന ഞാൻ.
0: ആ അല്ല, അത്രയും സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഗുണം കിട്ടിയേക്കും ചിലപ്പോ. നെടുമങ്ങാടൊക്കെ ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ.
2: ആയുർവേദ ആശുപത്രി ഉണ്ട്. അപ്പോ ഒരു തുടങ്ങാൻ
0: ആ തുടങ്ങാം തുടങ്ങാം. ഒരു കുഴപ്പമില്ല, ചെയ്യാം. തലയ്ക്ക് നല്ല എണ്ണ തേക്കണം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ ബി പിയോ ഡയബറ്റിക്കോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട കൺട്രോള്. അലോപ്പതി ചെയ്യുന്നെങ്കിൽ അത് നിർത്തണ്ട. അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള ആയുർവേദ മരുന്നുകൾ ചെയ്യാം.
2: പിന്നെ ശരിയാണ്,
0: ആ അത് അത് വേണം. അതായിരിക്കും തോന്നി. അതുകൊണ്ടാണ് തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുന്നത്. ഒരുപാട് തേക്കരുത്, കുറച്ച്. വളരെ കുറച്ച് എണ്ണ ഉച്ചയിൽ തന്നെ വെച്ച് ദിവസവും കുളിക്കുമ്പം മുമ്പേ എണ്ണ വെച്ച് കുളിക്കണം. അതാണെങ്കിൽ നമ്മുടെ നാഡി ഞരമ്പുകൾക്കൊക്കെ ഒരു ഉത്തേജനം കിട്ടാനാണ്, അല്ലാതെ മുടി വളരാനല്ല. കണ്ണ് മൂക്ക് ചെവി അല്ലല്ല, തലയിൽ ചൂടുവെള്ളം ഒരു കാരണവശാലും ഒഴിക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്, തലമുടിക്ക് ദോഷമാണ്. ചെറിയ ചൂട്, നമ്മൾ നാട്ടുഭാഷയെ പറഞ്ഞാൽ മൂത്രച്ചൂടെന്നൊക്കെ പറയില്ല, അതിലും കുറവായിട്ടുള്ള ചൂട് തലയിൽ ഒഴിക്കാവും. ദേഹത്ത് നല്ല ചൂടൊഴിച്ച്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ദേഹത്ത് നല്ല ചൂട് എണ്ണ തേച്ചിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കൂ, ആശുപത്രിയിൽ ചെന്ന് കണ്ട് ഒന്നുകൂടെ ആയുർവേദം ചെയ്ത് നോക്കൂ.
2: മാഡം, ഞാൻ ഈ മേഡപ്പം പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ തലയിൽ തേക്കുന്ന എണ്ണ എനിക്ക് കിട്ടിയിട്ടില്ല.
0: അത് വേണം, അത് ചോദിച്ച് വാങ്ങിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്, എണ്ണയുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇപ്പം മരുന്നും ക്ഷാമം ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ച്
2: വാങ്ങിക്കും.
1: മേഡം, നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ

0: ആശുപത്രികളിൽ ഇപ്പം മരുന്നിന് ക്ഷാമം ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ച് വാങ്ങിക്കും.
1: വിളിച്ചതിന് നന്ദി. അപ്പം മേഡം, നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ഒരുമിച്ച്?
0: സാധാരണഗതിയിൽ മത്സ്യാഹാരം, മാംസാഹാരം ഇതിനോടൊന്നും ചേർത്ത് പാൽ ഉൽപ്പന്നങ്ങളൊന്നും പാടില്ല. പ്രത്യേകിച്ച് തൈര്, മോര്, നെയ്യ് ഇതൊന്നും പാടില്ലെന്നാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് നേരെ അതുപോലെ തൈര് ചൂടാക്കരുത്, ചൂട് ചോറിപ്പോലും ഒഴിച്ച് കഴിക്കരുത്. തൈര് നമ്മൾ ഉടച്ച് മോരാക്കിയിട്ട് പുളി ശരിയാക്കിയാൽ കുഴപ്പമില്ല, തൈരായിട്ട് എടുത്തൊഴിച്ചൊന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഫുഡ് റെസിപ്പികളിലെല്ലാം തൈരുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് തൈരിലാണ്. അതൊക്കെ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് ഉടനെ ചിലപ്പോൾ അതിൻ്റെ ദോഷം കണ്ടെന്ന് വരില്ല. കാലക്രമേണ സ്കിൻ ഡിസീസോ കിഡ്നി ഡാമേജോ അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന സാധനങ്ങൾ ഒഴിവാക്കുക തന്നെയാണ്.
1: പ്രധാനമായിട്ടും തൈര് ചൂടാക്കരുത്.
0: ആ, ചൂടാക്കരുത്. ചൂട് കാലത്ത് ഉപയോഗിക്കരുത്. പിന്നെ
1: രാത്രി
0: സമയത്ത് ഉപയോഗിക്കരുത്. ചൂട് ആഹാരത്തിനോട് ചേർത്ത് ഉപയോഗിക്കരുത്. ചൂട് ചോറിലേക്ക് തൈര് ഒഴിച്ച് കഴിക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറവായിട്ട് കിട്ടും.
1: അതുപോലെ ചിലർ പറയാറുണ്ട് ദോശയുടെ കൂടെ മീൻകറി അങ്ങനെയൊന്നും.
0: അതെന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് പുളിപ്പിച്ച സാധനം, അതിൻ്റെ കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെയും മീൻ മുട്ട ഇറച്ചി ഒന്നും നല്ലതല്ല. അപ്പം നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ചിക്കൻ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കും. ഇതൊക്കെയാണ് ഓരോ രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത രോഗങ്ങളുടെയൊക്കെ ഞങ്ങൾ പറയും രണ്ട് കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന ഒരു കാര്യം, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഈ നേരത്തെ ബീജരൂപത്തിൽ കിടക്കുന്ന ഒരു കാരണമാണ് ഇത്തരം വിരുദ്ധാഹാരങ്ങൾ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: ഹലോ പറയൂ. ആ ഹലോ, നമസ്കാരം,
2: പറയൂ. ഞാൻ ഒരു 60 കഴിഞ്ഞ ആളാണ്. ഞാനും ഭാര്യയും സ്ഥിരമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആളാണ്. ജില്ലാശുപത്രിയിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് ആശുപത്രിയിൽ നിന്നൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ഈ നമുക്ക് അവിടുന്ന് ഔഷധിയുടെ മരുന്നുകൾ തരുന്നുണ്ട്, പോരാത്തത് പുറത്തുനിന്ന് കുറിച്ച് തരുന്നുണ്ട്. അത് കൂടുതലും വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മരുന്നുകളാണ്. അപ്പൊ അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് അതിന് അറിയാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ?
0: അതുണ്ടല്ലോ, ഇപ്പം ഡ്രസ് കൺട്രോളിങ് വിഭാഗം എല്ലായിടത്തും ഉണ്ട്. വെളിയിൽ നിന്ന് വന്നാലും അത് അവിടെയും നമ്മളത് നല്ലോണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ സ്റ്റോർ വഴി വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നവജാത ശിശുക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയ എല്ലാ ആൾക്കാർക്കും, അല്ലെങ്കിൽ എല്ലാ വാത പിത്തം കഫം ഇങ്ങനെ പല ശരീരപ്രകൃതിയുള്ള എല്ലാ ആൾക്കാർക്കും തലയിൽ എണ്ണ തേക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നവജാത ശിശുവിന് നമ്മുടെയൊക്കെ രാജ്യത്തെ ഒരു പ്രധാന ഇത് തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തി. അതിന് ഓരോരുത്തർക്കും ഓരോന്ന്. സാധാരണ നവജാത ശിശുവിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും. തേങ്ങ തിരുമി പിഴിഞ്ഞ് പാലെടുത്ത്, അപ്പോൾ അത് പ്യുവറാണെന്ന് നമുക്ക് സംശയമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അത് തേച്ചാണ് കുളിപ്പിക്കാറ്. ഉച്ചി വയ്ക്കുക എന്നൊരു ക്രിയ കേട്ടിട്ടില്ലേ? ഉച്ചി വയ്ക്കുക എന്ന് പറയുന്നത് കുളിപ്പിച്ചതിന് ശേഷം പോലും ചില സ്ഥലങ്ങൾക്ക് പ്രാദേശികമായിട്ട് തുണിയിൽ എണ്ണ മുക്കി ഉച്ചിയിൽ വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നാഡി ഞരമ്പുകൾക്ക് നല്ല പ്രയോജനം കിട്ടുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തെടുത്ത് വർഷങ്ങളായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു പ്രധാനം. അതുപോലെ തന്നെ ദേഹം മുഴുവനും നമുക്ക് തന്നെ ചെയ്ത് നോക്കി അറിയാം, ഭയങ്കര ക്ഷീണമുള്ളപ്പോൾ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൊണ്ട് തലയിലും വയ്ക്കണം, ദേഹത്തും തേക്കാം, ചെവിയിലും ഒഴിക്കണം എന്നാണ്. എല്ലാ ദിവസവും തലയിലും എണ്ണ വയ്ക്കണം, കാലിലും എണ്ണ കാലിൻ്റെ അടിഭാഗത്തും തേക്കണം, ചെവിയിലും ഒഴിക്കണം എന്നാണ്.
1: അഭ്യംഗമാണ്.
0: എന്തെണ്ണയെന്നുള്ളതിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓരോരുത്തർക്കും ചേരുന്ന ഓരോന്നായിരിക്കും. സാധാരണഗതിയിൽ വെളിച്ചെണ്ണ നമ്മൾ നീര് വറ്റിക്കുക എന്ന് പറയുന്ന പോലെ വെളുത്ത ചുവന്നുള്ളിയോ ജീരകമോ കുരുമുളകോ ഇട്ട് മൂപ്പിച്ച് അത് സാമാന്യമായി എല്ലാവർക്കും ചെയ്യാം. അതിലെന്തെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ മാത്രം വിവിധങ്ങളായ പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ കാച്ചി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഡോക്ടറെ കണ്ട ഡോക്ടർക്ക് മനസ്സിലാവും. നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ സുഖങ്ങളെയൊക്കെ പറയുമ്പോൾ ഏത് കൊള്ളാം എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് പിണ്ണതേലും ദേഹത്ത് വെച്ച് വിളിച്ചാൽ നല്ല സുഖമായിരിക്കും. ചിലർക്ക് അത് തേക്കുമ്പോൾ ശരിയാവില്ല, ചിലർക്ക് ധാന്യം തരും.

0: നീന്തലും വേണം. അതൊക്കെ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പിന്നെ തലയിൽ എണ്ണ വയ്ക്കുന്നത് മുടിക്കാണെന്നുള്ള ധാരണ തെറ്റ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും സുസ്ഥിതിക്ക്, അതായത് സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്. കാലിൽ എണ്ണ തേക്കുന്നതും കണ്ണിൻ്റെ രോഗങ്ങളെ പ്രതിരോധിക്കുകയും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: അതുപോലെ അലർജി രോഗങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ എണ്ണ വയ്ക്കുന്നത് ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അധികരിക്കാനായിട്ട് കാരണമാകുമെന്ന് പറയാറുണ്ടല്ലോ.
0: അതും ഈ പറഞ്ഞ പോലെയാണ്, ഏത് എണ്ണ വേണം എന്നുള്ളത്. അലർജി എന്ന് പറയുമ്പോൾ മിക്കവാറും സൈനസൈറ്റിസും തുമ്മലും ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചുണ്ട് തേകരാജ തൈലം, കയ്യുണ്യാദി തൈലം, ഇങ്ങനെ പലതുണ്ട്. അത് നമുക്ക് ഒരു വ്യക്തിയെ കണ്ടാൽ മാത്രമേ ഏതെണ്ണ വേണം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ച്. നമ്മൾ രോഗം നിശ്ചയിക്കുന്ന ദർശനം സ്പർശനം പ്രശ്നം, അതായത് രോഗിയെ കാണണം, അവരെ സ്പർശിച്ച് നോക്കണം, അവരെ ചോദിച്ച് നോക്കണം. അതിനകത്ത് അങ്ങനെയല്ല, ഇത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് രോഗിയുടെ പിന്നെ ഒരു 10 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവരോട്, എന്നിട്ടാണ് തീരുമാനിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം മാഡം, എൻ്റെ പേര് സുരേഷ് കുമാർ, കൊട്ടാരക്കര.
1: സംസാരിച്ചോളൂ.
2: ഞാൻ നടക്കുമ്പോഴേ മാഡം, നമസ്കാരം മാഡം.
0: നമസ്കാരം, പറയൂ പറയൂ
2: മാഡം. ഞാൻ ഈ താഴെ കൂടെ നടക്കുമ്പോഴേ സ്പോഞ്ച് മെറ്റയിലും നടക്കുന്നത് പോലുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഒരു 2 വർഷമായിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നു, ന്യൂറോപ്പതിയാന്നാ അവര് പറഞ്ഞത്.
0: ഡയബറ്റിക് ആണോ?
2: ഡയബറ്റീസ് ഒന്നുമില്ല, ഡയബറ്റീസ് ഒക്കെ നോർമലാ, പ്രഷർ മാത്രമുണ്ടോ? മറ്റസുഖങ്ങളൊന്നുമില്ല, പക്ഷെ നടക്കുമ്പോ എപ്പോഴെല്ലാം സ്പോഞ്ച് മറ്റേ നടക്കുമ്പോ പൊങ്ങിണ്ടാകുന്ന നടക്കുന്ന പോലെ തോന്നും. 1.5 വർഷമായിട്ട് അലോപ്പതി കഴിക്കുന്നു. നമുക്ക് ആയുർവേദം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്.
0: പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളതിൽ കാലിലാഭ്യംഗം, എണ്ണ തേപ്പ്, പിന്നെ അകത്ത് കഴിക്കാൻ മരുന്നുകൾ, പൂച്ചിടൽ ഒക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് കണ്ട് അവിടുത്തെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ചികിത്സ കിട്ടും. ചികിത്സയുണ്ട്. ഇല്ല, ഇത് കഴിച്ചു. തലയിലും എണ്ണ തേക്കേണ്ടി വരും ചിലപ്പോൾ, അതൊക്കെ ആ ഡോക്ടർ പറയും. അത് കുഴപ്പമില്ല, അത് മരുന്ന് കിട്ടും നിങ്ങൾക്ക്, അതിന് വ്യത്യാസവും വരും.
1: വിളിച്ചതിന് നന്ദി മാഡം. ദഹന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആഹാര രീതിയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ വരുന്നത്?
0: തീർച്ചയായിട്ടും. പിന്നെ ആഹാരം കഴിക്കുന്ന സമയം കഴിച്ച് ദഹിക്കാതെ വീണ്ടും കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക, അസമയത്ത് കഴിക്കുക, കഴിച്ചിട്ട് കുളിക്കുക, കഴിച്ച ഉടനെ ഉറങ്ങുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടും ആണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. മലബന്ധം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ വീണ്ടും ദഹന പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ദിവസവും സുഖമായ ശോധനയുണ്ട്. ശോധന എന്ന് വെച്ചാൽ മലം വെളിയിൽ പോവുക എന്നുള്ളതിന്. അതുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നിൽക്കുകയുള്ളൂ.
1: ഈ ഗർഭാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലോ. ഇപ്പോൾ കോൺസ്റ്റിപേഷൻ സ്ഥിരമായിട്ട് അത്തരം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. എന്താണ് നമുക്ക് ചെയ്യാനായിട്ട്?
0: ഗർഭാവസ്ഥയിൽ നാച്ചുറലായിട്ട് തന്നെ 1-2 ഇതില് ആദ്യത്തെ സെമസ്റ്ററിലും 2-ാമത്തേലുമൊക്കെ ഗർഭാശയം വികസിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗുദത്തിലേക്ക് അല്ലെങ്കിൽ മലം സഞ്ചയിക്കുന്ന ഭാഗത്തേക്ക് പ്രഷർ വരുന്നത് കൊണ്ടും പിന്നെ മലം പോകാൻ, അപ്പോൾ വയറിളക്കാൻ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ആഹാരത്തിലും ചെറിയ ചെറിയ മരുന്ന് കൊണ്ടും നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും ആഹാരം തന്നെയാണ് പ്രശ്നം.
1: പാല് കുഞ്ഞുങ്ങളും
0: അമ്മയുടെ ആഹാരം നേരെയാവുന്നില്ല. അമ്മ ഇപ്പം എന്തും കഴിക്കാം. ഉണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പ്രസവിച്ച സ്ത്രീക്ക്, ഇന്നതേ കഴിക്കാവും. അതൊക്കെ ഉദ്ദേശിക്കുന്ന അമ്മയുടെ ആരോഗ്യത്തിനേക്കാളും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിരുന്നു. പാലിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസം കൊണ്ടാണ് കുഞ്ഞിന്. അതിന് കുഞ്ഞിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് പോയിട്ട് കാര്യമില്ല. കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് മരുന്ന്, അമ്മയുടെ ആഹാര നിയന്ത്രണം, അമ്മയുടെ ഉറക്കം, ഇതെല്ലാം, പിന്നെ മാനസികാവസ്ഥ, ഇതിത്രയും ശരിയായെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സതീശൻ.
1: സ്ഥലം കൂടെ പറയണേ.
2: സ്ഥലം മണ്ണന്തലം പോല.
1: ഓക്കെ, സംസാരിച്ചോ.
0: ഹലോ, ഹലോ,
2: ഗുഡ് മോർണിംഗ്. എനിക്ക് ഒരു 10-15 വർഷക്കാലമായി

0: ഷുഗർ ബി പി ഒക്കെ ഉണ്ട്, ഞാൻ അതിന് മരുന്ന് കഴിക്കുവാണ്.
1: ആയിക്കോട്ടെ.
0: ആ കൂട്ടത്തിൽ ഞാൻ ഒരു വർഷം കൊണ്ട് നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നുണ്ട്.
1: ഇതിനു വേണ്ടി തന്നെ
0: ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പിടിച്ചാ നിൽക്കുന്നില്ല.
1: എത്ര വയസ്സുണ്ടെന്ന്
0: ഡോക്ടർ സ്കാൻ ചെയ്ത്? എനിക്ക് 68.
1: ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ
0: അപ്പൊ യൂറിൻ പിടിച്ചാ എനിക്ക് സ്കാൻ ചെയ്തപ്പോ പ്രോസ്റ്റേറ്റിന്റെ ഇത്തിരി നല്ല അടിക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ ചികിത്സിക്കുന്ന ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പോ ആർ ഡി എം പ്രോസ്റ്റിലോൺ എന്നുള്ള ഒരു ഗുളിക തന്നു. ഞാനൊരു 2-3 മാസം കഴിച്ചിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ സാറ് വേറൊരു ഗുളിയയ്ക്ക് കുറിച്ച് അതൊന്നും തോന്നിയില്ല എനിക്ക്. അതിനുശേഷം ഞാൻ ന്യൂറോളജി ഡോക്ടറെ സമീപിച്ചു. അപ്പൊ സാറിപ്പോ 2 മാസം കൊണ്ട് എനിക്ക് ഗുളിക വേറൊരു ഗുളിക തന്നിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഓപ്പറേഷൻ ചെയ്താൽ നോക്കാനൊക്കെ.
1: ഒരു കാര്യം ചെയ്യും,
0: അതുകൊണ്ട്
1: അദ്ദേഹം തന്ന ഗുളികയൊക്കെ പോവട്ടെ, ആ കൂട്ടത്തിൽ മലബന്ധം ഉണ്ടാവാതെ നോക്കണം, അതിനുള്ള ആഹാര ക്രമീകരണം.
0: മലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് മലബന്ധം ആയിട്ടില്ല, പക്ഷെ പോകാനുള്ള ആ ടെൻഡൻസി നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഞാൻ നിർബന്ധിച്ചങ്ങ് പോവും, എന്റെ സമയമാകുമ്പോ ഞാൻ നിർബന്ധിച്ചങ്ങ് പോവും, പക്ഷെ അപ്പോൾ ഞാൻ വയറി പുതുക്കി നല്ല ഇതായിട്ട്, പക്ഷെ പിറ്റൊന്നുമല്ല, നമുക്ക് പോകാവുന്ന കണക്കിനാണ്. പക്ഷെ അതിലൊരു ആ ഒരു ക്രമം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഞാൻ വെളിയിൽ ഒരു 4:30 ഉറക്കം എഴുന്നേക്കും, അപ്പോഴും എന്നെ കുറച്ചുകൂടി ചൂടാക്കി തണുപ്പിച്ചായിട്ട് വെള്ളം കുടിക്കും, ഒരു ഒരു കാൽക്കപ്പോളം വെള്ളം കുടിക്കും.
1: ഒരു ഗ്ലാസ് ചൂട് വെള്ളം, ഒരു ഗ്ലാസ് ചൂട് വെള്ളം തന്നെ കഴിക്കുക. പിന്നെ മുറിവെണ്ണ ഒരു 4 മടക്ക് തുണി, ഒരു കർച്ചീഫിൻ്റെ വലിയൊരു കർച്ചീഫ് എടുത്ത് അതൊരു 4 മടക്കി മുറിവെണ്ണ മുക്കി, ചെറു ചൂടാക്കിയ മുറിവെണ്ണ മുക്കി വയറിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. നടുവിനും പുരട്ടുക, നടുവിനൊക്കെ പുരട്ടിയാൽ മതിയാവും. അങ്ങനെ വച്ചും കൊണ്ടൊരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ഒരു 41 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല വ്യത്യാസം വരും. ബാക്കി മരുന്നുകളൊന്നും നിർത്തണ്ട, മരുന്നുകൾ ചേർന്ന് പോയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ അത് ഓപ്പറേഷൻ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ, അപ്പോൾ ഒരു 10-40 ദിവസം ചെയ്ത് നോക്കൂ, പിന്നെ നോക്കുമ്പോൾ വേണ്ട അത് ചില മിക്കവാറും 90% വേണ്ടി വരില്ല. ഇവിടെ ചോദിച്ച നമ്പർ കിട്ടും, ഞാൻ തന്നെ വേണമെന്നില്ല, എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും ഇതൊക്കെ അറിയാം. ആയുർവേദ കോളേജിലുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞാൽ മുക്കോലക്കില്ലല്ലേ? ആ ഇവിടെ ഇവിടെ മുക്കന് മുക്കൻ ആയുർവേദ ഡോക്ടർമാരെ കിട്ടുമല്ലോ. ആരെ വേണമെങ്കിലും സമീപിക്കോ, കിട്ടും. ആരെ സമീപിച്ചാൽ പിന്നെന്ത് വേണം. ശരി, അപ്പോൾ
2: ശരി, വിളിച്ചതിന് നന്ദി മാഡം. മാനസിക സമ്മർദ്ദം ഉത്കണ്ഠയും ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും മുതിർന്നവരോട് ചോദിച്ചാലും ഒക്കെ സ്ട്രെസ്സാണ്. അപ്പോൾ നമുക്ക് ആയുർവേദം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്?
1: എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ, അതായത് ബുദ്ധൻ്റെ കാലത്താണ് ആയുർവേദം ഏറ്റവും, ബുദ്ധൻ്റെ കാലം തുടങ്ങുന്നതിന് മുമ്പേ, അന്ന് മുതൽ ആയുർവേദത്തിൻ്റെ എല്ലാ അംഗങ്ങളും പരിപുഷ്ടമായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു പ്രത്യേക വിഭാഗമാണ് മാനസിക രോഗങ്ങളും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ആരോഗ്യവും. ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചികിത്സയേക്കാൾ കൂടുതൽ ആരോഗ്യത്തിനാണ്, ജീവിതത്തിൻ്റെ ആരോഗ്യം, ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ മാനസികാരോഗ്യം ഒരു പ്രധാന വസ്തുതയാണ്. അപ്പോൾ നമുക്കതിന് മരുന്നുകളുണ്ട്, പിന്നെ നമ്മൾ കൗൺസിലിങ്ങിനോ പോലെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് വലിയവർക്കായാലും ചെറിയവർക്കായാലും കുഞ്ഞും കാണുമെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയും ജീവിത ക്രമങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളും മാറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെ ഒന്ന് കൗൺസിലിങ്ങിൽ കൂടി, ആയുർവേദത്തിനും പറ്റും കൗൺസിലിങ്ങിൽ നല്ലോണം ഉണ്ട് നമ്മളെ കൊണ്ട്. നമ്മൾ തന്നെ പറയും, സുഖാർത്ഥ സർവഭൂതാനമത സുഖം വിനാ ധർമാത്, ധർമ്മത്തിൽ കൂടി അല്ലാതെ, അതായത് ഡ്യൂട്ടി, ധർമ്മം എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി, അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അത് മുഴുവൻ നോക്കി ഇപ്പോൾ പറയാൻ സമയം കിട്ടില്ല. അങ്ങനെ ക്രമമായ മാർഗത്തിൽ കൂടെ ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രശ്നമാവില്ല, അല്ലെങ്കിൽ ക്രമമായ മാർഗത്തിൽ കൂടെ അല്ലാത്തവരും നമ്മളുടെ കൂടെ സഹകരിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിനെല്ലാം മാർഗങ്ങളുണ്ട്. പിന്നെ ആ മരുന്ന്

0: ഒരുപാടുണ്ട് മരുന്നുകൾ. ഇപ്പം ഇങ്ങനെ ജനറലായിട്ട് പറയാൻ ശരിയാവില്ലല്ലോ. ഗുളികകളുണ്ട്, കഷായങ്ങളുണ്ട്, നെയ്യുണ്ട്, അങ്ങനെയൊക്കെ അതിനും നല്ലവണ്ണം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ശാഖയാണ് ആയുർവേദം.
1: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: എന്റെ പേര് രജനി. നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
1: സ്ഥലം കൂടെ പറയണേ.
2: എന്റെ പേര് രജനി എന്നാണ്, ഞാൻ ആലപ്പുഴ ജില്ലയിലെ പറവൂരിലാണ്.
1: സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
0: പറയാ, പറയാ.
2: എനിക്കിപ്പം ഒരു 2 വർഷമായി മുട്ടുവേദനയാണ്.
0: എത്ര വയസ്സുണ്ട്?
2: എനിക്കിപ്പോ 52 വയസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ഞാൻ അലോപ്പതി മരുന്നാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പം എടുത്ത് നോക്കിയപ്പോ നല്ല
0: തീരുമാനമാണ്.
2: എനിക്ക് തീരെ പ്രയാസമാണ്. ഇപ്പൊ ഞാൻ ആയുർവേദമാണ് കഴിക്കുന്നത്. അടുത്ത ആയുർവേദ ഇപ്പൊ കഴിക്കാൻ തുടങ്ങിട്ട് 5-8 മാസം
0: ആയി.
2: അപ്പൊ അവിടുന്ന് മുറിവെണ്ണ ആണെന്ന് തോന്നുന്നു. എണ്ണ വരും, പിന്ന ചന്ദ്രക്ലസ് ഗുളികയും യോഗരാജ് ഗുരുഗുരു എന്ന് പറയുന്ന ഒരു ഗുളിക തരണം.
0: കഷായൊന്നുമില്ല?
2: കഷായം ഉണ്ട്, കഷായം പൊടിയും
0: ഇട്ട് പൊടിക്കാനായിട്ട്.
2: അപ്പൊ എന്റെ കാലിന്റെ മുട്ടിന് നീരുണ്ട്, എനിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല.
0: അത് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത് പൂച്ചും കൂടെ കേടേണ്ടി വരും എന്നാണ്. പൂച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ചില മരുന്നുകൾ അരച്ച് മുട്ടിൽ പുരട്ടുന്നതിനെയാണ് പൂച്ച എന്ന് പറയുന്നത്. അതും അവിടെ ഉണ്ടാവും. ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി ആണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ അവിടെ പൂച്ചൻ്റെ മരുന്നുകളൊക്കെ കിട്ടും. അതിടം, അത് അവരോട് ചോദിച്ചിട്ട്, ചോദിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിച്ച് നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് അത് ഇടാം. അപ്പം അതിൻ്റെ വിശദവിവരം അവർ പറഞ്ഞു തരും. അത് തന്നെ, അത് തന്നെ. അത് സ്ഥിരമായി ഇടണം, അത് ഉണങ്ങുന്നവരെ ദേഹത്ത് കിടക്കണം. അത് മാറ്റിക്കഴിഞ്ഞാൽ തൈലം പുരട്ടണം. ഏത് തൈലായാലും മതി അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എള്ള് നിങ്ങളുടെ ആഹാരത്തിൽ ഒരു ശീലമാക്കോ. ഒരു ദിവസം ഒരു എള്ളുണ്ട, അത്രയും എള്ള് വറുത്ത് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ദോശയിലോ ചോറിലോ എങ്ങനെയാണ് കഴിച്ചാലും നിങ്ങൾക്ക് നന്നായിരിക്കും. അത് എള്ള് എള്ള് എള്ള് എള്ള് കറുത്ത എള്ള്, അല്ലെങ്കിൽ നല്ല വെളി എള്ളെണ്ണ കഴിക്കണം 1 സ്പൂൺ.
2: ഞാൻ എനിക്ക് ആദ്യം ഇതുപോലെ കാടിവെള്ളത്തിൽ കുറുക്കി ഇടാനായിട്ട് ഒരു പൊടി തന്നായിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു.
0: അത് പറഞ്ഞ അതന്നെ, അതിനകത്ത് അതല്ലാത്ത വേറെ മരുന്ന് പൂച്ചകൾ ഒരുപാട് എണ്ണം ഉണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ വേറെ തരും. അത് വേറെ എഴുതി തരാൻ പറഞ്ഞാൽ മതി, വേറെ ഡോക്ടർ എഴുതി
2: തരും. പറഞ്ഞത്
0: അതാണ്. അതിന് നിങ്ങൾ ഈ എള്ളും കഴിക്കും, വറുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കഴിക്കും. ബാക്കി മരുന്നുകളും വേണം, അത് മാത്രം പോരാ. ഡോക്ടറെ കണ്ട് മറ്റു മരുന്നുകളും കൂടെ വാങ്ങിച്ച് കഴിച്ചോളൂ. ആ കൂട്ടത്തിൽ ഇതും കൂടെ കഴിക്കും.
2: മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അന്നേരം ഈ ഇതിന് ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞതാ ഈ കാലിന്റെ പൂച്ചയുടെ.
0: അതൊക്കെ കണ്ടാലേ പറയാൻ പറ്റൂ. നിങ്ങൾ ആ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയും ചികിത്സ കൊണ്ട് പറ്റൂല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് തുടർന്നാ മതി. ഓക്കെ,
3: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496556321.
1: ഇപ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും നമുക്ക് വരാം. മാഡം, ആയുർവേദം എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ എന്തെങ്കിലും അസ്ഥി സംബന്ധമായ വേദന, നീരുണ്ടാവുക, അപ്പോൾ നമ്മൾ എണ്ണ ഇടുക, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. അതിനപ്പുറത്തോട്ട് ഈ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്ക് ഇ എൻ ടി പ്രശ്നങ്ങൾക്ക് അതുപോലെ മാനസിക പ്രശ്നങ്ങൾക്ക് എല്ലാം ആയുർവേദത്തിൽ ചികിത്സയുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ശ്രദ്ധ അതിലോട്ട് പോകാത്തത് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ട് എന്നറിയാത്തത്?

0: കുറച്ചൊക്കെ ഞങ്ങളുടെയും കൂടെ കുറ്റമാണ്, നമ്മളതിൽ സ്ട്രെസ് ചെയ്യാത്തതിൻ്റെയും കൂടി ആയിരിക്കും. പക്ഷെ നേരത്തെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ, വിഷചികിത്സ, ബാലചികിത്സ, കണ്ണ് രോഗത്തിൻ്റെ ഡോക്ടർമാർ, ചെവിക്കുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലത്ത് ലുപ്തമായിപ്പോയി. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയാണ്. അതിൻ്റെ ഞങ്ങൾക്ക് 8 വിഭാഗങ്ങളാണുള്ളത്. അതിൽ ഇതെല്ലാം ഉണ്ട്: ഗർഭിണിയെ പരിചര്യ, ഗർഭമാകാതിരിക്കുന്നതിനുള്ള ചികിത്സ. ഇപ്പോൾ പക്ഷേ ഇതെല്ലാം നന്നായി വരുന്നുണ്ട് ആയുർവേദ കോളേജുകളിൽ. ഈ 8 വിങ്ങും അതിനെ വീണ്ടും വിഭജിച്ച് ഞങ്ങൾ പല പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷെ ജനറലായിട്ട് ജനത്തിനിങ്ങനെ, പക്ഷെ അങ്ങനെയല്ല. കണ്ണിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കായാലും കാറ്ററാക്റ്റിനായാലും പോള രോഗങ്ങൾ, അതായത് ലിഡിൻ്റെ രോഗങ്ങൾക്കായാലും വിശദമായ 94 രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ പുതിയതായി ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ദോഷത്തിൻ്റെ സ്ഥിതി നോക്കി ഇതെല്ലാം നമുക്ക് ചികിത്സിക്കാം എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഉപദേശം തന്നിരിക്കുന്നത്. ഉണ്ട് മൂക്കിൻ്റെ രോഗങ്ങൾക്ക്, നേസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ചെവിയിലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും വിശദമായ ഫലപ്രദമായ രോഗം ചികിത്സയുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഡോക്ടർ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സ്വാഗതം. എന്റെ പേര് കാർത്തിക, കണ്ണൂർ ജില്ലയിലെ മുത്തന്നൂരിനടുത്താണ്.
1: ആ ഡോക്ടറോട് സംസാരിച്ചോളൂ, ഡോക്ടർ ജയശ്രീ ഉണ്ട്.
0: ഹലോ, പറയാം.
2: ഞാൻ കണ്ണൂർ ജില്ലയിലാണ്, കാർത്തിക.
0: കേട്ടു.
2: ആ ഡോക്ടറെ, ഇന്ന് ഞാൻ പോളിയോ ബാധിച്ച ഒരാളാണ്. പക്ഷേങ്കിൽ അതിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ വടി കുത്തിയിട്ടല്ലോ പിന്നെ എപ്പോഴും നടക്കുന്ന ആളേനു. ഇപ്പോ വല്ലാതെ ശരീരവേദന, കാലൊരു പൊക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ചുമരെല്ലാം തുടിച്ചിട്ടൊരു കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസം മുന്നേ കണ്ണൂരി താണ ആശുപത്രി പോയരോ ഓറ് പറഞ്ഞു ഈ നടരക്കി വെച്ചാൽ ആശ്വാസം ഉണ്ടാവും.
0: എന്ത് ചികിത്സ ചെയ്താൽ ഗുണം ഉണ്ടാവുമെന്ന്? ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവര് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞല്ലേ ഞവരക്കിഴി ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ലതാണ്.
2: കണ്ടു, കുറച്ച് ഗുളികയൊക്കെ തന്നു. കാലിനൊരു പൊട്ടൊക്കെ വന്നിട്ട് ഒരു കറുത്ത കളറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത ഗുളിക കഴിച്ചപ്പോ ആ കളറെല്ലാം പോയി, നല്ല കളറായി. അപ്പോ ശരീരം വല്ലാത്തൊരു വേദന, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല.
0: അപ്പൊ അവര് പറഞ്ഞ ശരിയാണ്, അത് നോക്കി നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഞവരക്കിഴി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടും എന്നാണ് എനിക്ക് ഇത്രയും കേട്ടതെന്ന് തോന്നുന്നത്. ഗവൺമെന്റ് ആശുപത്രി പോയാ മതി. ഗവൺമെന്റ് ആശുപത്രികളിൽ അതിനുള്ള സൗകര്യമുണ്ട്. കുറച്ച് പൈസ ചെലവുള്ള കാര്യമാണ്, അതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോയാ മതി.
2: നല്ല മഴയാവുമ്പോ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചു പോയാലും
0: അറിയാനാണ്.
2: പിന്നെ ഒരു കാര്യം കൂടി
0: പറയണ്ടേന്ന്,
2: ഞാൻ അപ്പിടാൻ പോണെന്ന് തോന്നുമ്പോഴേക്കിന് പിന്നെ ഇത് കക്കൂത്തിൽ എത്തൂല, പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ആയി പോവും. അതെന്തുകൊണ്ടാ ഡോക്ടറെ? പിന്നെ നടുവേദനയുണ്ടായി, നടക്കലിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും. പക്ഷെ ഇതെന്തുകൊണ്ടാ ഡോക്ടറെ?
0: അത് അവിടെയുള്ള മസിലിനൊക്കെ ശക്തി കുറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങളത് തോന്ന ഒരുപാട് തോന്നുന്നവരെ പിടിച്ചു വച്ചോണ്ടിരിക്കുകയും ചെയ്യരുത്. ഒരു
2: വയസ്സാവും.
0: അതിനും നല്ല ചികിത്സയുണ്ട്. ഞങ്ങൾ മാത്രാവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ മലദ്വാരത്തിലേക്ക് തൈലമൊക്കെ കയറ്റും. അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പുറമേ പെരട്ടിയ വ്യത്യാസം ഉണ്ടാകും. അവഗാഹ സ്വേദം എന്നൊരു ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ ഞവരക്കിഴിക്ക് പോവുകയാണെങ്കിൽ ആ ഡോക്ടറോട് ഇതും കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതിനും.
2: പിന്നെ ഞാൻ ചെറുതിലെ ആയുർവേദ എണ്ണയും കുഴമ്പെല്ലാം ഇട്ട് തടവിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് അന്നേരാണ് കടിയെല്ലാം കുത്തിയിട്ട് നടക്കാൻ പറ്റിയത്.
0: അതിപ്പോ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. നല്ല പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ ഈ പ്രശ്നത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അതാണ്, അത് ആർക്കായാലും പ്രയാസമുള്ള ഒരു കാര്യമല്ലേ. അതിന് നല്ല വ്യത്യാസം ഉണ്ടാവും, അതിനൊരുപാട് ചികിത്സയുണ്ട്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. വസ്തി മാത്ര വസ്തി എന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും.
2: പിന്നെ ഞാൻ എണ്ണയെല്ലാം കാച്ചിയതാണ് കേക്കാറ്. പച്ച വെളിച്ചെണ്ണ കേക്കാറില്ല, പച്ചവെള്ളം കുടിക്കാറില്ല. പിന്നെ ആഹാരത്തിനും മുന്നേ കുളിക്കൂ, പിന്നെ എല്ലാം

0: അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പോളിയോ വന്നിട്ട് ഇത്രയൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ.
1: അങ്ങനെ ഇല്ലാത്തൂടെ
0: ഇപ്പൊ ഇതും ചൊല്ലോ, ഇത് ഞാൻ ഒരു കിഴിയും അതിൻ്റെ കൂടത്തെ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ പറയുമ്പോൾ മാത്രാവസ്ഥ എന്നൊരു വസ്തു ഉണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം
1: വരും.
0: അവസ്ഥ എന്ന് പറഞ്ഞാൽ മതി ഡോക്ടറോട്, അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. വസ്തി മലദ്വാരത്തിലേക്ക് എണ്ണയും കഷായവും ഒക്കെ കയറ്റുന്ന ഒരു പരിപാടി, അത് അതിൽ പല സൈസിലുണ്ട്, അത് ഏത് വേണമെന്ന് ആ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് തീരുമാനിക്കും. അപ്പോ ഒന്നുകൂടെ പറയൂ, ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് ഇതങ്ങ് ബലിപ്പിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നും കൂടെ
2: പറഞ്ഞതിന് നന്ദി. മാഡം, അലർജി സംബന്ധമായിട്ടുള്ള പലവിധമായ കാരണങ്ങൾ കൊണ്ട് അലർജികൾ വരാമല്ലോ, അപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും അതിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചികിത്സ എങ്ങനെയാണ്?
0: അലർജി എന്നുള്ളതുകൊണ്ട് തുമ്മലോ ശ്വാസം മുട്ടലൊക്കെ ആണെങ്കിൽ അതിന് ഏതാണ് നോക്കേണ്ടതെന്നാണ് അലോപ്പതിയും പറയുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കണ്ടേ, അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന നസ്യമാണ്. ആ നസ്യവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ദേഹക്ഷമത അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുണ്ട്, ലേഹ്യങ്ങളുണ്ട്, നെയ്യുണ്ട്, അതുമൊക്കെ ചെന്ന് നസ്യത്തോടൊപ്പം ആ മരുന്നുകളും കൂടെ കഴിച്ചാൽ നല്ലതായിട്ട് വ്യത്യാസം വരും, ചികിത്സിച്ച് മാറ്റാനും പറ്റും.
2: ദീർഘനാള് ചികിത്സ
0: കുറച്ച് അഞ്ചാറ് മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഡോക്ടർ
2: ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ,
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാൻ ഇതിനകത്ത് മാനസിക സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാട് എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
0: ഭയങ്കര
3: സ്ട്രെസ് ഉള്ള ഓഫീസിലാണെങ്കിലും പുറത്ത് വല്ല ഒരു സ്പീഡായിട്ടുള്ള ലൈഫ് അല്ലേ?
0: അതെ അതെ.
3: അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു
0: പിന്നെ തീർച്ചയായിട്ടും പരിഹാരം, നല്ല എണ്ണ തേച്ച് തലയെ തേച്ച് കുളിക്കണം കറക്റ്റ് സമയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഉറക്കമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ഫോണിൻ്റെ ഉപയോഗം വർത്തമാനങ്ങളൊക്കെ ഒരു 9:30 നിർത്തിയിട്ട് 10 മണിക്കേ കിടക്കാൻ നോക്കുക. രാവിലെ എണീക്കണം. എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കണം. കാലിൻ്റെ അടിയിലും എണ്ണ പുരട്ടണം. പിന്നെ
3: മരുന്ന് തിരിച്ചു പറഞ്ഞോട്ടെ ഒരു കാര്യം. അതായത് ഞാൻ അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷെങ്കിൽ ഓരോ 9:30 ഞങ്ങൾ കിടക്കുകയും ചെയ്യും. പക്ഷെ മിക്ക ദിവസവും എനിക്ക് ഉറങ്ങും, അതിനുശേഷം ഒരു മണി 2 മണി സമയം പോണരും, പിന്നെ എനിക്ക് ഉറക്കം ഭയങ്കര പാടാണ്. ടെൻഷൻ ആണെന്ന് എനിക്ക് തന്നെ അറിയാം, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നത്, എണ്ണയൊക്കെ തേക്കുമ്പോൾ മിക്കവാറും പനി പ്രശ്നം വരുന്നതുകൊണ്ടാണ്.
0: അത് നിങ്ങൾക്ക് ശരിയാവുന്ന എണ്ണ അല്ലാത്തത് കൊണ്ടാണ്. അത് കുളിക്കുന്നത് കൃത്യസമയത്തായിരിക്കണം. എണ്ണ തേച്ചത് കൊണ്ട് അസുഖം വരത്തില്ല, തേക്കുന്ന രീതിയിലുണ്ടായ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അത് ഉച്ചി തന്നെ വളരെ കുറച്ച് എണ്ണ തേച്ചേ കുളിക്കാവൂ. സോപ്പ് തേക്കരുത്, ഷാമ്പു തേക്കരുത്. എണ്ണയുടെ അംശം കുറച്ച് നമ്മുടെ സ്കിന്നിൽ വേണം. അത് കംപ്ലീറ്റ് തേച്ച് കളഞ്ഞാൽ പ്രയോജനമില്ല.
3: അപ്പം
0: അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് പറ്റുന്ന പല പല എണ്ണ, ഈ മാനസിക രോഗ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എണ്ണകളുണ്ട്. അത് നിങ്ങൾ കോട്ടയത്താണെന്നല്ലേ പറഞ്ഞേ? അവിടുത്തെ നിങ്ങളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൊന്ന് സമീപിച്ചാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഡോക്ടറെ കണ്ടാൽ, നമ്മൾ ചന്ദനാദി എണ്ണ, നീലി ഭൃങ്ങാദി എണ്ണ, കയ്യുണ്യാദി കയർ, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, കാലിലും തേക്കണം എണ്ണ, പിന്നെ നേരത്തെ ആഹാരം കഴിക്കണം. 9:30 ആഹാരം കഴിച്ചിട്ട് ഉടനെ
3: കിടക്കണം.
0: അപ്പം ഇതൊന്ന് കണ്ടാൽ നല്ല എണ്ണ തേച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് പിന്നെ മരുന്നുണ്ട്. അത് അത്യാവശ്യം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. എണ്ണ തേച്ച് കൃത്യസമയത്ത് കുളിച്ച് പിന്നെ കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യത്തക്കണമുള്ള വിശ്വാസപരമോ എന്തെങ്കിലും അമ്പലത്തിൽ പോക്കോ ധ്യാനമോ യോഗയോ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും.
2: മാഡം നേരത്തെ എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് മുടിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രധാനമായിട്ട് ആൾക്കാർ തലമുടി വളരുമെന്നുള്ള ധാരണയിലാണല്ലോ ഒരുപാടധികം എണ്ണ തേക്കുന്നത്. അപ്പം തലമുടിക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: തലമുടിക്കായിട്ട് ശരിക്കും തലമുടി എന്ന് പറയുന്നത് നമ്മുടെ

0: അസ്ഥി പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സാണ്. എന്ത് വസ്തുവും പരിണമിക്കുമ്പോൾ രണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ സാരാംശം ഉണ്ടാവും, കിട്ടാംശം ഉണ്ടാവും. വേസ്റ്റായിട്ടൊരു സാധനം ഉണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടൊരു അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ മുടി നഖം ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുടി, പിന്നെ കുറച്ച് പാരമ്പര്യത്തിനും അതിന് സ്ഥാനമുണ്ട്. അപ്പോൾ എണ്ണ തേക്കുന്നത് മുടിക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുടി വളരുന്ന എണ്ണകളും ഉണ്ട്, പക്ഷെ അപ്പോൾ അതിനോടൊപ്പം ആഹാരത്തിലും മരുന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗാവസ്ഥ കൊണ്ടാണ് മുടി പോയതെങ്കിൽ അതിന് നല്ല മരുന്നുകൾ കഴിക്കാം. ജനറലായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ അതിനും മരുന്നുകളുണ്ട്. കഴിക്കുകയും വേണം, കഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് മുടിയിൽ എണ്ണ തേക്കുന്നതിന്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേരിന്ദു.
1: എവിടെ നിന്നാണ്?
2: കായംകുളം.
1: സംസാരിച്ചോളൂ, സംസാരിച്ചോ.
2: ഞാന് എനിക്ക് ഈ കാലിന് ഈ നടുവിൽ നിന്ന് താഴോട്ട് പെരിപ്പ് വന്നിട്ട് നിൽക്കുമ്പോ കാല് അങ്ങ് തടി പോലെ ആകും, പെട്ടെന്ന് അങ്ങനെ കാല് തടി പോലെ ആയിട്ട് പിന്നെ നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു ആയുർവേദ ആശുപത്രി പോയി, ഇപ്പം 12 ദിവസം അവിടെ കിടന്നേ,
0: ചികിത്സയൊക്കെ
2: കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 3 മാസത്തോളം അതിന്റെ മരുന്ന് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് അത് നിർത്താൻ പറഞ്ഞു, അങ്ങനെ നിർത്തി. പിന്നെ വീണ്ടും ഇപ്പോഴത് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. വീണ്ടും അത് ഉച്ച കഴിയുമ്പോഴൊക്കെ നിൽക്കുമ്പം അങ്ങനെ കാലങ്ങ് തടി പോലെ ആകും.
0: വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ?
2: വേറെ ഒരു കാലിന് പോളിയോ വന്നിട്ടുള്ളതായിരുന്നു. വേറെ പ്രഷറുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, അതിന് രണ്ടും മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
0: അപ്പൊ ഈ ഒരു തവണത്തെ ചികിത്സ കൊണ്ട് മതിയാവില്ല. പോളിയോ വന്നതുകൊണ്ട് നിങ്ങൾ ഈ കാലിനായിരിക്കും കൂടുതൽ ബലം കൊടുക്കുന്നതും നടക്കുന്നതിലും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ഈ കാലമായിരിക്കും, അതുകൊണ്ടും കൂടെയാണ് അങ്ങനെ വരുന്നത്. പിന്നെ മലബന്ധം ഉണ്ടാവരുത്. അപ്പം ഈ ഇപ്പം കിടന്ന് ചികിത്സിച്ച ആ ചികിത്സ 2-3 പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കിട്ടും. അതാണ് ഡോക്ടർ കണ്ടിട്ട്, ആ ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ 8 മാസത്തിലൊരിക്കൽ ചെയ്യും, ചിലപ്പോൾ 1 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതിയാകും. അതുമല്ല, കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അതവിടെ തന്നെ ഒന്നുകൂടെ കാണിച്ചിട്ട് അതാണ് അതിന്റെ ചികിത്സ. ഒരു പ്രാവശ്യം കൊണ്ട് മതിയാവില്ല, ആ വീണ്ടും ചെയ്യണ്ട, 2-3 പ്രാവശ്യം എങ്കിലും വീണ്ടും ചെയ്യണം.
1: മാഡം, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പം PMOS അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ ആയുർവേദ ചികിത്സകൾ എത്രത്തോളം ഫലപ്രദമാണ്?
0: പ്രത്യേകിച്ച് ചോദിക്കാനില്ല, അത് നല്ലോണം ഫലപ്രദമാണ്. ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട്, സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന്. അതിന് പിന്നെ നമുക്കിപ്പോൾ റെസ്റ്റ് ഇല്ല എന്നുള്ളത്, ഇപ്പോൾ ഇവരും പറഞ്ഞു തുടങ്ങിയല്ലോ, ഇപ്പോഴത്തെ ആൾക്കാരും പറഞ്ഞു തുടങ്ങി ആർത്തവ സമയത്ത് അവധി വേണം എന്നൊക്കെ. ആ ആർത്തവ സമയത്തുള്ള അവധിയായിരുന്നു നമ്മളെ മാറ്റിയിരുത്തുക എന്നുള്ളത്. അശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് കിട്ടേണ്ട റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. അശുദ്ധി ഉണ്ടെന്നുള്ളതും തീർച്ചയല്ലേ, നമ്മൾ ബാത്റൂമിൽ ഏതാവശ്യത്തിന് പോയാലും ക്ലീൻ ആയിട്ടല്ലേ അകത്തേക്ക് കയറുള്ളൂ, അതുപോലെ ഇത് ക്ലീൻ ആവില്ലല്ലോ. 24 മണിക്കൂർ ഉണ്ടാകുന്ന ഒരു ഫ്ലോയാണ് അത്, ചത്ത കോശങ്ങളും രക്തവുമൊക്കെ കൂടിയാണ് വരുന്നത്. അപ്പോൾ പക്ഷെ ആ ഒരു പ്രക്രിയ നമ്മൾ വല്ലാതെ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്, ശാരീരികമായും മാനസികമായും. ഹോർമോൺ ശാരീരികമായിട്ടാകുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ സമയത്ത് ഏത് വിധത്തിലും റെസ്റ്റാണ്, ശാരീരികം മാനസികം ഒക്കെ വേണം. അത് കിട്ടാത്തതാണ് ഈ രോഗങ്ങളുടെ എല്ലാം നമുക്കൊക്കെ വേണ്ട. ആ സമയത്ത് ചില ആഹാരം കഴിക്കരുത്. അപ്പോൾ ഇതൊന്നും പാടില്ല, എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള റെസ്റ്റും അത്യാവശ്യത്തിനെങ്കിലുള്ള റെസ്റ്റും ആഹാര നിയന്ത്രണവും.
1: ആഹാര നിയന്ത്രണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്തൊക്കെ?
0: നമ്മളതിന് 2 ദിവസം മുമ്പേ മുതൽ നമ്മുടെയൊക്കെ വീടുകളിൽ കടല കഴിക്കരുത്, പിന്നെ വൻപയർ കഴിക്കരുത്.
1: ബ്ലോട്ടിംഗ് വരും,
0: അതാണ്. അത് വായു ശരിക്ക് പ്രവർത്തിക്കില്ലെന്നാണ് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ, അത് വായുവിന് തടസ്സം ഉണ്ടാകും. അങ്ങനെയില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുക, ആ സമയത്തും അതുപോലെ നോക്കുക. അത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി വായുവിന് വിരോധം വരുന്ന ഒന്നും, അതായത് നമ്മുടെ ഗർഭവും മലവും മൂത്രവും ഈ ആർത്തവും രക്തവും ഒക്കെ കളയുന്ന, വെളിയിലേക്ക് തള്ളിക്കളയുന്ന വായുവിൻ്റെ ഒരു കർമ്മമാണ്, അതിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് ഒരു ക്ഷീണമോ അതിനൊരു വികൃതിയോ വന്നാൽ രോഗങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളുടെ ചികിത്സ തുടങ്ങുന്നത് അവിടെയാണ്. പ്രത്യേകിച്ചും റെസ്റ്റ് വേണം, അതിൽ ശാരീരികവും വേണം, മാനസികവുമായ റെസ്റ്റ് വേണം. ഉദ്യോഗമുള്ളവർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവർക്കോ അതങ്ങനെ പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റും.

0: ആയാലും ഒക്കുന്നതിനനുസരിച്ചിട്ടുള്ള റെസ്റ്റും വേണം. അതിനും നല്ല ഫലപ്രദമായ മരുന്നുകളും ഉണ്ട്.
1: അടുത്ത കോൾ നോക്കാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: റോസി ഏറ്റുമാനൂര്.
1: ഡോക്ടർ ജയശ്രീ ഉണ്ട്, സംസാരിച്ചോളൂ.
0: ഹലോ.
2: എനിക്ക് ഡോക്ടറെ നല്ല നടുവേദനയാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരു 30-35 വർഷമായിട്ട് നടുവേദനയുണ്ട്. കുറച്ച് അലോപ്പതിയൊക്കെ ചെയ്തു, പിന്നെ അതെല്ലാം നിർത്തി. പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോ ഒരു യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവും?
0: കുഴപ്പമൊന്നുമില്ല. യോഗ ചെയ്യുന്ന ആൾക്കും ശരീരശാസ്ത്രമൊക്കെ അറിഞ്ഞ് യോഗ കറക്റ്റായി പഠിച്ചവർക്കാണെങ്കിൽ ഇതിന് പറ്റുന്ന യോഗ ചെയ്തേരാം.
2: ഞാൻ ഈ യൂട്യൂബിൽ കാണുന്നതാണ് ചെയ്യുന്നത്.
0: അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ആയുർവേദ കോളേജുകളിലും ആയുർവേദ ഡോക്ടർമാർക്കും ഒരുവിധം എല്ലാവർക്കും യോഗ അറിയാം. അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ വൈഷമ്യം എന്താണെന്ന് കണ്ടിട്ട് അതിനനുയോജ്യമായ യോഗ ചെയ്യണം. യൂട്യൂബിലെ ആൾക്ക് നിങ്ങളെ അറിയില്ലല്ലോ.
2: വേറെ അസുഖങ്ങളൊന്നുമില്ല.
0: എങ്കിലും ഇത്രയും നാളും ദീർഘമായി നിലനിൽക്കുന്ന ഒരു രോഗമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നേ
2: ഉള്ളൂ.
0: മലബന്ധം ഉണ്ടാവരുത്.
2: പക്ഷെ
0: അത് കുറച്ചും കൂടെ ഫലപ്രദമാവും. നിങ്ങൾ അതിന് യൂട്യൂബിലല്ലാതെ പഠിച്ച ഒരു ആളിനെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെയോ കണ്ടിട്ടാണെങ്കിൽ ഇന്ന ഇന്ന സാധനങ്ങൾ പറ്റും, ഇന്ന സമയത്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ പൊതുവേ ആഹാരം ഒന്നും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ ചെയ്താലേ യോഗ കൊണ്ട് പ്രയോജനമുണ്ട്. 99% കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന് ഒരു മണിക്കൂർ മുമ്പ് വെള്ളം പോലും കുടിക്കരുത്. അങ്ങനൊന്നും ചെയ്താൽ ശരിയാവില്ല. അത് വേറൊരു വലിയ കാര്യമാണ്. അതിനും കാണണം. അതൊക്കെ നേരിട്ട് കണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ചോദിക്കണം. അതിനുള്ള മരുന്ന് കഴിക്കണം, ആഹാര ക്രമീകരണം വരുത്തണം, രാത്രിയിൽ ലൈറ്റായിട്ട് ആഹാരം കഴിക്കണം, കുറച്ച് സെമി സോളിഡ് ആയിട്ടുള്ള. അതും മലം പോകാനുള്ള തന്നെ ഒരു പ്രയാസം ഉണ്ടാക്കും ഒന്നും കഴിക്കാതിരുന്നാലും. അവിടെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം. നിങ്ങളുടെ വയറിനാണ് ആദ്യം ചികിത്സിക്കേണ്ടത്. ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറും, എന്നിട്ട് യോഗയും കൂടെ ചെയ്യാം. അല്ല, അത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങൾ എന്താണെന്ന് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള യോഗ ചെയ്യണം. സമയം വേണം. എല്ലാ ജോലിയും കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴല്ല.
2: അല്ലാതെ
0: നിങ്ങളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ സമഗ്രമായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളെ നല്ലോണം പരിശോധിച്ചിട്ട് ഇതെല്ലാം ചെയ്യാം. മരുന്നും യോഗയൊക്കെ അതിനനുസരിച്ച് ചെയ്താലേ പ്രയോജനം ഉണ്ടാവും. സമയവും ആഹാരം കഴിക്കാതെ ചെയ്യലും ഒക്കെയാണ് അതിനൊരു പ്രധാന ആവശ്യം. ശരി,
1: ഓക്കെ. വിളിച്ചതിനെ നന്ദി മേഡം. വിട്ടുമാറാത്ത താരൻ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ആയുർവേദം എന്താണ് അനുശാസിക്കുന്നത്?
0: ഞങ്ങൾ പറയുന്നത് അത് എണ്ണ തേക്കണം. എണ്ണ തേച്ചാലാണ് താരൻ വരുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത്. അങ്ങനെയല്ല, എണ്ണ തേക്കണം. പക്ഷേ ഏതെണ്ണ തേക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ആഹാരത്തിലും വേണം. നമ്മുടെ സ്കിൻ തന്നെ ഇളകിപ്പോകുന്നതാണ് ഇതിങ്ങനെ. അപ്പോൾ ആ സ്കിന്നിനുള്ള ചികിത്സകളെല്ലാം അവിടെ ആവശ്യമായിട്ട് വരും. ഷാമ്പുവും സോപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലതായിട്ടുള്ള എണ്ണ തേച്ച് കയ്യുണ്ണിയാധികേരം, തത്വരപത്രാധികേരം, ഇങ്ങനെ പലവിധത്തിലുള്ള എണ്ണയുണ്ട്. പക്ഷെ തത്വരപത്രാധിക ചൂടാണ്. അപ്പോൾ ആളിനെ കണ്ടിട്ട് നമുക്കത് നിർദ്ദേശിക്കാൻ പറ്റും. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന താളി, പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറുന്തോട്ടി ഇലയോ ചെമ്പരത്തി ഇലയോ അതിൻ്റെയൊക്കെ താളി ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നതും ഇതിന് വലിയൊരു നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ താളി തേച്ച് കുളിക്കാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചീവയ്ക്കപ്പൊടി, കുറച്ച് കടലമാവ് ഒരുപാടായാൽ പിന്നെ അത് കൂടുതലാവും. അങ്ങനെയുള്ളവരും കൂടെ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ താരന് നല്ല വ്യത്യാസമുണ്ടാവും.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ലിനു, ഞാൻ കോട്ടയം പാലായിൽ നിന്ന് വിളിക്കുന്നത്.
1: നമ്മുടെ സമയം, പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
0: ഹലോ, ഹലോ പറയൂ.
3: ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ പറയൂ.
3: ഡോക്ടർ, എന്റെ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നേ. മമ്മി നേരത്തെ ആയുർവേദ മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം പക്ഷെ കഴിക്കുന്നില്ല. ഇപ്പൊ ന്യൂറോയുടെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് ആള് ഇംഗ്ലീഷ് മരുന്നാണ് കഴിക്കുന്നത്. പക്ഷെ ആൾക്ക് അത് കഴിച്ചിട്ടും അങ്ങ് അത്ര ബെറ്റർ ആവുന്നില്ല. അപ്പം ആയുർവേദത്തിലേക്ക്

0: ിലേക്ക് പോവുകയാണെങ്കിൽ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ആൾക്ക് കൈകാലുകളൊക്കെ നമ്മള് കുറെ നേരം നിന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും കാല് ഭയങ്കരമായിട്ട് കഴിക്കുക, കാലിന് നീര് വെക്കുക, അതുപോലെ തന്നെ കൈയാണെങ്കിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ അരിയാൻ പച്ചക്കറികളൊക്കെ അരിയാൻ എടുക്കുവാണെ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് കൈ ഇങ്ങനെ അങ്ങ് എടുത്ത് അരിയാൻ അങ്ങ് തുടങ്ങുമ്പോഴേ ആ കൈ അങ്ങ് മരിച്ച്
1: മരുന്നുണ്ട്, മരുന്നുണ്ട്, നല്ല മരുന്നുകൾ കിട്ടും. നിങ്ങൾ വീണ്ടും അതിലേക്ക് പോവാം. പിന്നെ കുറച്ച് വയസ്സായ ആളല്ലേ, അപ്പോൾ പച്ചക്കറി എടുത്ത് കഴുകി വെച്ചാൽ അതൊന്ന് തോർന്നിട്ടെടുക്കുക. അതുപോലെ കയ്യിൽ വെള്ളമായാൽ കൈയൊന്ന് തുടച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വല്പം ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക, കയ്യെ ചൂട് പിടിപ്പിച്ചിട്ടെടുക്കുക. മരുന്നുണ്ട്, 100 രൂപയ്ക്ക് ഏറ്റവും നല്ല മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ആശുപത്രിയിലോ ആയുർവേദ ഡോക്ടറെയോ സമീപിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, 99% കിട്ടും. അല്ല, ആദ്യം നിങ്ങൾ എണ്ണ പുരട്ടുകയോ കഷായം കുടിക്കുകയോ മരുന്ന് കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പോരെങ്കിൽ ആ കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉഴിച്ചിലോ പിഴിച്ചിലോ ഒക്കെ വേണമെന്ന് തീരുമാനിക്കാം.
0: അതുപോലെ തന്നെ ഡോക്ടർ, എനിക്ക് വേണ്ടിയിട്ടായിരുന്നേ, എനിക്കിപ്പം 33 വയസ്സാണ് പക്ഷേ എനിക്കാണ് ഇപ്പൊ കാലിന്റെ മുട്ടിനകത്ത് ഭയങ്കരമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന, ഈ സൂചിയൊക്കെ കുത്തുന്ന പോലത്തെ വേദന. കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം വേദന സഹിക്കാൻ പറ്റില്ല, നമുക്ക് ഇരിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴും വേദന, കിടക്കുമ്പോഴും വേദന. ആ വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന, അത് വലത് കാലിന്റെ മുട്ടിന് മാത്രമായിട്ടാണ് ഉള്ളത്.
1: അതിന് തൈലം പുരട്ടുകയും പിന്നെ പൂച്ചിടു, നീരുണ്ടെങ്കിൽ പൂച്ചിടുകയും കഷായം കുടിക്കുകയും അരിഷ്ടം കുടിക്കുകയും ഒക്കെ ചെയ്താൽ നിശ്ചയമായിട്ടും നല്ല ഗുണം കിട്ടും. ഇത്ര വയസ്സല്ലേ ഉള്ളൂ, അപ്പൊ എന്തായാലും ഉടനെ പ്രയോജനം
0: കിട്ടും.
2: മാഡം, നമുക്ക് രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായി വർദ്ധിപ്പിച്ച് നിത്യ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
1: ആ, അതിനാണ് ഞങ്ങൾക്ക് സ്വസ്ഥവൃത്തം എന്ന് തന്നെ ഒരു വിഭാഗമുണ്ട്. അതായത് എങ്ങനെ സുഖമായി ജീവിക്കാം, രോഗത്തിൻ്റെ ചികിത്സയല്ല, എങ്ങനെ സുഖമായി ജീവിക്കാം എന്ന്. അതിൽ ഉറക്കം ആഹാരം ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിനൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ദിനചര്യ എന്നൊരു പ്രത്യേകത, അത് എങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ എണീക്കേണ്ടത്, എത്രയും നേരത്തെ എണീക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ തല തിരിഞ്ഞാണ് താമസിച്ചുറങ്ങി ഒരുപാട് താമസിച്ചെണീക്കുക, അതപ്പോൾ ശരീരത്തിന് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നതാണ്. അത് നേരെയാക്കുക, രാവിലെ തന്നെ കുളിക്കുക, സമയത്തിന് കൃത്യസമയത്തിന് അത്യാവശ്യം വേണ്ട. ഇപ്പോൾ ആഹാരം കൂടിപ്പോയ പ്രശ്നങ്ങളാണ് കൂടുതലും, അപ്പോൾ അതിനൊക്കെ ഒരു ഇത് വരുത്തുക. പിന്നെ മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം കെടുക്കുന്നത് നമ്മുടെ അത്യാഗ്രഹം, പിന്നെ ദേഷ്യം, മറ്റുള്ളവരുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ലായ്ക, ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സഹായിക്കാനും ഉള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക, എങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കുകയാണ്. ദേഷ്യമാണ്, അത് ഗീതയിലും പറയുന്നെങ്ങനെയാണ്, ആയുർവേദത്തിലും പറയുന്നെങ്ങനെയാണ്, ദേഷ്യം നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ഇതാണ്. അത് വരാതിരിക്കാനുള്ളത് കുഞ്ഞിലേ ശീലിക്കണം, കുഞ്ഞിലേ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ അതും. പിന്നെ ദിനചര്യ, ഇതിലെല്ലാം പ്രധാനമാണ് ഋതുചര്യ. ഓരോ കാലാവസ്ഥയും മാറുമ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ആഹാരത്തിലും നമ്മുടെ കുളി, പിന്നെ ഉറക്കം, ഇതിലൊക്കെ വ്യായാമം ചെയ്യുന്ന രീതി, ഇതിലൊക്കെയും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ശാലാക്യതന്ത്ര വിഭാഗം മുൻ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ജയശ്രീ എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് എം എസ് ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബി സുരേഷ് കുമാർ, സ്റ്റുഡിയോ സഹായം ശോഭ ബി ടി, ലതീഷ് എം ആർ.

0: said the strikes were conducted against Iran to further degrade Tehran's ability to threaten commercial shipping in the Strait of Hormuz. Earlier, Iran had attacked more than 30 commercial vessels transiting the strategic waterway over the past 3 months, describing the attacks as unwarranted and saying they had endangered hundreds of civilian mariners and undermined freedom of navigation. In China Open Badminton, India's PV Sindhu will take on compatriot Unnati Huda in the women's singles round of 32 in Changzhou today. Benchmark domestic equity indices were trading more than 0.5% down in the forenoon session today amid geopolitical concerns. The Sensex shed 556 points at 76,914, while the Nifty fell 148 points to 24,040. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പുരാണ കഥാഖ്യാനം കേൾക്കാം. പി വി മധുസൂദനൻ അവതരിപ്പിച്ചത്.
2: ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവൈ നമ. ജന്മാദ്യസ്യേതൊന്നയാദിതരതാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ ആരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാമ്നാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ആത്മീയ ഗ്രന്ഥങ്ങളിൽ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിന് തികച്ചും അദ്വിതീയമായ ഒരു സ്ഥാനമാണുള്ളത്. 4 വേദങ്ങൾ രചിച്ച് മനുഷ്യനന്മയ്ക്ക് ശ്രമിച്ച ശ്രീ വേദവ്യാസ മഹർഷി പിന്നീട് മഹാഭാരതവും രാമായണവുമാകുന്ന ഇതിഹാസങ്ങളും രചിച്ചു. ഇവയെ പഞ്ചമവേദം എന്ന് പറയുന്നു. മനുഷ്യർക്ക് അനുഷ്ഠിക്കാനും നന്നാവാനുമായി മറ്റ് പല ശാസ്ത്രശാഖകളും അനുഷ്ഠാന പദ്ധതികളും വിവരിച്ചുകൊണ്ടുള്ള പല ശാസ്ത്രഗ്രന്ഥങ്ങളും രചിച്ച് അദ്ദേഹം ലോകം നന്നാവുമോ എന്ന് പരീക്ഷിച്ചു നോക്കി. പക്ഷേ ഇവയെല്ലാം പല പല പരിമിതികളും ഉള്ളവയാണെന്ന് അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്നും മനസ്സിലായി. പിന്നീടാണ് പുരാണങ്ങളുടെ രചന ഉണ്ടായത്. മാത്സ്യം, കൂർമം, വാമനം, നാരദീയം, ആഗ്നേയം, ഭവിഷ്യം, ബ്രഹ്മേവർത്തം, ബ്രാഹ്മം, മാർക്കണ്ഡേയം, പാത്മം, വൈഷ്ണവം, ശൈവം, ലൈംഗം, വാരാഹം, സ്കാന്തം, ഗാരുഡം, ബ്രഹ്മാണ്ഡം, ഭാഗവതം എന്നിങ്ങനെ പുരാണങ്ങൾ 18. ഇതിൽ ഭാഗവതം ഒഴികെയുള്ള 17 പുരാണങ്ങൾ രചിച്ചിട്ടും വ്യാസന് തൃപ്തി വരാതെ ഇരിക്കുമ്പോഴാണ് ശ്രീനാരദ മഹർഷി ഭഗവൻ മഹിമ നല്ലപോലെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ വ്യാസനെ ഉപദേശിക്കുന്നതും. അങ്ങനെ 18,000 ശ്ലോകസംഖ്യകൾ അടങ്ങുന്ന ഭാഗവതം അദ്ദേഹം രചിച്ചതും. അതോടുകൂടി അദ്ദേഹത്തിന് ചിത്തസമാധാനം ലഭിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ ഭാഗവതത്തിൻ്റെ മഹിമ കുറച്ചൊക്കെ ഊഹിക്കാൻ കഴിയും. ഗയാശ്രാർത്ഥം ഊട്ടിയാൽ ഏത് ഗതി കിട്ടാത്ത പ്രേതത്തിനും ഗതി കിട്ടും എന്നാണല്ലോ വിശ്വാസം. എന്നാൽ അങ്ങനെ ഗതി കിട്ടാത്ത ഒരു പ്രേതത്തിൻ്റെ കഥ പത്മപുരാണത്തിൽ കാണാം. ദുന്ദുകാരി എന്നായിരുന്നു ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ്റെ ആ പുത്രൻ്റെ പേര്. പക്ഷേ സഹോദരനാകുന്ന ഗോകർണൻ ഈ പ്രേത സഹോദരനെ ശ്രീമദ് ഭാഗവതം കേൾപ്പിച്ച് മോക്ഷം നേടിക്കൊടുത്തതായി ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നു. ശ്രീ ശുഗനിൽ നിന്നും ഭാഗവതം ശ്രവിച്ച് ആസന്നമരണനായ പരീക്ഷിത്ത് ജീവൻ മുക്തനായി. പിന്നീട് തക്ഷകൻ കടിച്ചുവെങ്കിലും ആ കടിയേറ്റത് ശരീരത്തിന് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഭഗവത് സ്വരൂപമായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ മരണം ദുർമരണമല്ലാതായി. ഇങ്ങനെ അനേകം കഥകൾ ഭാഗവത മാഹാത്മ്യത്തെ കാണിക്കാനായി പറയുന്നുണ്ട്. മനസ്സ് എന്ന പ്രതിഭാസത്തെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് മനുഷ്യൻ്റെ ദുഃഖകാരണം മനസ്സാണെന്നും ആ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് സുഖത്തിനുള്ള മാർഗമെന്നും ഉള്ള അതിപ്രധാനമായ ഒരു കണ്ടെത്തൽ ഈ ഭാഗവതത്തിൽ ഉടനീളം സ്ഥിതി ചെയ്യുന്നു. മനസ്സിൻ്റെ നിയന്ത്രണം വളരെ പ്രയാസപ്പെട്ടതാണെന്നും അതിനുള്ള മാർഗങ്ങളിൽ ഏറ്റവും നല്ലത് ഭക്തിമാർഗമാണെന്നും കണ്ടെത്തി അതിൽ തന്നെ പൂർണ്ണതയുള്ള ഒരു മാർഗമായി ഭാഗവതത്തെ സംഭാവന ചെയ്തിരിക്കുകയാണ് പരമഗുരു വേദവ്യാസൻ. പണ്ഡിത പാമര ഭേദമെന്നേ ആർക്കും അത് ആസ്വദിക്കാം. കുട്ടികൾക്കും യുവാക്കൾക്കും വൃദ്ധർക്കും ആവാം. സന്യാസിമാർക്കും ഗൃഹസ്ഥനും ശ്രീമദ് ഭാഗവത ശ്രവണത്തിൽ വിവേചനമില്ല. കുട്ടികൾക്കും കൃഷ്ണകഥകൾ രസിക്കും. വേദാന്തികൾക്ക് ഗഹനമായ വിഷയങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ആർക്കും ചെയ്യും.

തരുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഭാഗവതം എന്ന് കാണാം. അതിശക്തവും എന്നാൽ ദോഷരഹിതവുമായ മന്ത്രശക്തിയാൽ പാവനമാക്കപ്പെട്ട ശ്ലോകങ്ങൾ ഉള്ളതുകൊണ്ട് അന്തരീക്ഷശുദ്ധി, മനഃശുദ്ധി, ശരീരത്തെ രോഗവിമുക്തമാക്കാനുള്ള കഴിവ് ഇങ്ങനെ നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത ഫലങ്ങൾ ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം മുതലായ ഒട്ടേറെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രീമദ് ഭാഗവതത്തിൻ്റെ നിത്യ

മനഃശുദ്ധി, ശരീരത്തെ രോഗവിമുക്തമാക്കാനുള്ള കഴിവ്, ഇങ്ങനെ നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത ഫലങ്ങൾ ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം മുതലായ ഒട്ടേറെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രീമദ് ഭാഗവതത്തിൻ്റെ നിത്യപാരായണം നമ്മളെ സഹായിക്കുന്നു. കഥാരൂപത്തിൽ വിഷയം ലഘൂകരിച്ച് അവതരിപ്പിച്ച് അതിൻ്റെ സൂക്ഷ്മാംശം ഗ്രഹിപ്പിക്കുക എന്നതാണ് ഭാഗവതകാരകൻ സ്വീകരിച്ച രീതി. ആദ്യം തന്നെ തത്വങ്ങൾ പറഞ്ഞാൽ അത് അരസികവും കാഠിന്യമുള്ളതായും തോന്നാം. അതിനാൽ ഭഗവാന് സഗുണരൂപം കൽപ്പിച്ച് മനോഹരവും വർണ്ണശബളവും ആയ കഥാരംഗങ്ങൾ സൃഷ്ടിച്ച് ആർക്കും ആകർഷണീയത സൃഷ്ടിക്കും വിധം കഥാരംഗങ്ങൾ അവതരിപ്പിച്ച് തത്വബോധനം നടത്തുക എന്ന തികച്ചും പ്രായോഗികവും ലളിതവും ഫലപ്രദവുമായ രീതി വളരെ ശ്രദ്ധേയമത്രേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ ഏതൊരാളെയാണ് ആകർഷിക്കാത്തത്? വൃന്ദാവനം, ഗോപീകൃഷ്ണ സങ്കല്പം, രാധ, രുക്മിണി സ്വയംവരം, ഭഗവാന്റെ ഗാർഹസ്ഥ്യം, ഇവയെല്ലാം ഓരോ തരത്തിൽ സുന്ദരങ്ങളും ആകർഷകങ്ങളുമാണ്. ഒരു സമുദ്രത്തിൽ മുങ്ങിയാൽ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അതിൽ നിന്ന് ഉൾക്കൊള്ളാം. മത്സ്യം പിടിക്കുന്നവന് അതുകൊണ്ട് മതിയാക്കാം, അല്ലാത്തവർക്ക് മുത്തും പവിഴവും നേടാം. ഇങ്ങനെ തന്നെയാണ് ഭാഗവതത്തിൻ്റെയും അവസ്ഥ. ഭാഗവതത്തിലെ കഥകൾക്കെല്ലാം രണ്ടർത്ഥങ്ങളുണ്ട് എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഒരു ബാഹ്യാർത്ഥവും ആത്മീയമായ മറ്റൊരു ഗൂഢാർത്ഥവും. ഇങ്ങനെയാണ് ഭാഗവതത്തിലെ കഥകളെ വ്യാഖ്യാനിക്കേണ്ടത്. അതിന് ഉദാഹരണമാണ് ചതുർത്ഥ സ്കന്ധത്തിലെ പുരഞ്ജന ഉപാഖ്യാനം എന്ന കഥാഭാഗം. ഒരു ഉദാഹരണം ചെയ്ത് കാണിച്ച് അതേപോലെ മറ്റെല്ലാം ചെയ്യാൻ അധ്യാപകൻ കുട്ടികളെ ശീലിപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ ഭാഗവതത്തിലെ കഥകളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് കാണിച്ചിരിക്കുകയാണ് പുരഞ്ജന ഉപാഖ്യാനത്തിലൂടെ. പ്രാചീന ബ്രഹിസ് എന്ന ഒരു രാജാവിൻ്റെ കഥയാണ് ഇത്. ഇദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായിരുന്നു. ഇവർ പ്രജേതസ്സുകൾ എന്നറിയപ്പെട്ടു. എങ്ങനെ ജീവിതം നയിക്കണം എന്ന് അവർ അച്ഛനോട് ചോദിച്ചു. നിങ്ങൾ വിവാഹം കഴിച്ച് പ്രജകളെ സൃഷ്ടിക്കാനുള്ള വഴി സ്വീകരിക്കണം എന്ന് അദ്ദേഹം പുത്രന്മാരോട് നിർദ്ദേശിച്ചു. കുട്ടികളാകട്ടെ നേരിട്ട് പടിഞ്ഞാട്ട് നടന്നു. വഴിയിൽ ശ്രീ രുദ്രൻ അവരെ കണ്ടു. അവരോട് പറഞ്ഞു, യൂയം വേദിഷതപുത്ര വിദിതം വച്ചിഗീർഷിതം അനുഗ്രഹായ ഭദ്രം വ ഏവം മേ ദർശനം കൃതം യപരം ബ്രഹ്മസസാക്ഷാൽ ത്രിഗുണാൻ ജീവസംഹിതാൻ ഭഗവന്തം വാസുദേവം പ്രപന്നസംപ്രിയോഹിമേ. നിങ്ങൾ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരല്ലേ? ഭഗവാനെ ഭജിച്ച് സദ്ധർമ്മങ്ങളെ അനുഷ്ഠിക്കാനുള്ള നിങ്ങളുടെ സൽപ്രവൃത്തിക്കും വാസനയ്ക്കും മംഗളം നൽകാനാണ് ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകിയത്. യാതൊരുത്തൻ മായാബന്ധമില്ലാത്ത ആത്മാവിനെ അറിഞ്ഞിട്ട് ത്രിഗുണത്തിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നുവോ അവൻ എനിക്ക് പ്രിയൻ തന്നെ. ശ്രീ ശിവൻ തുടർന്നു, തൻ്റെ സ്വധർമാനുഷ്ഠാനം ചെയ്യുന്നവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. എന്നാൽ ഭഗവത് ഭക്തന്മാരാകട്ടെ ദേഹാന്ത്യത്തിൽ എന്നെയും ദേവന്മാരെയും എന്ന പോലെ ഭഗവാനെ പ്രാപിക്കുന്നു. അതിനാൽ ഭക്തധർമ്മം സർവദാ ശ്രേഷ്ഠം തന്നെ. ഇത്രയും പറഞ്ഞ് ശ്രീ ശിവൻ രുദ്രഗീതം എന്ന അതിമഹത്തായ സ്തോത്രം അവർക്ക് പറഞ്ഞുകൊടുത്തു. 1000 വർഷം ജലത്തിൽ മുങ്ങിക്കിടന്ന് പ്രചേതസ്സുകൾ രുദ്രഗീതം ജപിച്ച് തപസ്സനുഷ്ഠിച്ചു. അതിനിടയ്ക്ക് മക്കളുടെ വരവും കാത്തു കഴിഞ്ഞ പ്രാചീന ബർഹിസിൻ്റെ കൊട്ടാര സമീപത്ത് ശ്രീ നാരദ മഹർഷി വന്നു. അപ്പോൾ ഒരു സത്സംഗത്തിനുള്ള അവസരം പ്രാചീന ബർഹിസ് പാഴാക്കിയില്ല. അദ്ദേഹം നാരദ മഹർഷിയോട് ചോദിച്ചു, ന ജാനാമി മഹാഭാഗ പരം കർമാപവിദ്ധതി ബ്രൂഹിമേ വിമലം ജ്ഞാനം ഏനമുച്ചേയ കർമ്മഭീ ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരതനാർത്ഥതീ ന പരം വിന്ദതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവത്മസു. ഭാര്യ പുത്രാദികളിലും സാധാരണ ധർമ്മങ്ങളിലും മുഴുകിയ മനുഷ്യൻ സംസാരത്തിൽ ഭ്രമിച്ച് വ്യാജധർമ്മങ്ങൾ അനുഷ്ഠിച്ച് യഥാർത്ഥ ജ്ഞാനത്തെ നേടുന്നില്ല. അതുകൊണ്ട് അങ്ങ് എനിക്ക് വിമലമായ ജ്ഞാനം ഉപദേശിച്ചാലും. ശ്രീ നാരദൻ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഒരു കാഴ്ച കാണിച്ചോട്ടെ. രാജാവ് സമ്മതിച്ചു. തന്നെ ഒന്ന് തൊട്ട് സൂക്ഷിച്ച് ഒരു ദിശയിലേക്ക് ചൂണ്ടി നാരദൻ പറഞ്ഞു, കണ്ടാലും ഭോ ഭോ പ്രജാപതേ രാജൻ പശുൻ പശ്യത്വയാധ്വരേ സംജ്ഞാപിതാൻ ജീവസംഘാൻ നിർഗണേന സഹസ്രശാം. അല്ലയോ രാജാവേ, അങ്ങ് യാഗങ്ങളിൽ ഹനിച്ച അനേകം പ്രാണിസമൂഹങ്ങളെ കണ്ടാലും, അങ്ങ് യാഗത്തിൽ ഹനിച്ച ജീവികൾ ഇരുമ്പുകൂടങ്ങൾ കൊണ്ട് അങ്ങയെയും തിരിച്ചു ശിക്ഷിക്കാൻ കാത്തു നിൽക്കുകയാണ്. പ്രാണികളെ ഹിംസിച്ചുകൊണ്ടുള്ള യാഗം, ബലി ഇവ നിന്ദ്യമാണെന്ന് മനസ്സിലാക്കണം. ഇവയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ആദ്യമായി ഒരു കഥ പറയാം. ഇവിടെയാണ് പുരഞ്ജന ഉപാഖ്യാനം തുടങ്ങുന്നത്. നാരദൻ തുടങ്ങി,
ആസീത് പുരഞ്ജനോ നാമ രാജ.

ராஜன் பிருகச்சவா தஸ்யா அவிஜாதநாமாசீர் சகா அவிஜாதஜேஷ்டிதா. ராஜன் புரஞ்சனன் എന്ന പേരുള്ള കീർത്തിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേരറിയപ്പെടാത്ത ഒരു സഖാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് നല്ലൊരു വാസസ്ഥാനം അന്വേഷിച്ച് ഒരു പ്രയാണം തുടങ്ങി. അങ്ങനെ നിരവധി മന്ദിരങ്ങളും കൊട്ടാരങ്ങളും കണ്ടുപിടിച്ച് അവയിൽ താമസിച്ചു. ഒരു സ്ഥലത്ത് താമസിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പോരാ എന്ന് തോന്നും, തുടർന്ന് മറ്റൊരിടത്ത് വസിക്കും. ഇങ്ങനെ ഹിമാലയത്തിൻ്റെ തെക്കുവശത്ത് നല്ല ഒരു കൊട്ടാരം കണ്ടു. അതിന് 9 കവാടങ്ങളും സ്വർണം വെള്ളി ഇരുമ്പ് ഇവ കൊണ്ടുള്ള താഴിക കുടങ്ങളും ചുറ്റും ചെറുമന്ദിരങ്ങളും ഉണ്ടായിരുന്നു. നീലം വൈഡൂര്യം മുത്ത് മരതകം മാണിക്യം ഇവ കൊണ്ട് അലങ്കരിച്ച സർവസുഖാസ്പദമോ എന്ന് തോന്നിക്കുന്നതായിരുന്നു അത്. സഭയ്ക്കുചിതമായ മുറ്റം, സഞ്ചാരയോഗ്യമായ പാത, കളിസ്ഥലം, കച്ചവട സ്ഥാനം, കൊടികൾ, കൊടിക്കൂറകൾ ഇവകളാലും ആ കൊട്ടാരം സുന്ദരമായിരുന്നു. ശബ്ദിക്കുന്ന പക്ഷികൾ, വണ്ടുകൾ, ഇവയുടെ ശബ്ദത്താൽ മുഴങ്ങുന്ന ജലാശയങ്ങൾ, മഞ്ഞുവീണ സുന്ദരങ്ങളും സുഗന്ധം പരത്തുന്നതുമായ പുഷ്പങ്ങൾ, ഇവയെല്ലാം ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. കുയിലുകൾ, ദിവ്യവൃക്ഷങ്ങൾ ഇവയടങ്ങിയ ആരാമം ഉണ്ടായിരുന്നു. അതിൻ്റെ മുൻഭാഗത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. 5 ശിരസ്സുള്ള ഒരു സർപ്പം അവിടെ ഉണ്ടായിരുന്നു. വസ്ത്രധാരണത്താലും അംഗസൗഷ്ടവങ്ങളാലും ഒരു ദേവതയോ എന്ന് തോന്നിപ്പിക്കുന്നവളായിരുന്നു അവൾ. പുരഞ്ജനൻ അവളോട് ചോദിച്ചു, ഹേ താമരക്കണ്ണി, നീ ആരാണ്? ഹേ ശോഭനെ, ഇവിടെ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നിന്റെ കൂടെയുള്ളവ ഇവർ ആർ? ഹേ പുരുഷശ്രേഷ്ഠ, ഈ കൊട്ടാരം ആര് നിർമ്മിച്ചുവോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ്റെ പേരോ വംശമോ എനിക്ക് അറിവില്ല. കൂടെയുള്ളവർ എൻ്റെ സഖികളാണ്. അങ്ങയ്ക്ക് ഭദ്രം ഭവിക്കട്ടെ. ഞാൻ ഒരു ഭർത്താവിനെ തേടി നടക്കുകയാണ്. അനുയോജ്യനായ അങ്ങയെ ഞാൻ വരിക്കാൻ ആഗ്രഹിക്കുന്നു. പുരഞ്ജനൻ ആ സുന്ദരിയെ വിവാഹം ചെയ്ത് 100 വർഷം അതിൽ രസിച്ചുകൂടി. അതിനിടയിൽ ഇണക്കം, പിണക്കം, നായാട്ട്, വിവിധ സുഖാനുഭവങ്ങൾ, ഇങ്ങനെ പലതും സംഭവിച്ചു. 9 ഗോപുരങ്ങൾക്കും പേരുണ്ടായിരുന്നു. ഖദ്യോത, ആവിർമുഖി, നളിനി, നാളിനി, മുഖ്യ, ഇങ്ങനെ 5 ഗോപുരങ്ങൾ കിഴക്കോട്ടും പിതൃഹു, ദേവഹു എന്നിങ്ങനെ 2 തെക്കോട്ടേക്കും വടക്കോട്ടേക്കും ഉണ്ടായിരുന്നു. ആസുരി, നിറുതി എന്നു പേരുള്ള 2 പടിഞ്ഞാറോട്ടേക്കുള്ളതാണ്. ഈ ഓരോ ഗോപുരത്തിലും ഓരോ സഹായികളുണ്ട്. ഇവരോടുകൂടി പുരഞ്ജനൻ ഓരോ സ്ഥലത്തേക്ക് പോയി പല പല സുഖങ്ങളും അനുഭവിച്ചു. ആവിർമുഖി, കത്യോത എന്നീ കിഴക്കോട്ടേക്കുള്ള ഗോപുരങ്ങളിലൂടെ ദ്യുമാൻ എന്ന സഖാവോടുകൂടിയാണ് പുരഞ്ജനൻ വിഭ്രാജിതം എന്ന പ്രദേശത്തേക്ക് പോയത്. നളിനി, നാളിനി എന്നീ കിഴക്കോട്ടേക്കുള്ള മറ്റ് 2 ഗോപുരങ്ങളിലൂടെ അവിടുത്തെ സഹായികളായ അവധൂതനോടുകൂടി സൗരഭം എന്ന ദേശത്തേക്ക് സഞ്ചരിക്കുന്നു. മുഖ്യയിലെ സഹായിയായ രസജ്ഞനോടുകൂടി പുരഞ്ജനൻ ആപണം, ബഹൂതനം എന്നീ ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. തെക്കുഭാഗത്തേക്കും വടക്കോട്ടേക്കുമുള്ള കവാടങ്ങളിൽ ശ്രുതധരനോടുകൂടി പുരഞ്ജനൻ യഥാക്രമം ദേവഹു, പിതൃഹു എന്നീ ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. പടിഞ്ഞാറോട്ടുള്ള ദ്വാരങ്ങളായ ആസുരി, നിറുതി എന്നീ ദേശങ്ങളിലേക്ക് പുരഞ്ജനൻ ദുർമദൻ, ലുബ്ധകൻ എന്നിവരോടുകൂടി സഞ്ചരിക്കുന്നു. ഈ യാത്രകളിൽ ഹർഷം, വിഷാദം, ശോകം, മോഹം ഇവയെല്ലാം അനുഭവിക്കുന്നു. ഇങ്ങനെ കർമ്മത്തിൽ ആസക്തനായി സ്ത്രീയാൽ വഞ്ചിക്കപ്പെട്ടവനായിട്ട് കഴിഞ്ഞുകൂടി. ഭാര്യയ്ക്ക് അടിമപ്പെട്ട് ഭാര്യ മദ്യം കഴിച്ചാൽ താനും കഴിച്ചു, അവൾ പാടിയാൽ താനും പാടി, അവൾ ചിരിച്ചാൽ താനും ചിരിച്ചു, ഇരുന്നാൽ താനും ഇരുന്നു, നടന്നാൽ താനും നടന്നു, ഇങ്ങനെ ഒരു ക്രീഡാമൃഗത്തെ പോലെ പുരഞ്ജനൻ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ ശത്രുക്കളുടെ ആക്രമണം കൊട്ടാരത്തിൽ ഉണ്ടായി. അവർ കൊട്ടാരം തകർത്തു. പുരഞ്ജനൻ എതിർത്തു, തടുത്തു, തിരിച്ചാക്രമിച്ചു, പൊളിച്ച ഭാഗങ്ങൾ കേടുതീർത്ത പൂർവ്വസ്ഥിതിയിലാക്കി. വീണ്ടും ആക്രമണം, വീണ്ടും ചെറുക്കൽ, പുനർനിർമ്മാണം, ഇങ്ങനെ പലതവണ സംഭവിച്ചു. ഒടുവിൽ ചണ്ഡവേഗൻ എന്ന ഒരു വിചിത്രവും ഭയങ്കരനുമായ ശത്രു ആക്രമിച്ചു. അവൻ്റെ കൂടെ 365 സംഘങ്ങളാക്കിയ സൈന്യ സംഘങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും അവരിൽ ഉണ്ടായിരുന്നു. സ്ത്രീകളിൽ കറുത്തവരും വെളുത്തവരും ഉണ്ടായിരുന്നു. കാലകന്യ എന്ന വിരൂപയായ സ്ത്രീയും പ്രജ്വാരൻ എന്ന വികൃതസ്വരൂപിയും അവൻ്റെ കൂട്ടുകാരായിരുന്നു. ഇവരുടെ ആക്രമണം തീവ്രവും അസഹ്യവുമായപ്പോൾ 5 തലയുള്ള സർപ്പം കൊട്ടാരം വിട്ടുപോയി. പുരഞ്ജനൻ ഇതോടുകൂടി കൊട്ടാരം വിട്ടുപോയി. അവിടെ നിന്ന് പലായനം ചെയ്ത് മരിച്ച് അടുത്ത ജന്മം സ്ത്രീയായി ജനിച്ചു. വിദർഭരാജാവിൻ്റെ പുത്രിയായി ജനിച്ച അവൾ മലയധ്വജൻ എന്ന രാജാവിനെ വിവാഹം ചെയ്തു. അതിൽ പുത്രന്മാരുണ്ടായി, ഒരു പുത്രിയും. പുത്രിയെ അഗസ്ത്യന് വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് അല്പകാലത്തിന് ശേഷം മലയധ്വജൻ മരിച്ചു. ആ ദുഃഖം

0: ത്തിൽ ഈ സ്ത്രീ ഇരുന്ന് കരയുകയായിരുന്നു. ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ ഈ സ്ത്രീയെ കണ്ടത്. അദ്ദേഹം ചോദിച്ചു, കാത്വം കസ്യാസി കോ വായം ശയാനോ യസ്യ ശോചസി ജാനാസിക്കും സഹായം മാം ഏനാഗ്രേ വിജചർത്തഹ. ഹേ സുന്ദരി, നീ ആരാണ്? നിന്റെ ജനകൻ ആർ? എന്താണ് കരയുന്നത്? മരിച്ചു കിടക്കുന്ന ഇവൻ നിന്റെ ആർ? നിന്റെ സഖാവായ ആ ഈ എന്നെ നീ അറിയുന്നുവോ? പിന്നെയും പറഞ്ഞു, എന്നെ ഉപേക്ഷിച്ചിട്ട് ഭൗതിക സുഖം അന്വേഷിച്ച് എവിടെ പോകുന്നു? ഞാനും നീയും വൈകുണ്ഠത്തിലെ ഹംസപക്ഷികളായിരുന്നു. പിന്നീട് 1000 വർഷക്കാലം വാസസ്ഥാനമില്ലാത്തവരായി ഭവിച്ചു. വിഷയസുഖങ്ങളെ ആഗ്രഹിച്ച് നീ എന്നെ വിട്ടുപോയി. പല ദിക്കിലും സഞ്ചരിച്ച് ഒരു സ്ത്രീയാൽ ആകർഷിക്കപ്പെട്ട് ഒരു സ്ഥാനത്ത് വസിച്ചു. അവിടെയാകട്ടെ 5 പൂന്തോട്ടങ്ങളും 5 സഞ്ചാരമാർഗങ്ങളും 1 രക്ഷാധികാരിയും 3 മതിൽചുറ്റുകളും 6 കച്ചവടക്കാരും 5 കടവീഥികളും 5 വിധം സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒരു സ്ത്രീ അധിപയുമായിരുന്നു. പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, ഷഡ് വികാരങ്ങൾ, ജീവൻ എന്നിവയും ത്രിഗുണങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ ഇവയെയാണ് താത്വികമായി പ്രതിപാദിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ എന്ന ചുരുക്കം. തുടർന്ന് ബ്രാഹ്മണൻ പറഞ്ഞു, നീ വിദർഭരാജാവിൻ്റെ മകളല്ല, ഇവൻ നിന്റെ സുഹൃത്തല്ല, കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവോ ഈ ജന്മത്തിലെ മലയത്വത്തിൻ്റെ ഭാര്യയോ അല്ല നീ. എല്ലാം മായ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അഹം ഭവാൻ ന ജാന്യസ്ത്വം ത്വമേവാഹം വിജക്ഷോഭോ നനു പശ്യന്തി കവയ ചിത്രം ജാതു മനാഗപി. ഞാൻ ഭവാനാണ്, അന്യനല്ല, നീ ഞാനുമാണ്, നമ്മൾ രണ്ടല്ല. ഇത്രയും പറഞ്ഞ് ബ്രാഹ്മണൻ പോയി. സ്ത്രീ സുഖിയായി ഭവിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് നാരദൻ ചെറിയ ഒരു ഇടവേള പോലെ നിർത്തി പ്രാചീന ബർഹിസിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. രാജാവ് പറഞ്ഞു, കഥ മനസ്സിലായി, നല്ല രസമുണ്ട്. എന്നാൽ ഇതെങ്ങനെ ജ്ഞാനോപദേശമാകും? അത് മനസ്സിലായില്ല. നാരദൻ കഥയിൽ അന്തർലീനമായ തത്വം വിവരിക്കാൻ തുടങ്ങി. രാജാവേ, നമ്മുടെയൊക്കെ കഥ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പുരഞ്ജനൻ എന്നാൽ ജീവൻ എന്നർത്ഥം. പല ശരീരങ്ങളിൽ ജനിച്ച ജന്മമെടുക്കുന്ന ജീവൻ, ഒരു കാലുള്ളതും രണ്ടു കാലുള്ളതും അനവധി കാലുള്ളതും കാലൊന്നുമില്ലാത്തതുമായ നിരവധി ശരീരങ്ങളിൽ ജനിച്ചും ജന്മമെടുത്തും കഴിയുന്നു. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡരേ ശയനം. ഇങ്ങനെ അറ്റമില്ലാത്ത ക്ലേശചക്രത്തിൽ കുടുങ്ങുന്നു. അങ്ങനെ ഹിമാലയത്തിൻ്റെ തെക്കുഭാഗത്തെത്തി 9 ഗോപുരങ്ങളുള്ള കെട്ടിടം, അതായത് നവദ്വാരങ്ങൾ അടങ്ങിയ ശരീരത്തിൽ ജന്മമെടുത്ത് കഴിയാനിടവരുന്നു. 5 തലയുള്ള സർപ്പങ്ങൾ പഞ്ചപ്രാണനാണ് എന്ന് ധരിക്കുക. തോട്ടങ്ങൾ പഞ്ചഭൂതങ്ങളും സഖികൾ ഇന്ദ്രിയഗണവും ആണ്. ബുദ്ധിയുടെ പ്രേരണ അനുസരിച്ച് ജീവിത രീതികളും കൈക്കൊള്ളുന്നു. 2 കണ്ണുകൾ, നാസികാദ്വാരങ്ങൾ, വായ, ഇവയാണ് കിഴക്കോട്ടേക്കുള്ള 5 ദ്വാരങ്ങൾ. തെക്കോട്ടും വടക്കോട്ടേക്കുമുള്ളവ ഇതാ ചെവികളും പടിഞ്ഞാറോട്ടേക്കുള്ളത് വിസർജനാവയവങ്ങളുമാണ്. അതാത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയാണ് സഹായികളോടൊപ്പം സഞ്ചരിച്ചു എന്ന് പറഞ്ഞത്. കണ്ണിൽ കൂടി കാണുന്നു, മൂക്കിൽ കൂടി ഗന്ധം അനുഭവിക്കുന്നു, ചെവിയിൽ കൂടെ കേൾക്കുന്നു, നാക്കുകൊണ്ട് സ്വാദും വാഗീന്ദ്രിയത്തിൻ്റെ പ്രവൃത്തിയും സാധിക്കുന്നു. വിസർജനാവയവങ്ങളിലൂടെ ആവക ആനന്ദവും ലഭിക്കുന്നു. ശത്രുക്കളുടെ ആക്രമണം എന്ന് പറഞ്ഞത് രോഗാദി പീഡകളാണ്. 365 എന്നത് വർഷത്തിലെ ദിവസസംഖ്യയും സ്ത്രീ പുരുഷന്മാർ രാപ്പകലുകളും ആണ്. രാവിലെ തന്നെ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവുമാണ് കറുത്ത സ്ത്രീകളായും വെളുത്ത സ്ത്രീകളായും ചിത്രീകരിച്ചത്. ഇങ്ങനെ ദിവസങ്ങൾ പോകുമ്പോൾ ആയുസ് പോകുന്നു, വാർദ്ധക്യം വരുന്നു. പ്രജ്വാരൻ ശീത ഉഷ്ണജ്വരങ്ങൾ അത്രേ. ഇങ്ങനെ ജന്മമെടുത്ത് മനുഷ്യൻ നല്ലതും ചീത്തയും കലർന്നതുമായ കർമ്മങ്ങൾ ചെയ്യുന്നു. നല്ലതിൽ നിന്ന് ഉയർന്ന ജന്മവും ചീത്തയിൽ നിന്ന് താഴ്മ ജന്മവും മിശ്രകർമ്മങ്ങളിൽ നിന്ന് മനുഷ്യജന്മവും കിട്ടുന്നു. അനുഭവങ്ങളും സുഖദുഃഖ സമ്മിശ്രങ്ങളായിരിക്കും. സംസാരിയായ ജീവൻ്റെ അവസ്ഥ വർണ്ണിക്കുകയാണ് നാരദൻ. ക്ഷുത്പരീതോ യഥാ ദീനസാരമേയോ ഗൃഹം ഗൃഹം ശരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവാം തഥാ കാമാശയോ ജീവ ഉച്ചാവചപദാഭ്രമൻ ഉപരിരഥോ വാ മധ്യേവാ യാതിദിഷ്ടം പ്രിയാപ്രിയം.
1: പി വി മധുസൂദനൻ അവതരിപ്പിച്ച പുരാണ കഥാഖ്യാനമാണ് ഇതുവരെ കേട്ടത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35

0: ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വോറിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപഥ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ

0: കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ രണ്ടാമത്തെ തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80% തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിൽ എത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300+ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ നിലായി പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ August 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2 ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലൻഡ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവെച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793, നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ

0: നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും. കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും 176 മില്യൺ സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. കേരളത്തിലും ഈ രോഗം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെയാണെങ്കിലും ഇത് സംബന്ധിക്കുന്ന ബോധവൽക്കരണവും അറിവും പല സ്ത്രീകൾക്കും കുറവാണ്. 10-ൽ 1 സ്ത്രീക്ക് അവരുടെ ഗർഭധാരണ സാധ്യതയുള്ള കാലത്ത്, അതായത് 15-ന് 49-നും ഇടയിലുള്ള പ്രായത്തിലാണ് എൻഡോമെട്രിയോസിസ് ബാധിക്കാറുള്ളത്. എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ 20 മുതൽ 40% പേരിൽ വന്ധ്യതയ്ക്ക് സാധ്യതയുണ്ട്. 50% സ്ത്രീകളിൽ കഠിനമായ അടിവയറു വേദന എൻഡോമെട്രിയോസിസ് മൂലമുണ്ടാകുന്നു. സ്ത്രീകളിൽ ആരോഗ്യാവസ്ഥയിലായിരിക്കുമ്പോൾ അണ്ഡാശയത്തിൽ നിന്നുള്ള ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി ഓരോ ആർത്തവചക്രത്തിലും ഗർഭാശയത്തിനകത്തുള്ള എൻഡോമെട്രിയൽ ആവരണം കട്ടികൂടുകയും ഗർഭധാരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ബീജസങ്കലനം നടന്ന അണ്ഡത്തെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. എന്നാൽ അണ്ടോത്പാദനത്തിന് ശേഷം ബീജസങ്കലനം നടക്കാത്ത സാഹചര്യത്തിൽ ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന കട്ടികൂടിയ എൻഡോമെട്രിയൽ ആവരണം പൊഴിയാൻ തുടങ്ങും. അത് രക്തസ്രാവമാവുകയും യോനി വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതാണ് സാധാരണ മാസമുറയിൽ സംഭവിക്കുന്നത്. ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റു ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയൽ കോശങ്ങൾ വളരുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അണ്ഡാശയം, അണ്ഡവാഹിനിക്കുഴൽ, വയറിൻ്റെ ഉൾഭാഗം, ഗർഭാശയത്തിന് പിന്നിലുള്ള പൗച്ച് ഓഫ് ഡഗ്ലസ്, കുടൽ എന്നീ ഭാഗങ്ങളിലാണ് രോഗാവസ്ഥയിൽ എൻഡോമെട്രിയോസിസ് കോശങ്ങൾ കാണപ്പെടുക. എന്നാൽ രോഗതീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി, മൂത്രനാളി, ആമാശയം എന്നിവിടങ്ങളിലും ഈ പ്രശ്നം കണ്ടേക്കാം. സിസേറിയൻ ചെയ്ത മുറിവ് ഉണങ്ങിയ ഭാഗത്തും എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ഇതിനെ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നു. ഗർഭാശയത്തിനുള്ളിലെ പോലെ പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത കാരണം ഈ കോശങ്ങൾ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുകയും ആർത്തവ സമയത്ത് രക്തം ഒരു അടഞ്ഞ സ്ഥലത്ത് ശേഖരിക്കപ്പെടുകയും അതുമൂലം നീർവീക്കം അല്ലെങ്കിൽ മുഴ ഉണ്ടാവുകയും ചെയ്യുന്നു. ഓരോ ആർത്തവത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുകയും സാന്ദ്രമായ മുഴ ഉണ്ടാകുന്നതിലേക്ക് ഇത് നയിക്കുകയും അത് ഫ്രോസൺ പെൽവിസ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെയാണ് അണ്ഡവാഹിനി കുഴലുകളുടെയും അണ്ഡാശയത്തിൻ്റെയും ഗർഭപാത്രത്തിൽ പറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെ ശരീരഘടനയിൽ മാറ്റം വരികയും അണ്ഡവാഹിനി കുഴലുകൾക്ക് അണ്ഡം എടുക്കാൻ സാധിക്കാതെയും വരുന്നു. ഈ രോഗം ഉണ്ടാകുന്നതിനും അത് പെരുകുന്നതിലും സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയോസിസ് സ്ത്രീയുടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ദമ്പതികളുടെയും ശാരീരിക, ലൈംഗിക, മാനസിക, സാമൂഹ്യ വശങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥയാണ്. കഠിനമായ വേദനയോടുകൂടിയ ആർത്തവം, അടിവയറ്റിൽ വേദന, നടുവേദന, വയറ് വീർക്കുക, ആർത്തവരക്തം ഇരുണ്ടതും കറുപ്പു നിറത്തിലും കട്ടകട്ടകളായി പോകുക, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ആർത്തവ സമയത്ത് മലബന്ധം, മലമൂത്ര വിസർജന സമയത്തെ വേദന, എന്നിവയാണ് എൻഡോ

മെട്രോസിസിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആർത്തവത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ആർത്തവത്തോടനുബന്ധിച്ചും ഉണ്ടാകുന്ന കഠിനമായ വയറുവേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ആർത്തവവേദന 80 മുതൽ 90% സ്ത്രീകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവരിൽ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം ശക്തമായ വേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ വേദന കുറഞ്ഞു വന്ന് പതുക്കെ ഇല്ലാതാവുകയുമാണ് ചെയ്യുക. എന്നാൽ എൻഡോമെട്രിയോസിസിൻ്റെ വേദന സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വേദന തുടങ്ങുകയും ഓരോ ദിവസവും വേദനയുടെ കാഠിന്യം കൂടുകയും ചെയ്യും. ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയൽ കോശങ്ങൾ എവിടെയാണ് രൂപപ്പെടുന്നത്, ആ അവയവത്തെയാണ് രോഗം ബാധിക്കുക. അതിനാൽ തന്നെ ലക്ഷണങ്ങൾ കാണുന്നതും അത്തരത്തിൽ ആയിരിക്കും. രോഗനിർണയം. ആർത്തവത്തോടനുബന്ധിച്ചുള്ള അസ്വസ്ഥതകൾക്ക് സമാനമാണ് എൻഡോമെട്രിയോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ. രോഗം തിരിച്ചറിയാനും കൃത്യമായി ചികിത്സ എടുക്കാനും താമസിക്കുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ്. രോഗനിർണയം സ്ഥിരീകരിക്കുന്നതിന് ലഭ്യമായ വിവിധ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. ഡോക്ടർ നടത്തുന്ന വയർ പെൽവിക് പരിശോധന, ഇതിലൂടെ പ്രാഥമിക രോഗനിർണയം സാധ്യമാകുന്നു. അൾട്രാസൗണ്ട് സ്കാൻ പരിശോധന, അണ്ഡാശയത്തിലെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ അല്ലെങ്കിൽ വയർ, മൂത്രസഞ്ചി, ഗർഭപാത്രം എന്നിവയിലെ മുഴകൾ എന്നിവ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. MRI പരിശോധന, എൻഡോമെട്രിയോസിസിൻ്റെ വ്യാപ്തി വിലയിരുത്താൻ ഇത് സഹായകമാണ്. പ്രത്യേകിച്ചും പെൽവിസിന് പുറത്തുള്ള അവയവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപ് മതിയായ തയ്യാറെടുപ്പിനായി MRI സഹായിക്കുന്നു. ലാപ്രോസ്കോപ്പി, എൻഡോമെട്രിയോസിസ് കണ്ടെത്താനും ചികിത്സിക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് സമാനമാണ് ഈ പരിശോധന. എൻഡോമെട്രിയോസിസ് രോഗ ചികിത്സയിൽ രോഗം വീണ്ടും വരുന്നുണ്ടോ എന്നും രോഗതീവ്രത എത്രമാത്രം ഉണ്ടെന്നും നിരീക്ഷിക്കാൻ CA125 എന്ന രക്തപരിശോധന നടത്താറുണ്ട്. എൻഡോമെട്രിയോസിൻ്റെ കാര്യത്തിൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം പലപ്പോഴും രോഗതീവ്രതയുടെ അത്രയും പുറത്ത് കാണില്ല എന്നതാണ്. ഒട്ടും രോഗലക്ഷണം ഇല്ലാത്തതോ വളരെ നേരിയ രോഗലക്ഷണമുള്ളതോ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് പോലും കടുത്ത എൻഡോമെട്രിയോസിസ് ഉണ്ടാകാം. ചിലപ്പോൾ കടുത്ത രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും രോഗത്തിൻ്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ടാകണമെന്നില്ല. അതിനാൽ രോഗത്തിൻ്റെ സ്വഭാവമോ രോഗാവസ്ഥയുടെ തീവ്രതയോ മനസ്സിലാക്കാൻ രോഗിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻഡോമെട്രിയോസിസ് രോഗം വരാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആർത്തവ ദിവസങ്ങളിൽ മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ അത് തടഞ്ഞു നിർത്തുന്ന ശീലം ഒഴിവാക്കുക. ആർത്തവ ദിവസങ്ങളിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ആർത്തവ ശുചിത്വം പാലിക്കുക. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. എരിവ് കൂടുതലുള്ള ഭക്ഷണം, പുളിപ്പിച്ച ഭക്ഷണം, അമിതമായി ദാഹം തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്നിവ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. മലബന്ധത്തിന് കാരണമാകാത്തതും ദഹനം എളുപ്പം നടക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ച് ആർത്തവം ക്രമപ്പെടുത്തുക. എൻഡോമെട്രിയോസിസും വന്ധ്യതയും, എൻഡോമെട്രിയോസിസ് രോഗം അണ്ഡത്തിൻ്റെ ഗുണനിലവാരത്തെ കുറയ്ക്കും. എൻഡോമെട്രിയോസിസ് കാരണമുള്ള ഒട്ടലുകൾ അണ്ഡവാഹിനി കുഴലിൻ്റെ ഘടനയെ ബാധിക്കുകയും ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയെ വ്രണത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നതിൻ്റെ യഥാർത്ഥ കാരണം വൈദ്യശാസ്ത്രത്തിന് ഇന്നും അജ്ഞാതമാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. മാറിയ ആഹാരശീലവും ജീവിതശൈലിയും എൻഡോമെട്രിയോസിൻ്റെ കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. ആർത്തവം നേരത്തെ ആരംഭിക്കുന്നത്, ഗർഭധാരണത്തിൻ്റെ എണ്ണക്കുറവ് എന്നിവ മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. എൻഡോമെട്രിയോസിനുള്ള ഹോമിയോപ്പതി ചികിത്സാ സാധ്യതകൾ, തികച്ചും ലളിതവും പാർശ്വഫലരഹിതവുമായ മരുന്ന് ചികിത്സയാണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓരോ വ്യക്തിയുടെയും രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും രോഗാവസ്ഥകളും അപഗ്രഥിച്ച് വ്യക്തിപരവും മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങൾ കണക്കിലെടുത്തുമാണ് മരുന്നുകൾ നൽകുന്നത്. രോഗം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്വീകരിക്കാവുന്ന പാർശ്വഫലരഹിതമായ ചികിത്സയാണ് ഹോമിയോപ്പതി. തുടക്കത്തിലുള്ള ചികിത്സ ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നു. ഗർഭാശയത്തിന് പുറത്തുള്ള എൻഡോമെട്രിയൽ കോശങ്ങളെ ആഗിരണം ചെയ്ത് ഇല്ലാതെയാക്കുവാൻ ശരീരത്തെ സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രത്യേകതയാണ്. ഹോമിയോപ്പതി മരുന്നുകൾ എൻഡോമെട്രിയോസിസിന് പൂർണ്ണമായും ശാശ്വതവുമായ രോഗശാന്തി നൽകുന്നു. എൻഡോമെട്രിയോസിസിൻ്റെ ഭാഗമായുള്ള അതികഠിനമായ ആർത്തവ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഏറെ ഫലപ്രദമാണ്. എൻഡോമെട്രിയോസിസ് രോഗാവസ്ഥ മൂലമുള്ള വന്ധ്യതയ്ക്ക്
ഹോമിയോപ്പതി വകുപ്പിൻ്റെ

0: ജനനി വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയിലൂടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. എല്ലാ ജില്ലകളിലും ജനനി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ കുറിച്ചി സർക്കാർ ഹോമിയോപ്പതി ആശുപത്രിയിലാണ് ജനനി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0481243433.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
3: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
2: രാജ്യസഭയിലും സമാന അംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2 മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2 ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ

0: അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേഗ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. സമയം 1:12. പ്രിയ ഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയഗീതത്തിൽ ഇന്നാദ്യം ചെറുവത്തേരിയിലുള്ള അരവിന്ദൻ, ലളിത, പ്രഭിത സാനിഷ്, ശില്പ അനീഷ്, മേഘ റെനീഷ്, തീർത്ഥ, തൃഷിക, യാഷ്മി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേൾക്കാം. മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ MD രാജേന്ദ്രന്റെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി കൃഷ്ണചന്ദ്രൻ ആലപിച്ചത്.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
4: പ്രിയഗീതത്തിൽ അടുത്തതായി തിരുവത്രയിലുള്ള മോഹൻദാസ് ആചാരി, ഉഷാനന്ദിനി, ഡോക്ടർ അർച്ചന ദാസ് എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ജോണി വാക്കർ, യേശുദാസും സംഘവും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
0: പ്രിയഗീതം തുടരുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയത്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു നെടുപുഴയിലുള്ള ഡീന, അമ്പിളി, വിനീത, ശ്രീജി, ജിതേഷ്, രജു എന്നീ സുഹൃത്തുക്കൾ. ഗാനം കേൾക്കാം.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30
1: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: എളവള്ളി പണ്ടാർക്കോടുള്ള കുഞ്ഞുകുട്ടൻ, വിജയ, വിനീഷ, വിജിത്, ആതിര, വിഹാൻ, വൈഭവ് എന്നിവരുടെ ഇഷ്ടഗാനമാണിനി. ചിത്രം മനസ്സൊരു മഹാസമുദ്രം, യേശുദാസ് പാടിയത്. വരികൾ ഇ ജെ കാനം, സംഗീതം എം കെ അർജുനൻ.

0: പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ചിത്രം യുവജനോത്സവം. ഗായകൻ യേശുദാസ്. റീഗൽ ശ്രീകുമാരൻ തമ്പി. സംഗീതം രവീന്ദ്രൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി

0: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
0: പ്രിയഗീതത്തിൽ ഇനി കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ. പ്രിയ ഗീതം തുടരുന്നു. കല്ലടിക്കോട് നിന്നും ലീല, ഷീല, ഗണേഷ്, ജയകൃഷ്ണൻ, സായി കൃഷ്ണ, അഭിഷേക് എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തതായി. വിഷുക്കണി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, സലിൽ ചൌധരി സംഗീതം നൽകി, യേശുദാസും സംഘവും ആലപിച്ചത്.

അർച്ചന. ഈ ചിത്രത്തിൽ എൽ ആർ ഈശ്വരി പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം കെ രാഘവൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് സുലൈമാൻ കൂരിക്കോഴി.

പാവറട്ടിയിലുള്ള യു ടൈലേഴ്സിലെ സ്റ്റാഫുകളായ സുബ്രഹ്മണ്യൻ, സുനിത, രാധാകൃഷ്ണൻ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. കണ്ണുകൾ എന്ന ചിത്രത്തിൽ രവി വിലങ്ങന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

പ്രിയഗീതത്തിൽ അവസാനമായി മയിലാടും കുന്ന് എന്ന ചിത്രത്തിൽ പി ലീല പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. അയ്യന്തോൾ കൊണ്ടൂരിലുള്ള സിൽവി, അൻസ് എന്നിവരുടെ പ്രിയഗാനമാണിത്.

പ്രിയഗീതം സമാപിച്ചു. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട രാമവർമ്മപുരം PO 6806-63-1.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
2: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: அண்ணா அண்ணா தனபதி அண்ணா.
1: ஏ ஆரா? ഞാൻ ഞാൻ എവിടെയാ?

0: அண்ணா அண்ணா தனபதி அண்ணா.
1: ஏ ஆரா? ഞാൻ എവിടെയാ?
0: ഹേ, ഇത് ഞാനാ, ഡേവിഡ്. ഇനിയും അണ്ണന്റെ കെട്ട് വിട്ടില്ലല്ലേ. ശരി ശരി, ഒരു കാര്യം ചെയ്യാം. എനിക്ക് മോർണിംഗ് ഷോ ചെയ്യാൻ ഇറങ്ങാറായി. ഞാൻ ഇറങ്ങുക. ദേ, അപ്പാർട്ട്മെന്റിന്റെ ചാവി ഹാളിലെ ടേബിളിന് മുകളിലുണ്ട്. അണ്ണൻ നന്നായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാ മതി കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, ധൃതി ഒന്നുമില്ല. അണ്ണൻ ഇറങ്ങുമ്പോൾ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്ത് ചാവി കയ്യിൽ വെച്ചാൽ മതി. അതെ, ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് കളക്ട് ചെയ്തോളാം. ഓക്കെ?
1: ഹാ, അങ്ങനെയാണോ? ശരി ശരി, സോറി, ഞാൻ അല്പം ഓവറായി പോയി. അതാ,
0: ഒരു കുഴപ്പമില്ല. പോഡ്കാസ്റ്റ് ഹിറ്റാവാൻ അണ്ണനും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് സന്തോഷത്തിനല്ലേ. ബൈ, ഞാൻ ഇറങ്ങാം.
1: ബൈ ബൈ.

0: ഏറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ഞാൻ കണ്ടത് അപ്പാർട്ട്മെൻറ്റിലെ ചുവരുകൾ നിറയെ പതിപ്പിച്ച ചിത്രങ്ങളായിരുന്നു. വിവിധയിടങ്ങളിൽ ഡേവിഡ് ചെയ്ത ഷോകളുടെ ചിത്രങ്ങൾ. അതിനിടയിൽ വീണ്ടും ഞാൻ കണ്ടു, 5 വർഷം മുമ്പ് ഇടുങ്ങിയ റോഡിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് നേരെ ചീറി വന്ന ഹാർഡ്ലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 എന്ന രാക്ഷസ ബൈക്ക്. ഡേവിഡ് ബൈക്കിൽ കുതിക്കുന്നതിൻ്റെയും ബൈക്കിൽ ചാരി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വലുതായി ചുമരിൽ പതിപ്പിച്ചിരിക്കുന്നു. അന്നത്തെ അന്താളിപ്പിൽ മനസ്സിൽ കൃത്യമായി പതിയാതെ പോയ മുഖം ആ സെക്കൻഡിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. ബൈക്കുമായി ചീറിപ്പാഞ്ഞു വരുന്ന ഡേവിഡിൻ്റെ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നുകൂടി എനിക്ക് ബോധ്യമായി, ദൈവമാണ് എന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എന്തിന് ബോധം നഷ്ടപ്പെടുവോളം ഞാൻ കുടിക്കണം? എന്തിന് ഡേവിഡ് തന്നെ സ്വന്തം വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം? ദൈവനിശ്ചയമുണ്ടതിൽ.
1: മകളുടെ മരണത്തിന് കാരണമായവൻ മുന്നിലെത്തിയിട്ടും പിന്നെയും ഏറെ കഴിഞ്ഞാണ് ധനപതി തൻ്റെ കൃത്യം നിർവഹിച്ചത്, അല്ലേ?
2: അവിടെയാണ് ധനപതി എന്ന നമ്പർ 1 റെക്കോർഡിസ്റ്റിൻ്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചു പോകുന്നത്. ധനപതിക്ക് വാക്കുകൾ വേണമായിരുന്നു.
1: വാക്കുകളോ? വാട്ട് ഡു യു മീൻ?
2: അതെ, യാത്രാമൊഴി എന്ന പേരിൽ ലോകം കേട്ട ഡേവിഡിൻ്റെ അവസാനത്തെ റെക്കോർഡിലെ വാക്കുകൾ പക്ഷേ ധനപതി പെറുക്കിയെടുത്തവയായിരുന്നുവല്ലോ, അല്ലേ ധനപതി?
0: ചിദംബരം, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. ഡേവിഡ് റെക്കോർഡ് ചെയ്ത 100 കണക്കിന് പോഡ്കാസ്റ്റുകളിൽ നിന്ന് യാത്രാമൊഴിക്ക് ആവശ്യമുള്ള ഓരോ വാക്കും ഞാൻ പെറുക്കിയെടുത്ത് ഒരു പുതിയ ഓഡിയോ ഫയൽ ഉണ്ടാക്കുകയായിരുന്നു. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെപ്പറ്റി ഡേവിഡ് തന്നെ പറയുന്ന രീതിയിൽ ഒരു മൊഴിക്കത്ത് ഞാൻ റെഡിയാക്കിയെടുത്തു. പക്ഷേ പിന്നെയും ഞാൻ മടിച്ചു നിന്നു.
1: വീണ്ടും ഒരു December 18 മകളുടെ പിറന്നാൾ തീയതിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു, അല്ലേ മിസ്റ്റർ ധനപതി?
0: അതായിരുന്നില്ല കാരണം. എത്ര ക്രൂരത കാണിച്ചവനായാലും ഒരു ജീവനെ ഇല്ലാതാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവസരങ്ങളുണ്ടായിട്ടും ഞാൻ ഒഴിവാക്കുകയായിരുന്നു. അതുമല്ല, ഡേവിഡ് അതിനകം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആരംഭിച്ചിരുന്നു.
2: ചിത്ര, അതല്ലേ ആ പെൺകുട്ടി?
0: അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു പേര്. ഞങ്ങൾക്ക് ഡേവിഡ് ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും ആ പെൺകുട്ടിയെ കരയിക്കണ്ട എന്ന് ഓർത്തു. നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്കറിയാമായിരുന്നല്ലോ. അങ്ങനെ മാസങ്ങളോളം ഡേവിഡിന് വേണ്ടി തയ്യാറാക്കിയ യാത്രാമൊഴി എൻ്റെ കൺസോളിലെ സെർവറിൽ ഒരു ഫയൽ മാത്രമായി ഉറങ്ങിക്കിടന്നു.
1: പിന്നെ എപ്പോഴാണ് നിങ്ങൾ തീരുമാനം മാറ്റിയത്?
0: ഞങ്ങളുടെ ഇളവേണിയുടെ ജീവൻ എടുത്തത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ലല്ലോ എന്നും ഞാൻ ചിന്തിച്ചിരുന്നു. അപകടം ആസൂത്രിതമല്ലല്ലോ. പക്ഷേ
2: എന്തു പറ്റി?
0: ഇളവേണിക്ക് അപകടം പറ്റിയ അതേ ദിവസം തന്നെ ഡേവിഡ് ബോധപൂർവം ഒരു കൊലപാതകം നടത്തി.

0: ചിത്രമോളെ, നീയോ? എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ? ഇതാരാ, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
1: ആരാ വന്നത് കമലേ? നീ ആരോടാ സംസാരിക്കുന്നത്?
2: അച്ഛാ, ഞാനാണ്. പക്ഷെ ഞാൻ തനിച്ചല്ലാട്ടോ, എന്റെ ഒപ്പം ചില അതിഥികളൂടിയുണ്ട്.
3: ഞാൻ തന്നെ പരിചയപ്പെടുത്താം. കമലാൻ്റി, ഗോവിന്ദൻ സർ. എൻ്റെ പേര് ചിദംബരം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ സുഹൃത്ത് മഞ്ജുനാഥ ഷെട്ടി. കർണാടക ക്രൈംബ്രാഞ്ചിലാണ്.
4: ക്രൈംബ്രാഞ്ചൊക്കെ ആയിട്ട് എന്താ മോളെ, വല്ല കുഴപ്പവും?
3: ഇല്ല ഗോവിന്ദൻ സർ, യഥാർത്ഥത്തിൽ കുഴപ്പങ്ങൾ അവസാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചിത്രയുടെ വീട്ടിലേക്ക് വരാമെന്ന് കരുതിയത്. ഇത് ചിത്രയുടെ ഫ്രണ്ട് അന്ന. അന്നയെ
0: അന്നയെ അറിയാം, ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചിത്രയുടെ കൂടെ താമസിക്കുന്ന കുട്ടിയല്ലേ?
2: അതെ അമ്മേ, സെയിം അന്ന തന്നെ.
3: ഇത് കൃഷ്ണകുമാർ സർ, നേരത്തെ അറിയാമായിരിക്കുമല്ലോ.
4: ഓ, കൃഷ്ണകുമാർ സാറിനെ അറിയാം.
0: എല്ലാരും അകത്തോട്ടിരുന്നാട്ടെ, വന്ന കാലിൽ തന്നെ നിൽക്കാതെ.
4: അതെ അതെ, വരൂ വരൂ. നീ എല്ലാവർക്കും ചായ എടുക്ക കമലേ.
2: അന്ന, നീങ്ങി വാ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം.
3: ഗോവിന്ദൻ സർ, കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് മുഖവുര ഇല്ലാതെ തന്നെ.
4: ചിദംബരം, ചിത്ര വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? അവൾ എന്തോ അന്വേഷണത്തിലാണെന്നാണ് കൃഷ്ണകുമാർ സാർ എന്നോട് പറഞ്ഞത്.
5: ചെറിയ അന്വേഷണങ്ങളൊക്കെ ചിത്ര തുടങ്ങി വെച്ചു എന്നുള്ളത് ശരിയാ.
6: യഥാർത്ഥത്തിൽ ദുരൂഹമായ ചിലതും ഉത്തരമില്ലാത്ത പലതും വെളിയിൽ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ചത് ചിത്രയുടെ അന്വേഷണമാണെന്ന് പറയാം.
4: എനിക്കങ്ങ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല.
3: പറയാം, എല്ലാം വിശദമായി തന്നെ ഞങ്ങൾ പറയാം. അന്ന് പെണ്ണ് കാണാൻ വന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യയെ തേടിയായിരുന്നുവല്ലോ യഥാർത്ഥത്തിൽ ചിത്ര അന്വേഷണം തുടങ്ങിയത്.
4: അതെ,
3: ചന്ദ്രുവിന്റെ ഭൂതകാലത്തെ പറ്റി അറിയാൻ ചിത്ര കൂട്ടുകാരി അന്നയെ ചന്ദ്രുവിന്റെ ഓഫീസിൽ ഇന്റേണായി കയറ്റിവിടുകയാണ് ചെയ്തത്.
4: ഓരോരോ സാഹസങ്ങൾ.
3: അതെ അതെ, പക്ഷേ അന്നയുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ചന്ദ്രുവും ചന്ദ്രുവിന്റെ സഹപ്രവർത്തക ലേഖയും കൂടി ഈ അന്വേഷണം എന്നെ ഏൽപ്പിച്ചു.
4: അപ്പോൾ ചിദംബരത്തിന്റെ ജോലി?
3: ഞാനൊരു ഐ ടി ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചില ഡിറ്റക്റ്റീവ് വർക്കുകളും ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് വേണ്ട സഹായങ്ങൾ ദ ക്രൈംബ്രാഞ്ചിലെ മഞ്ജുനാഥ ഷെട്ടിയും ചെയ്തു തന്നു.
4: ഓക്കെ, പക്ഷേ അന്വേഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയത്?
3: അതിലേക്കാണ് വരുന്നത്. മേഘ, അതായിരുന്നു ചന്ദ്രുവിന്റെ കാണാതായ ആദ്യ ഭാര്യയുടെ പേര്. മേഘയുടെ തിരോധാനത്തിന്റെ വഴിയെ ചെന്നപ്പോഴാണ് ആത്മഹത്യയെന്ന് കരുതിയ ഒരു മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്.
4: കൊലപാതകമോ? ദൈവമേ, ആരാ കൊല്ലപ്പെട്ടത്?
6: കൊല്ലപ്പെട്ടത് ബാംഗ്ലൂരിലെ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കിയായിരുന്നു, വൺ മിസ്റ്റർ ഡേവിഡ് ആരോഗ്യസ്വാമി. ചിത്രയുടെ സുഹൃത്ത് കൂടിയാണ് അയാൾ.
4: ചിത്രയുടെ സുഹൃത്തെന്ന് പറയുമ്പോൾ?
3: പെട്ടെന്ന് തന്നെ അസ്തമിച്ചു പോയ ആ സൗഹൃദത്തെപ്പറ്റി വിശദമായി തന്നെ ചിത്ര നിങ്ങളോട് പറയും. ഇപ്പോഴല്ല, പിന്നീടൊരവസരത്തിൽ.
0: ഗോവിന്ദേട്ടാ, ചിത്ര ഡേവിഡിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
3: കമലാൻ്റെ ഇവിടെ ഉണ്ടായിരുന്നോ?
0: ഓവ്, പക്ഷേ ഈ അടുത്താണ് അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്.
4: ഓഹോ, അമ്മയും മോളും കൂടി ഇനി എന്തൊക്കെ ഒളിച്ചും മറച്ചും വെച്ചിട്ടുണ്ട്.
0: സമയം പോലെ അച്ഛനെ

0: അറിയിക്കൂ എന്ന് അവൾ എന്നോട് ഫോൺ ചെയ്ത് പറയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേയായിരിക്കണം.
2: ആത്മഹത്യയെന്ന് കരുതിയ ഡേവിഡിന്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പക്ഷേ വേറൊരു സത്യത്തിലേക്കാണ് വാതിൽ തുറന്നു തന്നത്.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനെട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, കമല ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ, സമയം 2:28. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. ആദ്യം ജാനകി രമണ എന്നാരംഭിക്കുന്ന ശുദ്ധ സീമന്തിനിരാഗത്തിലുള്ള ത്യാഗരാജകൃതി ആദിതാളം.

0: പുതുക്കോട് കൃഷ്ണമൂർത്തി പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. ടി വി രമണി വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. സ്വരസാഗരം സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാ ഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാ ഹെർട്സ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മാമ്പഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ. ആദ്യ ഗാനം പാടിയത് സുജാതാ മോഹൻ.

അടുത്തതായി മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ എഴുതി, സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകിയത്. ആദ്യ ഗാനം പാടിയത് പി. ജയചന്ദ്രൻ.

തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകിയത്. ആദ്യഗാനം പാടിയത് ശ്രീരാം, സ്വർണലത എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 4 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. റൗഡി 2, മാസ്റ്റർ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 26-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം സ്നേഹസാഗരം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾ ജോൺസന്റെ സംഗീതം, ഗായകർ വേണുഗോപാൽ, ചിത്രം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: കഥാനായകൻ എന്ന ചിത്രത്തിൽ യേശുദാസിന്റെ ആലാപനം. രചന എസ് രമേശൻ നായർ. സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: രാമായണ പാരായണം ആറാം ദിവസമായ ഇന്ന് നാരദ രാഘവ സംവാദം, ശ്രീരാമാഭിഷേകാരംഭം എന്നീ കഥാഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.

0: രാമായണ പാരായണം 6-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എൻവയോൺമെന്റ് ലാബിലെ നിലവിലുള്ള ഒരു കെമിസ്റ്റ് ഒഴിവ് നികത്തുന്നതിന് താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 10 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സിവിൽ വിഭാഗത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം GECTCR.AC.IN. മത്സ്യഫെഡ് എടക്കഴിയൂർ ഔട്ട്ബോർഡ് മോട്ടോർ സർവീസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർവീസ് സെന്ററിലേക്ക് മെക്കാനിക്കുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ITI ട്രേഡുകളിൽ യോഗ്യതയുള്ളവരും OPM സർവീസിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം. നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ OPM സർവീസിംഗിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഹൈഡ്രോളിക് പ്രസ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിന്റെ ക്രാങ്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. നിശ്ചിത യോഗ്യതയുള്ളവർ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം 30-ാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണം. വിലാസം ജില്ലാ മാനേജർ, മത്സ്യഫെഡ് ജില്ലാ ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, വലപ്പാട് PO, പിൻകോഡ് 6805567. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872396106. നമ്പർ ആവർത്തിക്കാം, 04872396106. മറ്റൊരു നമ്പർ 81138032322. നമ്പർ ആവർത്തിക്കാം, 81138032322. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ. ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
8: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഭാരതി പ്രകൃതി കൃഷി പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RS സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ചിത്രീകരണം. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, വികസിത് ഭാരത് റോസ്ഗർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി, വേർതിരിക്കാം പുനരുപയോഗിക്കാം. 9:30 സംഗീത കച്ചേരി, ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, അധ്യാത്മ രാമായണ പാരായണം, അയോധ്യാകാന്ഡം. പാരായണം ചെയ്യുന്നത് കോട്ടയ്ക്കൽ മധു. തുടർന്ന് ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരീഷ്. 6:30 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ, ഇന്നർ ഷോപ്പി, MG Road തൃശൂർ, ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം, ആശയമാവിഷ്കാരം, ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്, ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി, തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ. 7:50 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സിബിന്ദുകുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. 9:30 ഡോക്ടർ വിജയശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 വൈകിട്ട് 4:45, 6:40 രാത്രി 8:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തിരുവാതിര കളിപ്പാട്ട്, KV സുധയും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര.

0: ഒരു മണിക്ക് ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, ഭാഗം 19. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മരാമായണ പാരായണം, 7-ാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz രാവിലെ 10:30 ഗസൽ, ആശാ ഭോസ്ലെ, ഗുലാമലി എന്നിവർ പാടിയത്. 11:02 ഹരിതം, ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3:00 കണ്ണീർ കളിപ്പാട്ട്, മേലാർക്കോട് ശിവദാസും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4:00 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആകാശവാണി തൃശൂർ, ഞാറ്റുവേല സ്പോൺസർ പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
4: മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ ആശങ്കപ്പെടുത്തുന്നതോടൊപ്പം കൃത്യമായ കൃഷിപ്പണികൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടും ഉളവാക്കാറുണ്ട്. കാർഷിക മേഖലയിൽ നിരമൊരുക്കൽ പൂർണമായും പ്രത്യേകിച്ച് നെൽകൃഷിയിൽ യന്ത്രവൽകൃത പാതയിലാണ്. ട്രാക്ടറും ടില്ലറും ഉപയോഗിച്ച് പാടങ്ങൾ ചെളിപൂട്ടുന്നു. നടീൽ യന്ത്രങ്ങളും മിക്ക വയലുകളിലും സജീവമാണ്. കമ്പൈൻ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് കൊയ്ത്ത് മെതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് 2020 മുതൽ കേരളത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോണുകൾ അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ പറന്നു തുടങ്ങുന്നത്. കരഭൂമിയിൽ ഒരു പൈലറ്റ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളുടെയും GPSന്റെയും സഹായത്താൽ കണ്ടെത്താ ദൂരത്തോളം ഓട്ടോമാറ്റിക്കായി പാടങ്ങളിൽ മരുന്നുകൾ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോണുകളുടെ പ്രധാനമായിട്ട് കൃഷി മേഖലയിലുള്ള പ്രവർത്തനം. നമുക്കറിയാം, പരമ്പരാഗത സ്പ്രേ രീതിയിൽ കർഷകർ നാപ്സാക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയർ, മിസ്റ്റ് ബ്ലോവർ എന്നിവയിലേതെങ്കിലും സ്പ്രേയറുകളാണ് സാധാരണഗതിയിൽ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഇത്തരം രീതികളിൽ മിസ്

മിസ്റ്റ് ബ്ലോവറുകൾ അഥവാ അൾട്രാ ലോ വോളിയം പ്രധാനം ചെയ്യുന്നു. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ മാത്രമായിരിക്കും സ്പ്രേ ചെയ്യപ്പെടുന്നത്. എന്നാൽ നാപ്സാക്ക് സ്പ്രേയറുകളിൽ ഹൈ വോളിയം, അതായത് അധികമായിട്ടുള്ള ലായനി ആയിരിക്കും വിളകളിൽ പ്രദാനം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവയുടെ പ്രവർത്തന ശേഷിയും കാര്യക്ഷമതയും ഡ്രോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചറൽ ഡ്രോണിന്റെ ഫീൽഡ് കപ്പാസിറ്റി, ക്ഷമത എന്ന് പറയുന്നത് നാപ്സാക്ക് സ്പ്രേയറുകൾ, പവർ സ്പ്രേയറുകൾ എന്നിവയെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല നമുക്കിവിടെ തൊഴിലാളികളുടെ എണ്ണം ഗണ്യേന കുറയ്ക്കാൻ സാധിക്കും. ഇത് പ്രവർത്തിക്കുന്നതിന് ഒരു പൈലറ്റിന്റെ സഹായം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത്തരം സാധാരണ രീതികളിലെ സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ ക്ഷമത എന്ന് പറയുന്നത് വെറും 0.12 ഹെക്ടർ മാത്രമാണ്. അതായത് ഒരു ദിവസം നമുക്ക് വളരെ കുറഞ്ഞ കൃഷിസ്ഥലത്തിൽ മാത്രമേ സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതായത് പ്രവർത്തന ശേഷി കുറവാണെന്ന് മാത്രമല്ല അധ്വാനമേറിയുമാണ്. ചെളിയിൽ നടന്നുകൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടും കർഷകനുണ്ടാകുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഡ്രോണുകളുടെ സഹായത്താൽ തരണം ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല, ഡ്രോണിന്റെ പ്രസക്തി ഇപ്പോൾ ഏറി വരുന്നു. ഡ്രോണുകൾ നമുക്ക് 2 വിധത്തിലുണ്ട്. ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ, ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ. ഇപ്പൊ ഹെക്സാകോപ്റ്റർ എന്ന് പറഞ്ഞാൽ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് 6 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ക്വാഡ്കോപ്റ്ററിന് നമുക്ക് 4 പ്രൊപ്പല്ലറുകളാണ് ഉള്ളത്. ഇതിനെ നമുക്ക് സ്മോൾ ഡ്രോൺ എന്ന വിഭാഗത്തിൽപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത്തരം ഡ്രോണുകളാണ് കാർഷിക മേഖലയിൽ ഏറിയ പങ്കും പ്രചാരത്തിലുള്ളത്. ഇനി നമുക്ക് ഇത്തരം ഡ്രോണുകളുടെ നെൽവയലുകളിലെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 25 കിലോഗ്രാം ഭാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോണുകൾ ആണ് ഉപയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖലയിൽ. അതായത് നെൽച്ചെടികളുടെ മുകളിൽ കൂടി കാറ്റിന്റെ പ്രവേഗത്തിനനുസരിച്ച് 1 മീറ്റർ മുതൽ 2 മീറ്റർ ഉയരത്തിലാണ് ഡ്രോണുകൾ പറക്കുന്നത്. പേലോഡ് അഥവാ മരുന്നു ടാങ്കിന്റെ സംഭരണ ശേഷി വെറും 10 ലിറ്റർ മാത്രമാണ്. അപ്പൊ ഒരിക്കൽ ഡ്രോണുകൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് 10 ലിറ്റർ ദ്രാവകമാണ് കൃഷിസ്ഥലത്ത് നമ്മൾ മരുന്ന് തളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡിൽ 3 മുതൽ 9 മീറ്റർ വരെ വേഗതയിൽ ഡ്രോണുകൾ സഞ്ചരിക്കപ്പെടുന്നു. അതായത് ഇത്തരം വേഗതയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ 1 ഏക്കർ പാടം 10 ലിറ്റർ ലായനി 4 മുതൽ 7 മിനിറ്റ് കൊണ്ട് തളിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, നമുക്ക് സാധാരണ രീതിയിൽ പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ക്ഷമത വളരെ കൂടുതലാണ് ഡ്രോൺ സ്പ്രേയിങ്ങിനെന്ന് മാത്രവുമല്ല ലോ വോളിയം സ്പ്രേ ഇതിലൂടെ സാധ്യമാകുന്നു. അതായത് നമുക്ക് 1 ഹെക്ടറിലേക്ക് വെറും 25 ലിറ്റർ ലായനി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. 150 മുതൽ 220 മൈക്രോൺ സൈസുള്ള ചെറിയ ജലകണികകളായിട്ടാണ് ഇലകളിൽ ഇത്തരം ഡ്രോണുകൾ വഴി മരുന്നുകൾ തളിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ സ്പ്രേ വിസ്തൃതി, അതായത് ഡ്രോണുകളിൽ നിന്നും ഇലകളിൽ വന്ന് പതിക്കുന്ന ജലകണികകൾ എത്രമാത്രം വീതിയിലാണ് ചെടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ളതിന്റെ കണക്ക് നമുക്ക് 3 മുതൽ 6 മീറ്റർ എന്നുള്ളതായിട്ട് പരീക്ഷണത്തിൽ നിന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിർഗമന ശേഷി മിനിറ്റിൽ 3 മുതൽ 4 ലിറ്റർ ആണ്. അതായത് അതിസൂക്ഷ്മ കണങ്ങളായി മൂലകങ്ങൾ ഇലകളിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. ഫോളിയാർ അപ്ലിക്കേഷൻ ഇലകളിൽ മരുന്ന് തളിക്കുന്ന രീതികളായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് ഇലകൾ നമ്മൾ തളിക്കുന്ന മൂലകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത ലഭ്യമാകുന്നതിനും ഡ്രോൺ സ്പ്രേയിങ് സാധ്യമാകുന്നുണ്ട്. ഇനി ഡ്രോണിന്റെ മറ്റൊരു പ്രവർത്തനത്തെ നമുക്ക് പരിചയപ്പെടാം. അതായത് സർവേലൻസ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാപ്പിംഗ് സംവിധാനം. സർവേലൻസ് ഡ്രോണുകളിലൂടെ പാടശേഖരങ്ങളിൽ നമുക്ക് നിരീക്ഷണം നടപ്പിലാക്കാനായിട്ട് കഴിയും. നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ത്രിമാന ചിത്രങ്ങളുടെ അവലോകനം സഹായകമാകുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മൾട്ടി സ്പെക്ട്രൽ ക്യാമറകൾ വഴി നെൽച്ചെടിയുടെ അതിസൂക്ഷ്മ ചിത്രങ്ങൾ പകർത്തി മൂലകങ്ങളുടെ നിലവിലെ അവസ്ഥ വിശകലനം ചെയ്ത ശേഷം ആവശ്യമുള്ള വളക്കൂട്ടുകൾ സ്പ്രേ ചെയ്ത് നെല്ലിന്റെ വിളവ് മെച്ചപ്പെടുത്താനാകും. ഡ്രോൺ മാപ്പിംഗിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെൽവിളകളുടെ മൂലകങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഉപയോഗിച്ചാണ് അതിസൂക്ഷ്മ ചിത്രങ്ങൾ അത്യന്തം വ്യക്തതയോടുകൂടി എടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം സാധാരണ രീതിയിൽ കർഷകൻ നെൽവയലുകളിൽ നടന്ന് അവയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ കുറവുള്ളത്, അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മണ്ണുകൾ എടുത്ത് മണ്ണ് പരിശോധന നടത്തി അതിൽ നിന്നും മണ്ണിന്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളുടെ സ്പ്രേ ആണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങളിലൂടെ പ്രശ്നങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സർവേലൻസ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് സംവിധാനത്തിന്റെ ഗുണം. ഇനി ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ കാറ്റ്

0: കാറ്റഗറി ഡ്രോണുകളുടെ വിഭാഗത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളുടെ ഭാരം വെറും 2 കിലോഗ്രാം മാത്രമാണ്. ഇവ 30 മീറ്റർ ഉയരത്തിൽ പറന്നിട്ടാണ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നത്. 1 ഹെക്ടർ കൃഷിഭൂമി മാപ്പിംഗിനായിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. ഇനി അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ അനന്ത സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈനുകൾ സ്പ്രേ ചെയ്യാം, വിത്തുകൾ വിതറാം, പൊടിവളങ്ങൾ വിതറാം, ജലസേചനം സാധ്യമാക്കാം, പരാഗണം നടത്താം. വരുംകാലങ്ങളിൽ കൃഷിക്കാർക്ക് സഹായിക്കുന്നതിനായി കർഷകരുടെ മിത്രമായി അഗ്രികൾച്ചറൽ ഡ്രോണുകൾ നിലകൊള്ളുന്നതാണ്. കാർഷിക മേഖലയിൽ എന്ന പോലെ തന്നെ ഡ്രോണുകളെ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, മനുഷ്യർക്ക് നമുക്ക് അപ്രാപ്യമായ വിദൂര പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തി ഭൂപ്രദേശങ്ങളുടെ സവിശേഷതയും മറ്റ് അന്വേഷണങ്ങൾക്കായിരിക്കും പ്രയോജനപ്പെടുത്താം. നമുക്കൊരു പ്രദേശം സർവേ ചെയ്യുന്നതിന് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്തിലോട്ട് ഡ്രോണുകളെ പറത്തിവിട്ട് അതിൻ്റെ ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഏരിയ സർവേ ചെയ്യുന്നതിനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഇനി മത്സ്യബന്ധന മേഖലകളിൽ കടൽക്ഷോഭത്തിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തുന്നതിന് അത്തരം പ്രദേശങ്ങളിലേക്ക് നമുക്ക് മനുഷ്യർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളുടെ തിരച്ചിലിനായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നിസുരക്ഷാ മേഖലകളിൽ ഫയർ ഫൈറ്റിംഗിലേക്ക് ഡ്രോണുകൾ ഇപ്പോൾ സാധ്യതകളിലൂടെ പ്രയോജനപ്പെടുത്തി വരുന്നൊരു മേഖലയാണ്. അവശ്യ വസ്തുക്കൾ ഡ്രോണുകളിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കും. പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരുന്നുകളും മറ്റും അവശ്യ സാധനങ്ങളും ഫുഡ് മെറ്റീരിയൽസും ഒക്കെ എത്തിക്കുന്നതിനും ഡ്രോണുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇവ ഉപയോഗിക്കുന്നുണ്ട്. രാജ്യസുരക്ഷാ മേഖലകളിൽ വളരെ സജീവമാണ്. ആദ്യകാലങ്ങളിൽ രാജ്യസുരക്ഷാ മേഖലകളിൽ മാത്രമായിരുന്നു ഡ്രോണുകൾ കൂടുതലായിട്ടും പ്രവർത്തിച്ചു വന്നിരുന്നത്. ആഘോഷവേളകളിലും ഉത്സവങ്ങളിലും ചിത്രങ്ങളും വീഡിയോഗ്രാഫി എടുക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഡ്രോണുകൾ എല്ലാ മേഖലകളിലും സുപ്രധാന പങ്ക് വഹിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് ഡ്രോൺ കൊണ്ട് ലഭ്യമായ നേട്ടങ്ങൾ, അതായത് കേരളത്തിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന തൊഴിലാളി പ്രശ്നത്തിന് പരിഹാരമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകൾ. ഡ്രോണുകളുടെ പ്രവർത്തനം സ്പ്രെയറുകളെ അപേക്ഷിച്ച് 10 മടങ്ങാണ്. ഉയർന്ന പ്രവർത്തന ശേഷിയുണ്ട്. അതായത് മണിക്കൂറിൽ നമുക്ക് 3 ഹെക്ടർ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന കാര്യക്ഷമതയുണ്ട്. ഏകദേശം 99%ത്തിലധികം ക്ഷമതയാണ് ഡ്രോണുകൾക്ക് ഉള്ളത്. ലോ വോളിയം സ്പ്രേ സംവിധാനമാണ് ഇവയിൽ ഉപയോഗിക്കപ്പെടുന്നത്. 1 ഹെക്ടറിലേക്ക് നമുക്ക് 25 ലിറ്റർ മാത്രം മരുന്ന് ലായനി ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഉയർന്ന ജലനിർഗമന ശേഷിയുണ്ട്. 3 മുതൽ 4 ലിറ്റർ വെള്ളം അഥവാ ലായനി നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് 1 മിനിറ്റിൽ. ഇനി ഡ്രോൺ സ്പ്രേയിലൂടെ ഉണ്ടാകുന്ന നനവിന്റെ വിസ്തൃതി 3 മുതൽ 4 മീറ്ററാണ്. ഇത്തരം ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം ബാറ്ററിയാണ്. ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ഇന്ധന ചെലവ് ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. അഗ്രികൾച്ചറൽ ഡ്രോണുകളുടെ പ്രവർത്തനം കൃഷി വിജ്ഞാന കേന്ദ്രം മനസ്സിലാക്കിയ പഠനത്തിൽ നിന്നും കർഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെന്നാൽ മനുഷ്യ സഹായമില്ലാതെ വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൃഷി ചെലവ് കുറച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ കിസാൻ ഡ്രോണുകൾ കർഷകന്റെ സഹായിയായി ഇനിയെന്നും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.
1: കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ പ്രാധാന്യം, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി. ഇനി ഒരറിയിപ്പ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷക ഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്കും പങ്കെടുക്കാം. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9

0: 9 മണി മുതൽ വൈകിട്ട് 4 വരെ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8089076698.
1: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
2: കേരള കർഷകൻ,
1: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
2: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
1: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
2: കേരള കർഷകൻ,
1: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതി

0: കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
4: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: related activities has increased from around 39,000 crore rupees in 2013-14 to over 1,20,000 crore rupees in 2026-27. President Draupadi Murmu today unveiled a bust of Mahatma Gandhi at the Museum of the City of Skopje in North Macedonia. Addressing the gathering, the President said Mahatma Gandhi's ideals of dialogue, compassion and peaceful coexistence remain highly relevant in a world facing conflict, intolerance and division. In Jammu and Kashmir, a policeman was killed today in a terrorist attack at the Lal Chowk area of Anantnag district. A search operation is underway to apprehend the terrorists. Lieutenant Governor Manoj Sinha and Chief Minister Umar Abdullah paid tributes to the slain policeman and assured that those responsible would be brought to justice. In Sikkim, rescue teams have traced 8 more bodies inside the under-construction tunnel at Samardung in Namchi district. However, the bodies could not be retrieved. Officials said poor visibility and methane gas leakage have made the rescue operation highly challenging. So far, 13 bodies have been recovered. The government has disabled 50 OTT platforms for public access in the country in the last 2 years for displaying obscene content. In a written reply in the Lok Sabha, Minister of State for Information and Broadcasting, Dr. L. Murugan, said the government regularly takes action against such intermediaries and OTT platforms based on complaints. In China Open badminton, double Olympic medalist PV Sindhu advanced to the second round of women's singles after defeating compatriot Unnati Huda in a round of 32 clash at Changzhou this afternoon. In the men's singles, Ayush Shetty defeated world number 11 Alvi Farhan of Indonesia to reach the round of 16. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450 കോടിയോളം രൂപയുടെ ശബരിമല പാക്കേജാണ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളതെന്നും കൂടാതെ റോഡ് സുരക്ഷയ്ക്കായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്നടക്കം ഭക്തർ കൂടുതലായി എത്തുന്ന ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ശബരിമല റോഡുകളുടെ പുനരുദ്ധാരണ ജോലികളിൽ സാവകാശം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയർമാർ നിർബന്ധമായും സൈറ്റുകളിൽ സന്ദർശനം നടത്തണം. കഴിഞ്ഞ കാലങ്ങളിലെ ജില്ലയിലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരായ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പഴകുളം മധു, അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, സോണി കെ ബേബി, അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആദില അബ്ദുള്ള, ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2 ശബരിമല ക്ഷേത്ര നട തുറക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജാ സമയത്ത് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. August 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും. അന്ന് രാത്രി നടയടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി നട August 16 തുറക്കും. ചിങ്ങം 1 17 മുതൽ 21 വരെ പൂജകൾ നടക്കും. 21 അടയ്ക്കുന്ന നട ഓണപൂജകൾക്കായി August 24 വൈകിട്ട് 5 തുറക്കും. August 28 വരെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഭക്തർക്കായി ഓണസദ്യയും ഉണ്ടായിരിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. ഭഗവാന്റെ ഇഷ്ടവഴിപാടായ വള്ളസദ്യ വഴിപാട് ആഗ്രഹ സബലീകരണത്തിനായി ഭക്തർ 52 കരക്കാരായ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വഴിപാടാണ്. September 16 വരെ നടക്കുന്ന വള്ളസദ്യയിൽ ഇതുവരെ 500-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നുണ്ട്. KSRTC ബജറ്റ് ടൂറിസം പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി കാസർഗോഡ് മുതൽ

0: പാറശാല വരെയുള്ള 89 ഡിപ്പോകളിൽ നിന്നായി ഭക്തർക്ക് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനാകും. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻമണ്ടൂർ, തൃക്കൊടിത്താനം എന്നീ ക്ഷേത്രങ്ങളിലെ ദർശനമാണ് ഈ യാത്രയിൽ നടത്താനാവുക. അടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്ററെ ബന്ധപ്പെട്ടോ KSRTC ബജറ്റ് ടൂറിസം സെൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ സീറ്റ് ഉറപ്പിക്കാം. കൂടാതെ ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് പങ്കെടുക്കാവുന്ന പെയ്ഡ് സദ്യക്കായുള്ള സ്പെഷ്യൽ പാസ് മൂലവും സദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായും വഴിപാട് വള്ളസദ്യ ബുക്കിംഗിനായും ആറന്മുള ബോട്ട് റേസ് .com എന്ന വെബ്സൈറ്റ് വഴി സാധിക്കും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലീൻ കേരള കമ്പനി ജൂണിൽ മാത്രം ശേഖരിച്ചത് 300 ടൺ അജൈവ പാഴ്വസ്തുക്കളാണ്. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം പാഴ്വസ്തുക്കൾ നീക്കം ചെയ്തിട്ടുണ്ട്. തരം തിരിച്ച 45 ടൺ പ്ലാസ്റ്റിക് കുന്നന്താനം ഗ്രീൻ പാർക്കിൽ സംസ്കരണത്തിനും പുനഃചക്രമണ യോഗ്യമല്ലാത്തവ സിമന്റ് ഫാക്ടറിയിലേക്ക് ഇന്ധനത്തിനായും സംസ്കരിക്കാൻ അയച്ചിട്ടുണ്ട്. 50 ടൺ ഗ്ലാസ് മാലിന്യങ്ങളാണ് ജൂണിൽ ജില്ലയിൽ നിന്നും ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻമത്തായി പറഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ ജാഗ്രതാ സമിതി ചേരണം. കുടുംബങ്ങളിൽ മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജാഗ്രതാ സമിതിക്ക് കഴിയും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അദാലത്തിൽ 8 പരാതികൾ തീർപ്പാക്കി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കൊൽക്കത്ത. ഇന്ത്യയിലെ സിനിമാ വിദ്യാഭ്യാസത്തിനുള്ള 2-ാമത്തെ ദേശീയ കേന്ദ്രമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള ഒരു സ്വയംഭരണ അക്കാദമിക് സ്ഥാപനമായി 1995 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: എവിടെയാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: കൊൽക്കത്ത. ഇന്ത്യയിലെ സിനിമാ വിദ്യാഭ്യാസത്തിനുള്ള 2-ാമത്തെ ദേശീയ കേന്ദ്രമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിലുള്ള ഒരു സ്വയംഭരണ അക്കാദമിക് സ്ഥാപനമായി 1995 ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്.

ഇനി ഇന്നത്തെ ചിന്താ വിഷയം, ആരോഗ്യം നിങ്ങളുടെ പ്രഥമ പരിഗണനയായി മാറുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്നു. മാക്സിം ലാഗേസ്. ആരോഗ്യം നിങ്ങളുടെ പ്രഥമ പരിഗണനയായി മാറുമ്പോൾ ജീവിതം മെച്ചപ്പെടുന്നു. മാക്സിം ലാഗേസ്. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാടുതാ. പിന്താ
2: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.

0: വ്യാഴമ്യായം രാവിലെ 6:30
1: മൗലന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
3: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: संसदि विपक्षेण कृताम् असंसदीय बाधामधिकृत्य रक्षामन्त्रिणा स्पष्टीकृतं यत् सर्वकारः सर्वस्मिन्नपि ज्वलन्तविषये सारगर्भयुतां विचारचर्चां कर्तुं सदैव सन्नद्धो वर्तते। किन्तु विपक्षः समस्यानां समाधानं संसद्भवनस्य अपेक्षया मार्गेषु कर्तुम् अनुचितं प्रयासं करोति। अद्य लोकसभायां रेलमन्त्री अश्विनी वैष्णवः अवोचत् यत् आधुनिक प्रौद्योगिक्या आधारभूत संरचनया समुन्नत रक्षणकार्यैः च रेलसुरक्षा अतीव सुदृढा विहिता। लोकसभायां लिखित उत्तराधारेण श्रीवैष्णवेन प्रतिपादितं यत् सुरक्षाकार्याणां व्ययः 13,2000 वर्षे 13,000 कोटिरूप्यकेभ्यः संवर्ध्य 1,20,000 कोटिरूप्यतोप्यधिकं सञ्जातम्। चीन ओपन बैडमिंटन प्रतिस्पर्धायां अद्यापराह्णे वारद्वयस्य ओलंपिक पदक विजेत्री पीवी सिंधुः स्वस्यैव देशस्य उन्नति हुड्डां 1:14, 9:21, 1:10 इत्यंकांतरालैः पराजित्य महिला एकलवर्गस्य राउंड ऑफ 32 स्पर्धां विजित्य द्वितीय चक्रं प्राविशत् इति वार्ताः।
1: ആകാശവാണി സമയം 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം।
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്। അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും।
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്। അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം, അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം।
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക।
1: ആകാശവാണി നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി। പ്രധാന വാർത്തകൾ। നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു। സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ। വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി। മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ। അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം। ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത। കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്। കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം। വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്, ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है। हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है।
1: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. CCTV ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.

0: ടാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി.
1: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും SP മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DY SP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി P. രാജീവ്. ഇക്കാര്യത്തിൽ BJP അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ P. രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ K. സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി B. അജിത്കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. August 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 1680 രൂപ കൂടി 107,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ്

ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി വാർത്താ വീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക. തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. പ്രകൃതി സമ്പത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ജീവനാഡിയാണ് സമുദ്രം. സമുദ്ര സംരക്ഷണവും മനുഷ്യരാശിയുടെ നിലനിൽപ്പും പരസ്പരം വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ തകർച്ച മറ്റൊന്നിന്റെ നാശത്തിന് വഴിവെക്കുമെന്നത് പ്രകൃതി നിയമം. അതുകൊണ്ടുതന്നെ കടൽ മാലിന്യ സംസ്കരണം നമ്മുടെ പ്രാഥമിക ഉത്തരവാദിത്തമായി മാറുന്നു. പ്ലാസ്റ്റിക്കും രാസമാലിന്യങ്ങളും കടലിലേക്ക് ഒഴുകിയെത്തുന്നത് ഫലപ്രദമായി തടയുന്നതിലൂടെ സമുദ്രത്തിലെ ജൈവ വൈവിധ്യവും സമ്പന്നമായ മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന മാരകമായ വിഷാംശം ഭക്ഷണ ശൃംഖലയിലേക്ക് പടർന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുന്നത് പൂർണ്ണമായി തടയാൻ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തന്നെ വേണം. ഈ പശ്ചാത്തലത്തിലാണ് പരിസ്ഥിതി സംരക്ഷണവും പൊതുജന പങ്കാളിത്തവും സംയോജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ആവിഷ്കരിച്ചത്. സെപ്റ്റംബർ 10 മുതൽ 19 വരെ രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലുടനീളം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പദ്ധതി ഈ ദിശയിലേക്കുള്ള സമ്പൂർണ്ണ യജ്ഞമായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ യജ്ഞങ്ങളിലൊന്നായ ഈ രാജ്യവ്യാപക സംരംഭത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ പങ്കെടുക്കും. ശുചിത്വ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, ജനപങ്കാളിത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു ദേശീയ സംരംഭമാണിത്. നമ്മുടെ മനോഹരമായ തീരങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുരക്ഷിതമാക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിപുലമായ ബഹുജന മുന്നേറ്റമാണ് സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ. പരിസ്ഥിതി സംരക്ഷണവും മാലിന്യമുക്ത സമുദ്രവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഈ തീരദേശ ശുചീകരണ യജ്ഞം മനുഷ്യന്റെയും കടലിന്റെയും സുരക്ഷിതമായ നാളേക്കായി കൈകോർക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. തീരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജനപങ്കാളിത്തത്തോടെ തീര ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ, മത്സ്യത്തൊഴിലാളികൾ, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നു. തീരപ്രദേശങ്ങളും ബീച്ചുകളും വൃത്തിയാക്കുന്നതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണത്തിനും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാണ്. പരിസ്ഥിതി സംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൌരന്റെയും കടമയാണെന്നും ഈ പരിപാടി ഓർമ്മപ്പെടുത്തുന്നു. ശുചിത്വമുള്ള തീരങ്ങൾ വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണം ചെയ്യും. കൂടാതെ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ സമുദ്ര പരിസ്ഥിതി ഉറപ്പാക്കാനും സാധിക്കുന്നു. സമുദ്ര ഗതാഗതം, പുനരുപയോഗ ഊർജം തുടങ്ങിയവയിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സമുദ്രങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. 7,500+ കിലോമീറ്റർ നീളുന്ന സമുദ്രതീരമുള്ള ഭാരതത്തിന് കടലുമായുള്ള ആത്മബന്ധം പ്രകൃതി കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പ്രയത്നം മാതൃകാപരമാണ്. മനുഷ്യജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ കടലും നദിയും കുളങ്ങളുമടങ്ങുന്ന ജലസ്രോതസ്സുകൾ

ുമായി എന്നും ആഴത്തിൽ ഇഴചേർന്നു കിടക്കുന്നവയാണ്. പല സംസ്ഥാനങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഈ തീരപ്രദേശം വ്യത്യസ്ത സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും കേന്ദ്രമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം മുഴുവൻ ഇവിടെ പ്രകടമായി കാണാം. നമ്മുടെ തീരപ്രദേശങ്ങൾ ഇന്ന് ഒട്ടേറെ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭീഷണിയായി തുടരുമ്പോൾ തന്നെ ബീച്ചുകളിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഈ വെല്ലുവിളികളെ നേരിടാൻ ഗൌരവമേറിയതും നിരന്തരവുമായ പരിശ്രമങ്ങൾ നടത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ശുദ്ധവും സുരക്ഷിതവുമായ സമുദ്രം എന്ന ലക്ഷ്യത്തിനായി കൈകോർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നതായും മറ്റുള്ളവർക്ക് ഇതൊരു വലിയ പ്രചോദനമാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തെ ജനബോധവൽക്കരണവുമായും സാമൂഹിക പങ്കാളിത്തവുമായും ബന്ധിപ്പിക്കുന്ന ഈ രാജ്യവ്യാപക സംരംഭത്തിന്റെ തയ്യാറെടുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തന്ത്രങ്ങളും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തു. തീരപ്രദേശത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക അവബോധ പ്രസ്ഥാനമായി ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സുസ്ഥിര നീല സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻനിർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയോടെ ജനപങ്കാളിത്തത്തോടെയുള്ള മികച്ചൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയാണ് ഇന്ത്യയുടെ തീരദേശ പദ്ധതികൾ കാഴ്ചവെക്കുന്നതെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ യജ്ഞം കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി NCC, NSS, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സിവിൽ സൊസൈറ്റി കൂട്ടായ്മകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തം അദ്ദേഹം അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തിൽ സമാപിക്കുന്ന 2026 രാജ്യവ്യാപകമായ തീരദേശ ശുചീകരണ യജ്ഞത്തിന്റെ രൂപരേഖ ന്യൂഡൽഹിയിലെ പൃഥ്വിഭവനിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിലയിരുത്തി. സമുദ്രജലത്തിന്റെ ഗുണനിലവാര പരിശോധന, സമുദ്ര മാലിന്യ നിർമ്മാർജ്ജനം, തീരദേശ ദുരന്ത ലഘൂകരണം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് പൃഥ്വി പദ്ധതി വലിയ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രപഠനം, പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ എന്നിവ മുൻകൂട്ടിക്കണ്ട് സമൂഹത്തിന് പ്രയോജനകരമായ സേവനങ്ങൾ നൽകുക എന്നതാണ് ഈ ഗവേഷണ സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയിൽ പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാങ്കേതിക നൂതന ആശയങ്ങളും വകുപ്പുകളുടെ ഏകോപനവും പ്രയോജനപ്പെടുത്തി ശാസ്ത്ര സ്ഥാപനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മികച്ച പ്രവർത്തന രീതികൾ പങ്കുവയ്ക്കുന്നത് തുടരാനും ശാസ്ത്ര സ്ഥാപനങ്ങളിലുടനീളം സഹകരണ അടിസ്ഥാനത്തിൽ ഭരണനിർവഹണം ശക്തിപ്പെടുത്താനും അദ്ദേഹം വകുപ്പുകളെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 2022 സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിപുലവുമായ ആദ്യ തീരദേശ ശുചീകരണ യജ്ഞമായിരുന്നു ഇത്. രാജ്യത്തെ 7500 കിലോമീറ്ററിലധികം വരുന്ന തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട 75 ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ ദൌത്യം വൻ വിജയകരമാക്കി മാറ്റി. രണ്ടാംഘട്ടത്തിൽ രാജ്യത്തെ 8 തീരദേശ സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 79 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. വിദ്യാർത്ഥികളും യുവാക്കളും NGOകളും മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനവിഭാഗങ്ങളുമടങ്ങുന്ന 5000 വോളണ്ടിയർമാർ കൈകോർത്തപ്പോൾ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മാറ്റിയത് 18 ടൺ മാലിന്യമാണ്. 2024 സെപ്റ്റംബറിൽ സമാപിച്ച ക്യാമ്പയിനിന്റെ 3ാം ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 80 തീരദേശ മേഖലകളിൽ നിന്നായി പ്ലാസ്റ്റിക്, മാരകമായ രാസവസ്തുക്കൾ, ഗ്ലാസ്, റബ്ബർ, പേപ്പർ, മര അവശിഷ്ടങ്ങൾ എന്നിവയുൾപ്പെടെ 60 ടണ്ണിലധികം മാലിന്യങ്ങളാണ് ജനപങ്കാളിത്തത്തോടെ വിജയകരമായി നീക്കം ചെയ്തത്. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ചെന്നൈ തിരുവാൻമിയൂർ ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ ഇന്ത്യയിലെ നോർവേജിയൻ അംബാസിഡർ മേ എലിൻ സ്റ്റെയ്നർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്തത് ഈ പദ്ധതിയുടെ ആഗോള പ്രാധാന്യത്തിന് തെളിവാണ്. കേവലം ഒരു ശുചീകരണ പരിപാടി എന്നതിനപ്പുറം സമുദ്ര സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിക്ക് സാധിച്ചു. അതിനായി 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, കടലിലേക്ക് ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് ഉറവിടത്തിൽ തന്നെ തടയുക, മാലിന്യങ്ങൾ ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നിവ വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞു. തീരങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായി കടൽവെള്ളം, മണ്ണ്, സമുദ്രജീവികൾ എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തെക്കുറിച്ചും മൈക്രോ പ്ലാസ്റ്റിക്കുകളെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു. കടലിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും അത്യന്താപേക്ഷിതമാണ്. വിനോദസഞ്ചാരികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥികൾ, കോസ്റ്റ് ഗാർഡ്, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ പദ്ധതിക്ക് കഴിഞ്ഞു. ഈ കൂട്ടായ്മ ഇന്ത്യയുടെ നീല സമ്പദ് വ്യവസ്ഥയെയും സമുദ്ര ജൈവ വൈവിധ്യത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. പദ്ധതിയുടെ വൻ വിജയം
വിജയത്തിന്റെ തുടർച്ചയായി 2026 സെപ്റ്റംബർ 10 മുതൽ 19 വരെ വിപുലമായ നാലാംഘട്ട ദേശീയ ക്യാമ്പയിനിലുള്ള തയ്യാറെടുപ്പിലാണ്.

സർക്കാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗം കൂടിയാണിത്. തീരദേശ ജൈവ വൈവിധ്യത്തിൽ സമുദ്ര മാലിന്യങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഈ പരിപാടി. തീരദേശ ശുചീകരണ രംഗത്ത് ലോകം കണ്ട ആദ്യത്തെ വൻ മുന്നേറ്റമാണിത്. പരിസ്ഥിതി സൗഹൃദ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സമുദ്ര സംരക്ഷണത്തിന്റെ വക്താക്കളാകാനും സമൂഹത്തെ ഒരേപോലെ ഉണർത്തുന്ന പദ്ധതിയാണ് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ. പ്രായഭേദമന്യേ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഈ മഹാദൌത്യത്തിൽ സജീവമായി പങ്കുചേരുന്നത് തീരസംരക്ഷണത്തിന്റെ തിളക്കമാർന്ന ഭാവിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തീരസംരക്ഷണത്തിന് ജനകീയ മുഖം നൽകി നീലവിപ്ലവത്തിന്റെ പുതിയ മാതൃക.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. കാരണം സ്നേഹത്തെക്കാൾ വലിയൊരായുധം ഈ ഭൂമിയിലില്ല. നല്ല വാക്കുകളും ആത്മാർത്ഥമായ കരുതലുമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹൃദയത്തെയും നേടിയെടുക്കാനാകും. നാം മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവുമാണ് പതിന്മടങ്ങായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ബന്ധങ്ങളെ മനോഹരമാക്കുന്നത് വാക്കുകളല്ല, പരസ്പരമുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായ്കളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം കേട്ടല്ലോ. വാഴകൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതറിയാമായിരിക്കും. പലരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. പരിപാടികളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പ്രകൃതിയുടെ ഒരു സമ്പൂർണ്ണ പോഷക സമ്മാനമാണ് പശുവിൻപാൽ. പ്രോട്ടീൻ, കാൽസ്യം, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പാൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും കരുത്ത് വർദ്ധിപ്പിക്കാനും പേശികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കുട്ടികളുടെയും മുതിർന്നവരുടെയും ദൈനംദിന ഭക്ഷണത്തിൽ മിതമായ അളവിൽ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പശുവിന്റെ അകിടിൽ നിന്നും വളരെ ശ്രദ്ധയോടെ വേണം പാൽ കറന്നെടുക്കാൻ. രോഗാണുക്കളിൽ നിന്നും മറ്റും പാലിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. എത്ര ശ്രദ്ധയോടെ വേണം പാൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ മനസ്സിലാകും. തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ രജീഷ്, ശുദ്ധവും സുരക്ഷിതവുമായ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്?
2: ശുദ്ധമായ പാൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പൊടിപടലങ്ങളും മറ്റും ഇല്ലാത്ത പാൽ, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നു അതിനെ അരിച്ചു മാറ്റി വൃത്തിയാക്കിയ പാൽ എന്നല്ല അർത്ഥമാക്കുന്നത്. പൊതുവെ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നോ എരുമകളിൽ നിന്നോ കറന്നെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് മാത്രം സൂക്ഷ്മാണുക്കൾ ഉള്ളതുമായ പാല്, അത് ചൂടാക്കാതെ തന്നെ നമുക്ക് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ കുറേ നേരം സൂക്ഷിക്കാനാവുമെങ്കിൽ അത്തരം പാലിനെയാണ് നമ്മൾ ശുദ്ധമായ പാൽ എന്ന് പറയുന്നത്. അപ്പം രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് ഈ ശുദ്ധമായ പാലുൽപാദനത്തിൽ പൊതുവേ നമ്മൾ അവലംബിക്കുന്നത്. ഒന്ന്, ഈ

0: പറയുന്ന സൂക്ഷ്മാണുക്കൾ പാല് നമ്മൾ കറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പാൽ പ്രൊക്യൂർമെന്റ് സമയത്ത് ഒരു തരത്തിലും കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കടന്നുകൂടുന്ന അളവിനെ കുറയ്ക്കുക. രണ്ടാമത്തത് അഥവാ കടന്നുകൂടിയാൽ അതിന് വളരാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശുദ്ധമായ പാലുൽപാദനം അവലംബിക്കുന്ന രണ്ട് പൊതു പ്രധാന തത്വങ്ങൾ. അപ്പം ഇതിൽ ഒരുപാട് ഘടകങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പശുവിൻ്റെ ആരോഗ്യം മുതൽ അല്ലെങ്കിൽ കറവ രീതി, കറക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ചുറ്റുപാടിൻ്റെ ശുചിത്വം, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പാലിൽ ബാക്ടീരിയകളുടെ എണ്ണം കൂടുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കേടാവുകയും അത് കർഷകനെ സാമ്പത്തികമായി ബാധിക്കുകയും ചെയ്യും.
1: അപ്പം നമ്മൾ സാധാരണമായി കാണുന്ന ഈ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ പാൽ അശുദ്ധമാവുന്ന ഏതൊക്കെ കാരണം കൊണ്ടാണ്?
0: ഒരു സൂക്ഷ്മ ആണു ക്വാളിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവേ അകിട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അകിടിൻ്റെ അകത്തുള്ള പാല് 100% ശുദ്ധം എന്ന് നമുക്ക് പറയാം. പക്ഷേ അകിടിൽ നിന്ന് പാല് കറന്ന് പാത്രത്തിലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ പൊതുവെ ഗവേഷണങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ അകത്തുള്ള ബാക്ടീരിയകളുടെ എണ്ണം 500 മുതൽ 8000 വരെയൊക്കെ എത്തും എന്നാണ്. കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മൈക്രോ കോക്കേ ഇനത്തിൽപ്പെടുന്ന ബാക്ടീരിയ. അപ്പോൾ പാലിൽ ഈ റോ മിൽക്കിൽ പച്ചപ്പാലിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബാക്ടീരിയയും മൈക്രോ കോക്കയാണ്. പിന്നെ സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന മറ്റൊരു ബാക്ടീരിയ വരുന്നുണ്ട്. പിന്നെ പശുവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബാക്ടീരിയകൾ പാൽ നിർമ്മിക്കുന്ന സമയം അകിടിൽ തന്നെ ചിലപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്. കൂടാതെ നമ്മുടെ ചില പ്രാക്ടീസസ്, നമ്മുടെ ചില രീതികൾ അനുസരിച്ച്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവർ ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് വൈക്യോൽ, സൈലേജ് ഒക്കെ ബെഡിങ് മെറ്റീരിയലായിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ക്ലോസ്ട്രിഡിയം പോലെയുള്ള അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയകളും പാലിൽ വന്നിട്ടുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അന്തരീക്ഷത്തിലുള്ള ബാസിലസ് പോലെയുള്ള ഇങ്ങനെയുള്ള ബാക്ടീരിയകളാണ് പൊതുവെ പാലിൽ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറന്നെടുത്ത ഉടനെ തന്നെ പാലിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, തണുപ്പിച്ച് സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ അപകടകരമായ തോതിൽ വളരുകയും അത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് പോലെ, അതായത് ഒരു നല്ല ക്വാളിറ്റി ഇല്ലാത്ത പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അത് രണ്ട് തരത്തിൽ, ഇപ്പോൾ കർഷകന് നഷ്ടമുണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ടാക്കും. അതുകൊണ്ട് പാലിൻ്റെ നിർമ്മാണ സമയത്തുള്ള അല്ലെങ്കിൽ പാലുൽപാദന സമയത്തുള്ള ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുക, നല്ല ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
1: പിന്നെ പാല് എല്ലാ സൂക്ഷ്മാണുക്കളും വളരാൻ വേണ്ടി നല്ലൊരു റിച്ച് മീഡിയം കൂടെ ആണല്ലോ.
0: അതെ, നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് പാൽ, അതേപോലെ തന്നെ ബാക്ടീരിയകൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ് പാൽ. കാരണം എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഒരു ആഹാര പദാർത്ഥമാണ് പാല്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടകരമായ രീതിയിൽ അതിൽ
1: മാറാനുള്ള സാധ്യത,
0: സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്.
1: ഡോക്ടർ രജീഷ്, ഇതിൻ്റെ ഒരു തുടക്കം തന്നെ സാർ ആദ്യം സൂചിപ്പിച്ച് കറവ സമയം ശുചിത്വം അവിടെ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ കെയർ അവിടെ തന്നെ തുടങ്ങണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്?
0: ഇപ്പം രണ്ട് രീതിയിലുണ്ട്. കേരളത്തിൽ പൊതുവെ നോക്കുന്നെങ്കിൽ 1-2 പശുക്കളുള്ള ചെറു കർഷകർ, അല്ലെങ്കിൽ 5 മുതൽ 10 പശു, അല്ലെങ്കിൽ 10-ലധികം 50-100 പശുക്കളുള്ള ഫാം മുതലാളികൾ അല്ലെങ്കിൽ കർഷകർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പല തരത്തിലാണ് കേരളത്തിലെ പാലുൽപാദനം പോകുന്നത്. ഇപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഏറിയ പങ്കും ലോക്കൽ സെയിലായിട്ട് തന്നെ സംഘം വഴിയോ അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിൽ നിന്നോ ഒക്കെ പോകുന്നുണ്ട്. ബാക്കി ഒരു 20% നമ്മുടെ സഹകരണ പ്രസ്ഥാനമായ മിൽമ വഴി കളക്ട് ചെയ്ത് നഗരങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കറക്കുന്ന അല്ലെങ്കിൽ ആ പാൽ ഉൽപ്പാദന സമയത്ത് അല്ലെങ്കിൽ ആ കറക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പശു എന്ന് പറയുന്ന ആ മൃഗത്തിൻ്റെ ആരോഗ്യം. ഇപ്പം വളരെ അടുത്തിടപഴകുന്ന ഒരാൾക്ക് പശുവിൻ്റെ കണ്ണ് അല്ലെങ്കിൽ അതിൻ്റെ മൂക്ക്, മസിൽ, ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ പശുവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുണ്ടോ, രോഗമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അവശതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കറക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തന്നെ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക. കറക്കുന്നതിന് മുമ്പ് തന്നെ അകിട്, മുലക്കാമ്പുകളെല്ലാം കഴുകി ഈ ചെറിയ വീര്യം കുറഞ്ഞ അണുനാശിനികൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കറക്കാവൂ. സാംക്രമിക രോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ഈ രോഗാണുക്കൾ പാലിലേക്ക് കയറാനുള്ള അവസ്ഥകളുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇപ്പം പൊതുവേ നമ്മുടെ കേരളത്തിൽ പ്രശ്നമില്ലെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഈ കനാലിലുള്ള വെള്ളമൊക്കെ വെച്ച് പശുവിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിൽ നിന്ന് ഈ പറയുന്ന കോളിഫോം പോലെയുള്ള ബാക്ടീരിയകളും പാലിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊരു ഇതുണ്ട്, പശുവിന് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പശുവിന് തലോടുന്ന ഒരു ഇതുണ്ട്, സ്നേഹം കൂടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പശുവിൻ്റെ രോമം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകത്തിൻ്റെ അംശങ്ങളൊക്കെ പാലിലേക്ക് വീഴാനുള്ള ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു തലോടലൊന്നും കറക്കുന്ന സമയത്ത് പാടില്ല, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ കറവക്കാരൻ്റെ കൈയൊക്കെ നമ്മളൊന്ന്,
0: അതേപോലെ നമ്മൾ ബുക്കുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നഖം ഉണ്ടാവാൻ പാടില്ല, നല്ല രീതിയിൽ കഴുകണം. കറവക്കാരൻ ഒരു പ്രത്യേകം സോപ്പും

0: കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. പൊതുവെ ഈ കൊറോണയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കൊറോണ സമയത്ത് പാലിന്റെ ഗുണമേന്മ കൂടി എന്ന് റിപ്പോർട്ട് വന്നു. കാരണം എല്ലാവരും സ്വാഭാവികമായിട്ട് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഇത് പാലിൻ്റെ ഗുണമേന്മയിലും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ എത്രമാത്രം നമ്മുടെ ഒരു ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത്രയും തന്നെ എൻവയോൺമെൻറ്റൽ ഹൈജീനും വ്യക്തി ശുചിത്വവും പാലിന്റെ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ.
1: കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്താ?
0: പാത്രങ്ങൾ അത് പറയാൻ പറ്റും. പിന്നെ മിൽക്കിൻ മെഷീൻ, മിൽക്കിൻ മെഷീൻ ആണ് ഉപയോഗിച്ച് കറക്കുന്നുണ്ടെങ്കിൽ തന്നെ കറവയ്ക്ക് ശേഷം അത് നല്ല രീതിയിൽ കഴുകി അതിന് ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ സംഘങ്ങൾ വഴിയൊക്കെ കൊടുക്കുന്നു, കർഷകർക്ക് എത്തിക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കുക, അതിന് അപ്സൈഡ് ഡൗൺ വെച്ച് നന്നായിട്ട് ഉണക്കണം. ജലാംശം പാടില്ല, കാരണം ജലാംശം ഉണ്ടെങ്കിൽ അത് പിന്നെയും ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷന് സഹായിക്കും. ഇങ്ങനെ ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ കഴുകി കമിഴ്ത്തി വെച്ച് ഉണക്കി എടുക്കണം. കാരണം ഈ പാത്രങ്ങളിൽ നിന്ന് വരുന്നതാണ് സ്യൂഡോമോണാസ് ഇനത്തിൽപ്പെട്ട ബാക്ടീരിയകളൊക്കെ ഈ പാത്രം കഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ വരാം. നോർമലി അത് ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് കോളിഫോം വരുന്നത്, അല്ല നോർമലി സ്യൂഡോമോണാസ് ഒക്കെ വെള്ളത്തിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു, അതുകൊണ്ട് അതിനെ കഴുകി നന്നായിട്ട് ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ.
1: പിന്നെ കറന്ന് കഴിഞ്ഞിട്ട് സർദൻ ആദ്യം സൂചിപ്പിച്ച് പാല് നമ്മൾ കണ്ടെയ്നറിലോട്ട് എടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് പിന്നെ പുറത്തുനിന്ന് സൂക്ഷ്മാണുക്കളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇപ്പം എല്ലാ കർഷകർക്കും അത് ഇമീഡിയറ്റ്ലി തണുപ്പിച്ച് വെക്കാനുള്ള സാഹചര്യം കാണത്തില്ല, അവർ ചിലപ്പം മിൽമ മാതിരിയുള്ള സംഘങ്ങളിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറന്നു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നിടം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, കറക്കുന്ന സമയത്ത് പശുവിന് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മാറി, ഈ ശാസ്ത്രീയ പശുപാലനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചില ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പോസ്റ്ററൊക്കെ മിക്കവാറും എല്ലാ സംഘങ്ങളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡു ഓർ നോട്ട് ഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിൽ ഈ കറന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പശുവിന് ആഹാരം കൊടുക്കുക. കാരണം കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആയാസം കാരണം കഴിഞ്ഞ ഉടനെ തന്നെ പശു കിടക്കാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുമ്പോൾ അത് നിന്നുകൊണ്ട് ആ ആഹാരം കഴിക്കും. കറക്കുന്ന സമയത്ത് മുലക്കാമ്പ് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തറയിൽ കിടക്കുകയാണെങ്കിൽ തൊഴുത്തിൻ്റെ തറയിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയകൾ മുലക്കാമ്പ് വഴി അകത്തോട്ട് കയറി പാലിനെ കണ്ടാമിനേറ്റ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്ത് ചില സമയത്ത് അസുഖങ്ങൾ വരെ പശുവിനുണ്ടാക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം കറന്നു കഴിഞ്ഞിട്ട് ആഹാരം കൊടുക്കുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് പശു നിന്ന് ആഹാരം കഴിക്കുകയും മുലക്കാമ്പ് അടയുകയും പിന്നെ തറയിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. രണ്ടാമത് കറന്നെടുത്ത പാല് നല്ല രീതിയിൽ തന്നെ അരിച്ച് ഒരുപാട് പതയൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു കണ്ടെയ്നറിലോട്ടാക്കുക, എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ കർഷകരും ഏതെങ്കിലും ഒരു സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും, വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന്
1: വീടുകളിൽ കൊടുക്കുന്ന ആൾക്കാരും.
0: അതെ, അപ്പം ഈ പാലിന്റെ അകത്ത് കുറച്ച് നാച്ചുറൽ ആയിട്ട് കാണുന്ന കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഇതുവഴി പാലിന്റെ ഗുണമേന്മ നമുക്കൊരു 4-5 മണിക്കൂർ വരെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഇത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ വരികയും പാല് പിരിയാനുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പൊ എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക. കറന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സംഘത്തിലോട്ട് എത്തിക്കുക, സംഘം അത് ബൾക്ക് മിൽക്ക് കൂളർ സിസ്റ്റം വഴിയൊക്കെ അത് തണുപ്പിക്കും. ഇനി വലിയ ഫാമുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഇപ്പം കേരളത്തിലും ചില ഫാമുകളിലൊക്കെ ഉണ്ട് ഇൻസ്റ്റന്റ് മിൽക്ക് കൂളർ എന്നൊക്കെ പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് പാലാണെങ്കിലും അതിനെ നമുക്ക് തണുപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ 4 ഡിഗ്രിയിലോട്ട് തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റും. 4 ഡിഗ്രിയിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 24 മണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പവും പാലിന് ഉണ്ടാവത്തില്ല,
1: ഒരു കണ്ടാമിനേഷൻ ആവേണ്ട ചാൻസസ്
0: ബാക്ടീരിയക്ക് വളരാൻ പറ്റത്തില്ല.
1: സർ ചില അസുഖങ്ങൾ സർ സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ അകിട് വീക്കമൊക്കെ ഉണ്ട്, ഒരു അകിട് അതിനകത്ത് അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് ചിലപ്പം പിരിഞ്ഞതായിരിക്കും, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ?
0: അതെ, അകിട് വീക്കം 3 തരത്തിലാണ് പൊതുവെ പറയുന്നത്. ദീർഘനാളായി നിലനിൽക്കുന്ന അകിട് വീക്കം, പിന്നെ വരുന്നത് സബ് ക്ലിനിക്കൽ അകിട് വീക്കം, അതായത് നിശബ്ദ അകിട് വീക്കം. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതായത് പശുവിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ പാലിൻ്റെ നോർമൽ രീതിയിൽ നോക്കുമ്പോഴോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻ വരാം, അതിൻ്റെ അകത്തുള്ള പാത്തോജനിക് രോഗാണുക്കളിൽ ഒരുപാട് ഇത് വരാം. രണ്ടാമത് വരുന്നത് ക്ലിനിക്കൽ മസിൽ, അത് പശുവിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ അടറൊക്കെ വളരെയധികം ചുമന്ന് പശു ഒരു വളരെ ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പശുവിൻ്റെ അനക്കവും അതിൻ്റെ കണ്ണിൻ്റെ തിളക്കവും ഒക്കെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഉള്ള, ഈ അസുഖം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ പശുപരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പൈസ വരുന്നതും ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാല് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇനി അതിന് ഇൻട്രാമാമറി ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 ദിവസത്തേക്ക് ആ പാല് ഉപയോഗിക്കാനേ പാടില്ല, അത് കറന്ന് കളയണം എന്നാണ് പറയുന്നത്.
1: പിന്നെ അങ്ങനത്തെ ഉള്ളെങ്കിൽ നമ്മൾ എല്ലാ പാലിന്റെ കൂടെ അത്
0: ഉപയോഗിക്കാനേ പാടില്ല, അത് സംഘത്തിലേക്ക് എത്തിക്കാനേ പാടില്ല, കാരണം അത് മറ്റുള്ള ബൾക്കിനെയും അത് അഫക്ട് ചെയ്യും.
1: പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു സുരക്ഷിത പാൽ ഉൽപാദനത്തിന് വേണ്ടി?
0: പ്രധാനമായും ഈ

0: ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു തരത്തിൽ നമുക്ക് ആരും ചേർക്കുന്നത് ഒന്നുമല്ല. അത് ഈ പറയുന്ന പോലെ ഫംഗൽ വിഷബാധയാണ്, പൂപ്പൽ വിഷബാധ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ഗുണമേന്മയല്ല, കാലിത്തീറ്റ എപ്രകാരം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മളിപ്പോൾ ഒരു നനവുള്ള അല്ലെങ്കിൽ പ്രകാശമില്ലാത്ത വളരെ ഹ്യൂമിഡായിട്ടുള്ളൊരു സ്ഥലത്ത് കാലിത്തീറ്റയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ബാഗിൽ പൂപ്പൽ വിഷബാധ വരും. നമുക്ക് പൊതുവെ അറിയാം, പിണ്ണാക്ക് അല്ലെങ്കിൽ എണ്ണക്കുരുക്കളൊക്കെ സൂക്ഷിക്കുമ്പോൾ പൊതുവെ പൂപ്പൽ വരും. ആസ്പർഗില്ലസ് ഇനത്തിൽപ്പെടുന്ന ഫംഗസുകളാണ്, മോൾഡുകളാണ് പൊതുവെ ഈ പറയുന്ന ടോക്സിൻ ഉൽപാദനം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ഈ ടോക്സിൻ ഈ പറയുന്ന ധാന്യവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന എണ്ണക്കുരുക്കളിൽ ഉണ്ടാക്കുന്നത് B1, B2, G1, G2 എന്നുള്ള നാല് ഇനങ്ങളാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ B1 ആണ് ഏറ്റവും ടോക്സിക് ആയിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതലും ഒരു കാർസിനോജൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ B1 അടങ്ങിയ ഈ കാലിത്തീറ്റയോ അല്ലെങ്കിൽ എണ്ണക്കുരുക്കളോ മറ്റോ പിണ്ണാക്കോ പശു കഴിക്കുകയാണെങ്കിൽ പശുവിൻ്റെ ദേഹത്ത് വെച്ച് അതിൻ്റെ റൂമിലുള്ള ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അത് M1 ആയിട്ട് കണ്ണോട്ട് ചെയ്യും. അങ്ങനെ M1 ആയിട്ടാണ് പാലിൽ കൂടി അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ M1 പൊതുവേ നമ്മളത് B1 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അപകടകാരിയല്ല. പക്ഷേ FSSAI പറയുന്ന ലിമിറ്റിന് മുകളിൽ ഇപ്പോൾ അത് കണ്ടുവരുന്നു, കാരണം കാലിത്തീറ്റയുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതും ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാലിത്തീറ്റയിൽ ബൈൻഡർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പ്രോബയോട്ടിക്കായിട്ടുള്ള മോൾഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അഫ്ലാടോക്സിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മിൽമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഫീഡ് പെല്ലറ്റുകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ പ്രതലവുമായി ചേർന്ന് ഫീഡ് വയ്ക്കാതെ കുറച്ച് ഉയരത്തിൽ വയ്ക്കാൻ വേണ്ടി പെല്ലറ്റുകൾ അവർ സൗജന്യ നിരക്കിൽ തന്നെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പരുവത്തിൽ ഈ പറയുന്ന അഫ്ലാടോക്സിൻ്റെ ഒരു ഇതിനെ ഉറയ്ക്കാൻ പറ്റും. പിന്നെ സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസിന്റെ ഇത്. ഈ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പെൻസിലിൻ പോലുള്ള ബീറ്റാലാക്ടമൈസ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്, ആന്റിബയോട്ടിക്. അപ്പം ഈ 72 മണിക്കൂറിനകം തന്നെ പാല് നമ്മൾ കളയാതെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് പാലിൽ വരാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മനുഷ്യൻ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു പ്രവണതയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള രോഗാണുക്കൾ ദിവസവും ഈ ആന്റിമൈക്രോബിയൽ സബ്സ്റ്റൻസ് കഴിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ദൂരം. ഇപ്പം സൂപ്പർ ബഗ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഈ മെത്തിസിലിൻ റെസിസ്റ്റൻസ് സ്റ്റെഫലോകോക്കോസോറിയസ് പോലെയുള്ള പുതിയ എത്ര മരുന്ന് കഴിച്ചാലും അസുഖം മാറാത്ത രീതിയിലൊക്കെ വരാം. അപ്പം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
1: ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊന്ന് സമ്മപ്പ് ചെയ്താൽ സർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്?
0: അക്കാഡമിക്കലി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പൊതുവെ പറയുന്നത് 4 H ആണ്, ഹൈജീൻ. അപ്പൊ ഇത് നമ്മൾ പാലിന്റെ വിതരണവും ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ 5 H, അതായത് ഹൈജീൻ ഓഫ് അനിമൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. പൂർണ്ണമായും നല്ല ആരോഗ്യമുള്ള പശുവായിരിക്കണം, ഈ അടറിലൊന്നും മുറിവുകളോ ഒന്നും തന്നെ പാടില്ല. രണ്ടാമത് ഹൈജീൻ ഓഫ് മിൽക്കർ, കറവക്കാരൻ്റെ ആരോഗ്യം, അദ്ദേഹത്തിന് കണ്ടേജിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ പാടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ശുചിത്വം വളരെ നല്ലതായിരിക്കണം, കറക്കുമ്പോൾ പാട്ട് പാടാനോ പുക വലിക്കാനോ ഒന്നും തന്നെ പാടില്ല. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് യൂട്ടൻസിൽസ് ആണ്, മിൽക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാത്രങ്ങൾ, ഇതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള പാത്രങ്ങൾക്ക് പകരം വാവട്ടം കുറഞ്ഞ പാത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് എൻവയോൺമെൻറ്റ്, ചുറ്റുപാടിൻ്റെ ഈ കാലിത്തൊഴുത്തിൻ്റെ സ്ലോപ്പ്, പെട്ടെന്ന് തന്നെ മൂത്രവും ചാണകവും നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള സ്പേസ് വേണം. പിന്നെ ഈ ചാണകക്കുഴിയൊക്കെ ദൂരത്തിലായിരിക്കണം, അവിടെ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈസ് ഈച്ചകളൊക്കെ വന്നിട്ട് ഈ ബാക്ടീരിയങ്ങളുടെ വാഹകരായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഇത് വരും. പിന്നെ വരുന്നത് ഹൈജീൻ ഓഫ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എത്രയും പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് PFA പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പാല് തണുപ്പിക്കുന്ന ഉഷ്ണാവ് 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇപ്പോൾ അത് FSSAIയിലോട്ട് വന്നപ്പോൾ അത് 4 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 10-ൽ നിന്ന് 4 മാറിയത് വഴി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശാസ്ത്രീയമായി നമ്മൾ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസ് സൂക്ഷിക്കുമ്പോൾ 18 മണിക്കൂർ നേരെ നമ്മൾ ആ ടെമ്പറേച്ചർ വെക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് 200 ആയി മാറും 18 മണിക്കൂർ കൊണ്ട്. അതേസമയം 4 ഡിഗ്രി സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 1.02 ആണ്, അതായത് 100 ബാക്ടീരിയ ഉണ്ടെങ്കിൽ 102 ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് 4 ഡിഗ്രിയിലോട്ട് തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ വളർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പം പഴയതുപോലെ നമ്മൾ ഡയറികളിൽ ചെന്നാൽ കാനിൽ പാല് വരുന്നില്ല, പാല് കൂടുതലും ബൾക്ക് മിൽക്ക് കൂളറുകളിൽ നിന്ന് തണുപ്പിച്ച് ദിവസം 2 നേരം മിൽമ അത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യാൻ കൂളർ ഫെസിലിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പൊതുവെ ഈ പറയുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ കവർ പാല് പണ്ട് ആളുകൾക്ക് പേടിയായിരുന്നു പിരിഞ്ഞു പോകും. പക്ഷെ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി കവർ പാലിന് ഈ പിരിയുന്ന ഒരു പ്രശ്നമില്ലാത്തതും ഈ പാല് പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
1: ഡോക്ടർ രജീഷ്, താങ്കൾ

0: പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മളൊരു സുരക്ഷിതവും ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിൽ നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: താങ്ക് യു സർ.
2: പാൽ എത്രത്തോളം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ? പാലിലെ വൃത്തിയില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ കറവ മുതൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങൾ അനുവർത്തിക്കണമെന്നും പറഞ്ഞു തന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജീഷ് ആർ. ഡോക്ടർ രജീഷുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ രജീഷിന്റെ ഫോൺ നമ്പർ 9497849625. ഇനി ഒരു മനോഹരമായ ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഇനി രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്താണെന്ന് കേൾക്കാം.
1: കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ,

0: കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്. വരുന്ന ഒരാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി കാലാവസ്ഥ അധിഷ്ഠിത കാർഷിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതുനിർദ്ദേശങ്ങളാണ്. സാധ്യമാകുന്നിടത്തോളം മഴയില്ലാത്ത സമയങ്ങളിൽ കളനീക്കവും മറ്റിടവിള പരിപാലന പ്രവർത്തനങ്ങളും നടത്തുക. ഉയർന്ന അന്തരീക്ഷ ഈർപ്പവും ഇടവിട്ടുള്ള മഴയും കീടരോഗങ്ങളുടെ വ്യാപനത്തിന് അനുകൂലമായതിനാൽ വിളകളിൽ ഇവയുടെ ആക്രമണം പതിവായി നിരീക്ഷിക്കുക. രോഗബാധിതമായ ചെടിഭാഗങ്ങളും വിള അവശിഷ്ടങ്ങളും ശേഖരിച്ച് നശിപ്പിച്ച് രോഗവ്യാപനം തടയുക. പടർന്നു വരുന്ന പച്ചക്കറി വിളകൾക്ക് താങ് നൽകുകയും വാഴ ഉൾപ്പെടെയുള്ള ഉയരമുള്ള വിളകൾക്ക് താങ് ഉറപ്പാക്കുകയും ചെയ്ത് ശക്തമായ കാറ്റിൽ ചെടികൾ വീഴുന്നത് തടയുക. ഇനി വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വാഴയിൽ തടതുരപ്പൻ പുഴുവിന്റെ ആക്രമണം മൂലം വാഴത്തടയിലെ ദ്വാരങ്ങളിലൂടെ നിറമില്ലാത്ത ജെല്ലി പോലുള്ള ദ്രാവകം ഊറിവരുന്നത് കാണാം. രൂക്ഷമായ ആക്രമണത്തിൽ വാഴയിലകൾ വാടി തൂങ്ങുകയും കുലകൾ പൂർണ്ണ വളർച്ചയും പാകവും എത്തുന്നതിന് മുൻപ് ഒടിഞ്ഞു വീഴുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യാം. പ്രതിരോധത്തിനായി 3 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഓരോ വാഴയുടെയും ഇലപ്പോളകൾക്കിടയിൽ 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകുക. ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുക. കൂടാതെ ബ്യുവേറിയ ബാസിയാന ഉപയോഗിച്ച് കെണികൾ സ്ഥാപിക്കുകയോ ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴത്തടയിലും ഇലപ്പോളകൾക്കിടയിലും തളിക്കുകയോ ചെയ്യുക. ഇനി തെങ്ങ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തെങ്ങിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷമായി കണ്ടുവരുന്നു. ആക്രമണത്തിന്റെ ഫലമായി വിരിഞ്ഞുവരുന്ന കൂമ്പോലകളിൽ ത്രികോണാകൃതിയിലുള്ള മുറിവുകൾ കാണപ്പെടുന്നു. കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുന്നതിനായി തെങ്ങിന്റെ മണ്ട നന്നായി വൃത്തിയാക്കിയ ശേഷം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ ഫിപ്രോനിൽ 0.3 g 25 ഗ്രാം 200 ഗ്രാം മണലുമായി ചേർത്ത് മണ്ടയുടെ ഉൾഭാഗത്തുള്ള 2-3 മടലുകളുടെ കവിളുകളിൽ ഇട്ടുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, മറ്റ് പ്രജനന കേന്ദ്രങ്ങൾ എന്നിവയിൽ മെറ്റാറൈസിയ അനിസോപ്ലിയെ പ്രയോഗിക്കുക. 1 ക്യൂബിക് മീറ്റർ ജൈവ വസ്തുവിന് 250 ഗ്രാം മെറ്റാറൈസിയം കൾച്ചർ 750 മില്ലി വെള്ളത്തിൽ കലക്കി വളക്കുഴികളിലും ചാണകക്കുഴികളിലും ഒഴിച്ചുകൊടുക്കുക. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമേറ്റ തെങ്ങുകളിൽ മഴക്കാലത്ത് കൂമ്പുചീൽ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിരോധ നടപടിയായി 1% ബോഡോ മിശ്രിതം തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും നന്നായി തളിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സമർത്ഥ് 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തയ്യാറാക്കിയ ലായനിയിൽ നിന്ന് ഒരു തെങ്ങിന് 300 മില്ലി വീതം മണ്ടയിലും ഇലകളിലും നന്നായി തളിച്ച് രോഗം നിയന്ത്രിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: വാഴക്കുലകൾ പാകമായി തുടങ്ങുമ്പോൾ കായകളിൽ കറുത്ത പാടുകളും കുഴികളും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഒരുതരം കുമിൾ രോഗമാണ്. കുഴിപ്പുള്ളി അഥവാ പിറ്റിംഗ് ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത്. ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. പാകമായി തുടങ്ങുന്ന കുലകളിലെ കായകളിൽ സൂചി കുത്തിയതുപോലെയുള്ള കറുത്ത പാടുകളാണ് ആദ്യ ലക്ഷണം. പിന്നീട് ഈ പുള്ളികൾ അധികം താഴ്ചയില്ലാത്ത കുഴികളായി മാറുന്നു. രോഗം കൂടുന്നതോടെ കുഴികളോടുകൂടിയ പുള്ളികൾ കൂടിച്ചേർന്ന് കായകളിൽ വിണ്ടുകീറൽ ഉണ്ടാകുന്നു. ഇത്തരം വിണ്ടുകീറലിലൂടെ കായീച്ചകൾ മുട്ടയിടുന്നതോടെ പുഴുക്കളുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇന്നത്തെ വയലും വീടും പരിപാടി.

0: സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വേടും സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.
2: ഗ്രാമക്ഷേമ വാർത്തകൾ. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡെർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ അഥവാ കേന്ദ്രങ്ങളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടികൾച്ചർ, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി എന്നീ പ്രോഗ്രാമുകളിലെ CUET സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 28 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-87-24-38-139. നമ്പർ ആവർത്തിക്കാം, 04-87-24-38-139. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
8: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
9: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
8: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
9: ഗാന്ധിമാർഗം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
0: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എം പി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: അത്യന്ത ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കി ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നെ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനെ കാ പ്രയാസ് കർ റഹേ ഹേ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാഓ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹേ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹേ.
0: ആധുനിക സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള

0: റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120 ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2ാം മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്കോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാവിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പരിവേഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്.

0: റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർ എസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ എന്നോടൊപ്പമുള്ളത് ഫിറ്റ്നസ് ട്രെയിനറായ കണ്ണനാണ്. ഹലോ, ഹായ്. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ?
4: കുട്ടിക്കാലം തൊട്ടേ ഫിറ്റ്നസ് ഇഷ്ടമാണ്. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠനത്തിലുപരി നമുക്ക് അതിനെ കുറിച്ച് അറിയാനൊരു കൂടുതലായിട്ട് ത്വര ഉള്ളത് കൊണ്ട് അതിന്റെ പിറകെ കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പഠിക്കുന്നതല്ല കേട്ടോ, അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്.
3: അല്ലാതെ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കാര്യം?
4: അതെ, ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളാണ്.
3: ഈ പറഞ്ഞപോലെ പണ്ടാണ് കുറച്ചുപേര് ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒരുവിധം എല്ലാവരും തന്നെ ഇതിൽ കോൺഷ്യസ് ആണ് ഇങ്ങനെ പോകുന്നതിനെ പറ്റി. അപ്പോ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്?
4: ആക്ച്വലി നമുക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പൊ കറന്റ്ലി സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ അത് ഇപ്പം ഒരാളുടെ ആവശ്യം അനുസരിച്ചാണ് ഒരാൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്നതിനൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നാട്ടിൽ മാത്രം നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് ചെയ്ത് പോകാൻ ഒരാൾക്ക് ഈ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് അതിനുള്ള നോളജ് അതിൽ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിമ്മുകൾക്ക് ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചധികം കോസ്റ്റ്ലി ആണ്. ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് വരുമ്പം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അത്രയും വില കൂടിയ സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ.
3: കുറച്ച് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടല്ലോ. അപ്പോ ആദ്യം അതിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ടിവി കണ്ടിട്ടോ?
4: അല്ല, എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. ആക്ച്വലി പ്ലസ് ടു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ പുള്ളിക്കാണെങ്കിൽ ശരീരം മൊത്തത്തിൽ ഒരു വളഞ്ഞ ആ ഒരു രീതിയിലായിരുന്നു. പുള്ളിയുടെ ജീവിതശൈലി കൊണ്ടാണ് അങ്ങനെ ആയത്. എങ്കിൽ പോലും ആ പുള്ളി അത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, മീൻസ് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ബുള്ളിങ് എല്ലാം ഉണ്ട്, പുള്ളി അത്രയത് ഫേസ് ചെയ്ത് വളർന്നു വന്നതാണ്. പുള്ളി അത് ഫസ്റ്റ് ഓഫ് ഓൾ അവനാണ് അത് ചെയ്തത്. അപ്പൊ അവൻ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങി. അവൻ അതിൽ നിന്നും സ്വന്തമായിട്ട് മാറ്റങ്ങൾ വന്ന് കണ്ടു. മീൻസ് എനിക്ക് കുട്ടിക്കാലത്ത് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവന് ഞാനുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ അവൻ മാറുന്നത് ഞാൻ കണ്ടു, കൺമുമ്പിൽ ഞാൻ കണ്ടതാ. അപ്പൊ ആ മാറ്റത്തിലൂടെ എനിക്കും പഠിക്കണമെന്ന്, അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്ന് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. എല്ലാവരെയും പോലെ തന്നെ കുട്ടിക്കാലത്ത് ഇത് എൻ്റെ വീട്ടിലാരും സമ്മതിച്ചെന്നൊരു കാര്യമല്ല. വീട്ടിൽ ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണത് തന്നെ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്.
3: കാര്യം
4: ആ സമയത്ത് അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയച്ഛനായാലും ആരായാലും ഈ ഒരു പ്രശ്നം ജിമ്മിൽ പോണെന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്നത് ഒരേ ഒരു കാര്യമാണ്, ബോഡി ബിൽഡേഴ്സ്. നമ്മൾ ഈ ടി വി കാണുന്ന അല്ലെങ്കിൽ ഈ പണ്ടത്തെ ആണെങ്കിൽ ബോഡി ബിൽഡിംഗ് ഒന്നും അങ്ങനെ ആരും, നമ്മൾ കൂടുതൽ റെസലിംഗുകൾ കണ്ടിട്ടാണ് ഈ ബോഡി ബിൽഡർ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീട്ടുകാർ കാണുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് ഈ പൊടി പൊടി എന്നാണ് എല്ലാവരും അതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾ കാഴ്ചപ്പാടിലൂടെ വീട്ടുകാർ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. അതിപ്പം കുറച്ച് മുമ്പെന്നല്ല, ഇപ്പോഴും അത് പലരും പലരുടെ ഇടയിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.
3: പിന്നെ ജിമ്മിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനർ ആവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
4: അതെന്ന് പറയുന്നത് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി ഒരു ഞാൻ സർട്ടിഫിക്കേഷന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ ഞാൻ ഫിറ്റ്നസ് ജേണിയിൽ പണ്ട് തൊട്ടേ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻ ഒരു 3 വർഷം മുമ്പാണ്.

0: അത് ആക്ച്വലി ഞാൻ അതിന്റെ പാർട്ടാവുന്ന സർട്ടിഫിക്കേഷൻ ഒരു പാർട്ടാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാം, എന്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു, റെഫറൻസ് കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതൊരു ഈ പാഷനെ തന്നെ ഒരു ജോലിയാക്കി മാറ്റണമെങ്കിൽ മാക്സിമം ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷനാണ്. അപ്പം ആ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജോലിയാക്കി കൊണ്ടുവരാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു മാർഗം മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ. അല്ലാതെ തന്നെ ഞാൻ പല ജോലികളും മുമ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഞാനൊരു സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഇപ്പൊ ജോലിയായിട്ട് മാറി. അപ്പോ ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
0: സത്യം പറഞ്ഞാൽ പാഷന്റെ പിറകെ ഞാൻ പോയിട്ട് ഒരു ജോലിയാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ അത് ഇപ്പൊ ജോലിയായി മാറിയപ്പോൾ ആ പാഷന്റെ ഒരു ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഓളിയം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ഓളിയം ചെയ്യാൻ പറ്റുന്ന രീതി, അതിപ്പോ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ജിം ട്രെയിനറിന്റെ ലൈഫ് എന്ന് പറയുമ്പം നമുക്കിപ്പം എങ്ങനെ പോയാലും മോർണിംഗ് 6 മണി ആ സമയത്ത് എന്തായാലും ഒരുവിധമുള്ള എല്ലാ ജിമ്മും സ്റ്റാർട്ട് ചെയ്യും. ചില ജിമ്മുകൾ 5 മണിക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള പല ജിമ്മുകളിലും വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ പോയാലും 4 മണി 4:30 എണീക്കണം. ഈ 4:30 എണീക്കുന്ന ഒരാൾ എങ്ങനെ ചെന്നാലും ഒരു അയാളുടെ ഡെയിലി റുട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു ജിമ്മിൽ കയറുമ്പോൾ 6 മണി അല്ലെങ്കിൽ 5:30 ആ സമയമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയം തൊട്ട് അയാളുടെ ഡെയിലി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അത്, അല്ലാതെ ജനറൽ ക്ലയൻസ് ഉണ്ടെങ്കിൽ അത്. ഇവിടുത്തെ രീതി അനുസരിച്ചാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ജനറൽ ട്രെയിനിങ് 2 രീതിയിലുണ്ട്. അല്ല, ചില സ്ഥലങ്ങളിലാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ്ങിന് കൂടുതൽ ടൈമുണ്ട്. അങ്ങനെ ഓരോ ഡിഫറൻസ് ഓരോ സ്ഥലത്തുണ്ട്. ആ ടൈം എല്ലാം കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം തന്നെ വളരെയധികം കുറവാണ്. അതിനുള്ള ഒരു സമയം കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന്റെ കൂടെ തന്നെ ഒരു പക്ഷേ നമുക്ക് ആ സമയത്തും ക്ലയന്റ് ഉണ്ടാവാം മേ ബി. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
1: അതെ
0: വർക്കൗട്ട്, അങ്ങനെ വർക്കൗട്ട് കൊടുക്കാറില്ല. പക്ഷേ ഒരു മണിക്കൂറുള്ള ഒരു വർക്കൗട്ട് സെഷന്റെ ഇടയിൽ നമുക്കൊരു 10 മിനിറ്റ് എടുത്തു ചെയ്തു. അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എന്നാൽ ട്രെയിനറിന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മുമ്പോട്ട് ഓരോ ദിവസവും കടന്നു കടന്നു പോയപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കം, വർക്കെല്ലാം കഴിയപ്പോൾ എങ്ങനെ പോയാലും 10 മണിയാവും. 80% ജിമ്പുകളും വർക്ക് ചെയ്യുന്നത് സ്പ്ലിറ്റ് ഡ്യൂട്ടി എന്നൊരു കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ 10 മണി വരെ വർക്ക് ചെയ്യും, അതിനുശേഷം ഒരു 4 മണി മുതൽ രാത്രി 10 മണി വരെ വർക്ക് ചെയ്യും. ചില ജിമ്മുകൾ മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുകളും ഉണ്ടാവും. അതുപോലെ ഈ 2 മണി ഷിഫ്റ്റ് വരെയുള്ള ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 2 മണിക്ക് ശേഷം എന്തായാലും ചിന്തിക്കാൻ പറ്റും, രാവിലെ 5:30 എണീക്കുന്ന ഒരാൾ 2 മണിയാകുമ്പോൾ എന്തായാലും തളരും. അപ്പോൾ ആ തളർച്ചയും കഴിഞ്ഞ് അടുത്തൊരു വർക്കൗട്ട് ഷെഡ്യൂളിലൂടെ സ്വന്തം കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയായാലും അയാളുടെ വർക്കൗട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഇതിൻ്റെ ഇടയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ട്രെയിനേഴ്സും. ഒരുവിധമുള്ള 80% ട്രെയിനേഴ്സും ഇതിൻ്റെ അകത്ത് ഈ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പാഷനേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചും കൂടെ ഈ പോകെ നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു പല ക്ലയൻസിന്റെ കാര്യം വരുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനൊന്ന് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അവർക്ക് വർക്ക്ഔട്ട് കൊടുക്കുന്നതും?
0: ആക്ച്വലി പ്ലാൻ ചെയ്യാനായിട്ട് പ്രായം കുറഞ്ഞൊരു ക്ലയന്റ് ആണെന്ന് വെച്ചാൽ ഒരു 20-25 വയസ്സിനുള്ളവരാണെങ്കിൽ പുള്ളിക്കാരന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് ബേസിക്കലി നോക്കുക. ആക്ച്വലി പുള്ളി ഒരു നല്ല രീതിയിൽ ശരീരം അനങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുമ്പോട്ട് ആദ്യം പുഷ് ചെയ്യുക. കാരണം അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്റേണലേ ഉള്ള ലൈക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൺസൾട്ടേഷൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ വിചാരിക്കും മുമ്പോട്ട് പോകുന്നത്. അതേസമയം പ്രായമുള്ള ഒരാളാണെങ്കിൽ 50+ ആണ്, അപ്പം പുള്ളി റിട്ടയർഡ് കഴിഞ്ഞ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് ക്വാളിറ്റി ആക്കാൻ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പോൾ അയാൾക്കാണെങ്കിൽ അയാളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ പോയാലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നടുകും കാലിൻ്റെ മുട്ടും ഒക്കെ ഒരുവിധം പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളും ഓവറായിട്ട് സ്ട്രെസ് ആവാത്ത രീതിയിലും അമിതഭാരം ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും ഒക്കെ ആയിരിക്കും ആദ്യം മുമ്പോട്ട് പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ശരീരം മൂവ്മെന്റ് ബേസിലുള്ള എക്സസൈസും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് എടുത്തുകൊണ്ടുള്ളത് മാത്രമല്ലാതെ ശരീരം മൂവ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസും പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി അയാളുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയും. അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത് അയാൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അപ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. അങ്ങനെ അതൊരു ലോങ് പ്രോസസ്സാണ്. പ്രായമുള്ള ഒരാൾക്ക് അത് എന്തായാലും ഒരു ദീർഘകാല പ്രോസസ്സായിരിക്കും. അയാൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് അയാൾക്ക് എന്തായാലും അതിൻ്റെതായ ഉപയോഗം ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ഇപ്പൊ നമുക്കറിയാം എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അതുപോലെ ക്ലയൻസ് ആണെങ്കിലും ഓരോരുത്തരുടെയും സ്വഭാവം വേറെ ആയിരിക്കുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് പറയുന്നവര് കൂടുതലും കല്യാണ സമയത്ത് വന്ന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വരണവരാ. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്ന ഫംഗ്ഷൻ സമയത്ത് നന്നായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ എന്നൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, പക്ഷെ അത് അവർ അതിനു മുമ്പേ ഒരു 6 മാസം മുമ്പേ അവർ

0: കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കത് തുടർന്നു പോകാനുള്ളൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ പോരാ, ആക്ച്വലി ഒരു മോട്ടിവേഷൻ അല്ല ഇതിനെ പറയേണ്ടത്, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ അതിനെ പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നതിന് പകരം മുൻകൂട്ടി അത് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഷോർട്ട് പീരീഡിൽ വന്നിട്ട് 2 മാസത്തിനുള്ളിൽ എന്റെ ശരീരഭാരം ഇത്ര കുറയ്ക്കണം എന്ന് പറയുന്നത് ആക്ച്വലി പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു സേഫ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു വ്യായാമ മുറ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള പരിപാടി ആയിരിക്കില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരിക്കലും ശരീരഭാരം കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുന്നതല്ല, ഒരു ലോങ് പ്രോസസ്സാണ് ഈ ഭാരം കുറയ്ക്കുന്നതായാലും കൂട്ടുന്നതായാലും. അപ്പം അതിൻ്റെ അതിൻ്റെതായ സമയം കൊടുത്ത് തന്നെ ചെയ്യണം. അതാണ് എപ്പോഴും ശരിയായ രീതി, ആരോഗ്യപരമായ ഒരു രീതി.
1: പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്ലയൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനു വേണ്ടി വന്നിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ ആ സ്റ്റുഡന്റിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം വരുന്ന പോലെ തന്നെ, അങ്ങനത്തെ ഏതെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടോ ക്ലയൻസ് വന്നിട്ട് പറയുമ്പോൾ ഓക്കെ ഞാൻ അങ്ങനത്തെ ഒരു?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാ രീതിയിലുള്ള ക്ലയൻസിനോടും ആയിരിക്കുമല്ലോ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്, 3 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം എൻ്റെ തുടക്കകാലത്ത് തൊട്ടേ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുന്നത് എൻ്റെ മീൻസ് ലൈക്ക് അവർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ശരീരം മാറിയത് കൊണ്ട് മാത്രം എന്നിൽ വിശ്വസിച്ച് അവർ ഞാൻ പറയുന്ന കാര്യങ്ങളിലായാലും ഞാൻ കൊടുക്കുന്ന വ്യായാമ മുറകളിലായാലും അവരതിൽ 100% എഫേർട്ട് ഇട്ട് എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് എൻ്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിസിബിളി നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ പറ്റുന്നത് വെയിറ്റ് റിഡക്ഷനാണ്. അപ്പോൾ വെയിറ്റ് റിഡക്ഷനാണ് നമുക്ക് ഏറ്റവും ഈസിലി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം 6 മാസ കാലയളവിൽ 4 കിലോ അല്ലെങ്കിൽ 5 കിലോ കുറയുന്നത് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊരു നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ മെത്തേഡും കൂടെയാണ്. മാസത്തിൽ 1 കിലോ എന്ന് പറയുന്നത് വളരെയധികം നല്ല രീതിയിൽ ഇതാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ അതിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത ഗോൾസ് അവരിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്, അവർക്കും അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷനുണ്ട്. കാര്യം റിസൾട്ട് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററാണ് അവർക്ക് വിസിബിളി റിസൾട്ട് കാണുന്നത്. പക്ഷേ ഈ ഷോർട്ട് പീരീഡ് ചെയ്യുന്നതാണ് എനിക്കൊരു യോജിപ്പ് കുറവുള്ളത്. ഷോർട്ട് പീരീഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ക്ലയൻസിൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ക്ലയൻസ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ അച്ചീവ് ചെയ്തവരും ഉണ്ട്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതിനധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടായിരിക്കും ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സത്യം പറഞ്ഞാൽ അവരെ മുൻകൂട്ടി കണ്ട് നേരത്തെ കൂട്ടി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. ചില ക്ലയൻസ് ഉണ്ട്, ഈ ചില ക്ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭാരം കുറയണം അല്ലെങ്കിൽ ഭാരം കൂടണം എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിനകത്ത് ഇടേണ്ട എഫേർട്ട്, ആ എഫേർട്ട് ഇടാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് മടിയാണ്.
1: പിന്നെ
0: അഫ്കോഴ്സ് അത് അതിൻ്റെതായ ക്രമീകരണത്തിൽ ആഹാരം കഴിക്കണം, അതിൻ്റെതായ സമയത്ത് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ ഭാരം കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റ് എന്നൊരു പ്രോസസ്സല്ല. തടി വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് കയറുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ ജങ്ക് ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോസിബിൾ ആണ്. അതെന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഭാരം ഒരു നല്ല രീതിയിൽ ശരീരത്തിൽ ഭാരം വയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ മാംസം ലൈക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഫുഡ്സ് എന്തായാലും പുള്ളി കഴിച്ചേ പറ്റും. ക്വാളിറ്റി ഫുഡ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് കഴിക്കുന്നതും രണ്ടും രണ്ടാണ്. ക്വാളിറ്റി ഫുഡാണ് നമ്മളുടെ ശരീരത്തിനെ ഒരു ലീൻ മസിൽ മാസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിനാവശ്യമായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ഫൈബേഴ്സ് ഉണ്ടാവും, ഗുഡ് ഫാറ്റ്സ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ അയാൾക്ക് ഭാരം വയ്ക്കാനായാലും ഭാരം കുറയ്ക്കാനായാലും സാധിക്കത്തുള്ളൂ. അതിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ട്, അതാണ് ആസ് എ ട്രെയിനർ നമ്മളുടെ വിജയം. അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെതായ രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ അവരതനുസരിച്ച് ചെയ്താൽ അതിൻ്റെതായ റിസൾട്ട് അവർക്ക് കിട്ടും. അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചില ആൾക്കാർ നമ്മളെടുക്കേണ്ട പ്രവൃത്തി കൊടുത്താലും അവരൊരു പക്ഷേ തിരിച്ചതിനുള്ള റെസ്പോൺസ് തരണം എന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ലൈഫുണ്ട്, ലൈക്ക് അവർക്ക് ജോലിയുണ്ട്. അപ്പം ആ ജോലിയിലും അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ്. പക്ഷേ അവരുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അവർ അംഗീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ അംഗീകാരങ്ങൾ തിരിച്ച് നമുക്കും ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വർക്കൗട്ടിലൂടെ ആയാലും ഡയറ്റിലൂടെ ആയാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. റെസ്പോൺസ് തിരിച്ച് വരുന്നത് കുറയുന്നതനുസരിച്ച് ഈ ക്ലയൻസിന്റെ റിസൾട്ടും കുറയും. ചില ക്ലയൻസ് പറയുന്നത് കേൾക്കാതെ ഇരുന്നിട്ട് പോലും പിന്നെ നമ്മളടുത്ത് വന്ന് കുറ്റം പറയാറുണ്ട്. റിസൾട്ട് ആവാത്തത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഒരു 80% ഉണ്ടെന്നുള്ളത് കാര്യം അവരത് ചിന്തിക്കുന്നില്ല. പക്ഷേ അവരെന്താ പറയുക, അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ വർക്കൗട്ട് പാറ്റേൺ ഫോളോ ചെയ്യാനോ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനോ വെള്ളം കുടിക്കാനോ ഇതൊന്നും അവർക്ക് സമയമില്ല. പക്ഷേ ട്രെയിനറിന്റെ കയ്യിൽ നമ്മളൊരു പൈസ കൊടുത്തു, അയാളടുത്ത് വന്നു, അയാളത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലയന്റും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
1: ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ചസിനെ കുറിച്ചും കൂടി പറഞ്ഞു. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടാലും തിരിച്ച് ക്ലയന്റ് അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഇതാവാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം.

0: അതല്ലാതെ വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു ജോലി നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്നത്?
1: നമുക്കുള്ള ക്വാളിറ്റി ടൈം ആണ് ആക്ച്വലി നശിക്കുന്നത്. ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൻ്റെതായ ഒരു വേറൊരു ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കൂടുതലും ജിം, കോർപ്പറേറ്റ് ജിം എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ജിം എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ലീവ് എടുക്കാം. പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര അധികം എഫേർട്ട് ഇടണം. ആ ലീവ് എടുത്ത ആ ക്ലയൻസിനെ കവർ ചെയ്ത് കൊടുക്കാനായാലും ജിം റൂൾസ് അനുസരിച്ച്, അപ്പം അത് ഓരോ ജിമ്മിനും ഓരോ രീതിയിലായിരിക്കും. എങ്കിലും അത് കുറച്ചധികം ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പൊ ക്ലയൻസ് എന്ത് പോയാലും നമ്മൾ പേഴ്സണൽ ട്രെയിനറാണ്. അപ്പൊ ആ പുള്ളിക്ക് എന്തായാലും നമ്മൾ വഴി മാത്രമേ ട്രെയിനിങ് പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ശരീരസുഖം ഇല്ലാതെയോ വയ്യാതെയോ ആയി നമുക്ക് ആ ക്ലയന്റിന് ആ ഒരു വർക്ക്ഔട്ട് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റാതായിപ്പോയി, അത് വളരെയധികം നമ്മളുടെ കരിയറിനെ അത് ബാധിക്കും. നമ്മളുടെ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ ആ ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ഇതിൻ്റെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി നമുക്ക് ആ ഒരു പ്രൊവൈഡ്, നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു രീതിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു ജിമ്മിൽ ജോലി ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ സർവീസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നേ ഇരിക്കണം. വർക്കൗട്ട് മെറ്റീരിയലായിട്ടായാലും ഓരോരുത്തരുടെ മാനസിക പരിഗണന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഈ ഫീൽഡിൽ വരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു ടൈം എടുക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ ആർഎസുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപ്പര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കാലാപാനി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: വടക്കുംനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ധ്രുവം എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, ചിത്ര പാടിയത്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 5.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായിട്ട് തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNൽ ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെയുള്ളതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. പൊതു താൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് സെപ്റ്റംബർ 11 വീണ്ടും പരിഗണിക്കും. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് എന്നിവരുടെ ആശുപത്രി സന്ദർശനത്തിന് മന്ത്രിമാർക്കയച്ച കത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് കയർ മേഖലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന യുവജന സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സംഭരിച്ചു വയ്ക്കാനാകണമെന്നും അദ്ദേഹം KCB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിനായി ഈ മാസം 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് അദാലത്ത് നടത്തും. കമ്മീഷന് ലഭിച്ച 163 പരാതികളിൽ ചർച്ച നടത്തും. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5-ാം വാർഡിലെ നിപ നിരീക്ഷണം പിൻവലിച്ചു. നിപ റിപ്പോർട്ട് ചെയ്ത് 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ പറഞ്ഞു. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAG തമ്മിൽ ധാരണാപത്രം കൈമാറി. DBAG പങ്കാളിത്തം ജർമ്മനിയിലെ റെയിൽവേ അനുബന്ധ സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി T.സിദ്ദിഖ്. പാറശാല, ബ്ലോക്ക് തല കിസാൻ മേള, ഹരിത വിസ്മയം പരിപാടി എന്നിവയുടെ സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെ വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന്.

0: മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. IHRDയുടെ കീഴിലുള്ള വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ എംകോം ഫിനാൻസ് MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ പൊതുവിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുകളുണ്ട്. അതത് വിഷയങ്ങളിലുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. ഈ ഗ്രാൻറ്സ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ ഫീസ് സൗജന്യം ലഭിക്കും. താൽപ്പര്യമുള്ളവർ പ്രവേശനത്തിന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ടെത്തണം. ഫോൺ നമ്പർ 8547005042. നമ്പർ ആവർത്തിക്കാം, 8547005042. പോസ്റ്റ് ഓഫീസ് RD ആവർത്തിത നിക്ഷേപം സുരക്ഷിതമായ ഒരു ലഘു സമ്പാദ്യ പദ്ധതിയാണെന്നും നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി അക്കൗണ്ട് ഉടമകൾ ചില പ്രധാന വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്നും തൃശൂർ ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അംഗീകൃത ഏജന്റുമാർ മുഖേനയോ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് നേരിട്ടോ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപം നടത്താം. ഏജന്റിന്റെ കൈവശം തുക ഏൽപ്പിക്കുമ്പോൾ തുക നൽകിയ ഉടൻ തന്നെ ഇൻവെസ്റ്റേഴ്സ് കാർഡിൽ ഏജന്റിന്റെ ഒപ്പുവാങ്ങി സൂക്ഷിക്കണം. എന്നാൽ നിക്ഷേപകൻ നൽകിയ തുക പോസ്റ്റ് ഓഫീസിൽ ഒടുക്കിയതിനുള്ള ഒരേയൊരു ആധികാരികമായ രേഖ പോസ്റ്റ് മാസ്റ്റർ ഒപ്പിട്ട് സീൽ വെച്ച് നൽകുന്ന പാസ്ബുക്ക് മാത്രമാണ്. അതിനാൽ എല്ലാ മാസവും തുക നൽകുന്നതിന് മുൻപ് പാസ്ബുക്കിൽ യഥാസമയം രേഖപ്പെടുത്തലുകൾ വരുത്തിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടണം. തൃശൂർ കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള കോഴ്സ് നോർക്ക റൂട്ട്സ് അക്രഡേഷന് യോഗ്യവുമാണ്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഒരു വർഷമാണ് കോഴ്സിന്റെ കാലാവധി. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി തൃശൂർ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. വിലാസം: കെൽട്രോൺ നോളജ് സെന്റർ, 1-ാം നില, BSNL ബിൽഡിംഗ്, പോസ്റ്റ് ഓഫീസ് റോഡ്, തൃശൂർ, 680001. ഫോൺ നമ്പർ 0487249900. നമ്പർ ഒരിക്കൽ കൂടി, 0487249900. കെൽട്രോണിന്റെ ഒരു വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31st. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895415653. നമ്പർ ആവർത്തിക്കാം, 9895415653. സേവന വാർത്തകൾ സമാപിച്ചു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
3: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: ആകാശവാണി തൃശൂർ 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ

0: pre-quarterfinals. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ വേർതിരിക്കാം, പുനരുപയോഗിക്കാം.

0: അനി ടീച്ചറെ, ശിവൻ സാറേ, ദാ ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ഇതിന്റെ ആയുസ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? നമ്മൾ ഇതൊക്കെ എടുത്ത് ദിവസവും ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നീട് എന്തായിരിക്കും ഇതിന് സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
1: ടീച്ചറെ, നമ്മൾ പൈസയും കൊടുത്ത് ചാക്കിലാക്കി കൊടുക്കുമ്പോൾ അവരിതെല്ലാം വലിയ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഏതെങ്കിലും വലിയ വിജനമായ പറമ്പിൽ കൊണ്ടുപോയി കുഴിയിലിട്ട് മൂടും, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫാക്ടറിയിൽ കൊണ്ടുപോയി എല്ലാം ഒന്നുകൂടി ഒന്നിച്ച് വലിയൊരു ചൂളയിലിട്ട് ഉരുക്കും. അങ്ങനെയാണ് നമ്മൾ പൊതുവെ കരുതിയിരിക്കുന്നത്.
0: ആ, മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കാറ്. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ തരംതിരിക്കാതെ ചാക്കി കെട്ടി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന് പിന്നിലെ വലിയൊരു കെമിസ്ട്രി ഉണ്ട് ടീച്ചറെ.
1: ആഹാ.
0: വേസ്റ്റ് സെഗ്രിഗേഷൻ അഥവാ മാലിന്യം തരംതിരിക്കൽ, ഇതൊരു പക്ക സയൻസ് ആണ്.
2: സയൻസോ? എന്ത് സയൻസ് ആണ് ടീച്ചർ ഇതിലുള്ളത്? നമ്മൾ രാവിലെ ചായ കുടിച്ച് കളയുന്ന പാൽ കവറും പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റും കസേരയൊക്കെ കൊണ്ടുപോയി തരംതിരിക്കുന്നതിൽ എന്ത് ലോജിക്, എന്ത് സയൻസ്? എൻ്റെ ഒരു ലോജിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കളക്ഷൻ പ്രോസസ്സ് മാത്രമാണ്. എല്ലാം പ്ലാസ്റ്റിക് തന്നെയല്ലേ, ഉരുകിയല്ല ഒന്നാകും.
0: അയ്യോ, അങ്ങനെ അല്ല ശിവൻ സാറേ, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എല്ലാ പ്ലാസ്റ്റിക്കും ഒന്നല്ല. നമ്മൾ ഈ പോളിമർ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അത് ഓരോ പ്ലാസ്റ്റിക്കിനും വ്യത്യാസമുള്ളതാണ്. പ്ലാസ്റ്റിക്കിന്റെ അടിസ്ഥാന തന്മാത്രകളെ നമ്മൾ കെമിസ്ട്രിയിൽ മോണോമറുകൾ എന്ന് വിളിക്കും.
2: ഓഹോ.
0: ഈ മോണോമറുകൾ പരസ്പരം ചങ്ങല പോലെ വലിയ ക്രമത്തിൽ കൂടി ചേരുന്നതാണ് പോളിമറുകൾ. ഈ കെമിക്കൽ ചങ്ങലയുടെ ഘടന അനുസരിച്ച് പ്ലാസ്റ്റിക്കുകളുടെ മെൽറ്റിംഗ് പോയിന്റും സാന്ദ്രതയും ഒക്കെ മാറും. സാറ് പറഞ്ഞതുപോലെ വ്യത്യസ്ത ഇനം പ്ലാസ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഉരുക്കിയാൽ അവ ഒരിക്കലും പരസ്പരം ചേരില്ല. എണ്ണയും വെള്ളവും പോലെ വേറിട്ട് തന്നെ നിൽക്കും. അത് വേസ്റ്റായി പോവും.
1: ആഹാ. അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുടെയും കുപ്പികളുടെയും അടിയിലൊക്കെ ഒരു ചെറിയ ത്രികോണ ചിഹ്നവും അതിന്റെ ഉള്ളില് 1, 2, 3 അല്ലെങ്കിൽ 5 എന്നൊക്കെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാറില്ലേ, അത് ഈ കെമിക്കൽ ഘടനയും വ്യത്യാസവും കാണിക്കാനാണോ ടീച്ചറെ?
0: ആ, അത് തന്നെയാണ് നാനി ടീച്ചറെ.
1: ഞാൻ വിചാരിച്ചത് കമ്പനിക്കാരുടെ എന്തോ ബാച്ച് നമ്പർ ആണെന്നാണ്.
0: റെസിൻ ഐഡന്റിഫിക്കേഷൻ കോഡ് എന്നാണ് അതിനെ പറയാറ്. പ്ലാസ്റ്റിക്കിന്റെ യഥാർത്ഥ ജാതകം അടങ്ങിയിരിക്കുന്നത് ഈ നമ്പറുകളിലാണ്. ദാ നമ്മുടെ ലാബിലെ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. കോഡ് 1, മിനറൽ വാട്ടർ കുപ്പികളും സോഡയുടെ പ്ലാസ്റ്റിക് കുപ്പികളും ജ്യൂസ് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൽ വരും. അടുത്തത് കോഡ് 2 ആണ്, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ. കട്ടിയുള്ള ഷാംപൂ കുപ്പികൾ, വലിയ ക്യാനുകൾ, പാൽ കവറുകൾ, ഡിറ്റർജൻറ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഇതിലാണ് വരിക.
1: കോഡ് 3 എന്താ ടീച്ചറെ?
0: അത് പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ ഇല്ലേ,
1: PVC അല്ലേ?
0: ആ, അതുപോലെ ഫ്ലോറിംഗ് മാറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇതൊക്കെ PVC ആണ്. പിന്നെ കോഡ് 4, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ, പിന്നെ നേരത്തെ പ്ലാസ്റ്റിക് ഫിലിമുകൾ, അതൊക്കെ കോഡ് 4 വരുന്നത്. കോഡ് 5 എന്ന് പറയുന്നത് പോളി പ്രൊപ്പിലീൻ. ലഞ്ച് ബോക്സുകളും മരുന്നിന്റെ കുപ്പികളും ഐസ്ക്രീം പാത്രങ്ങളും തൈര് കപ്പുകളൊക്കെ കോഡ് 5 ആണ്.
2: ഇത് കുറെ ഉണ്ടല്ലോ, തീർന്നില്ലേ?
0: ഇല്ല, ഇനി 2 എണ്ണം കൂടിയുണ്ട്. കോഡ് 6, പോളിസ്റ്റൈറിൻ, തെർമോകോൾ, ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലേറ്റുകളൊക്കെ. പിന്നെ കോഡ് 7, അത് മറ്റ് മിക്സഡ് പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ ഗ്ലാസ്സുകളൊക്കെ വരുന്നതാണ്. ഇങ്ങനെ 7 തരത്തിലുള്ള അന്താരാഷ്ട്ര കോഡുകളുണ്ട്. നമ്മൾ വീട്ടിൽ എല്ലാം ഒന്നിച്ച് ഒരു ചാക്കിൽ കെട്ടിയിട്ടിട്ട് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ റീസൈക്ലിംഗ് പ്ലാന്റിൽ വെച്ച് ഇത് വേർതിരിക്കുക എന്നത് ശരിക്കും നല്ല പാടുള്ള കാര്യമാണ്.
2: അല്ല ടീച്ചറെ, എന്റെ ഇപ്പോഴത്തെ സംശയം ഈ കോഡ് 1 ഉം കോഡ് 4 ഉം ഒക്കെ ഒന്നിച്ച് ചേർത്താൽ ഇത്ര വലിയ കുഴപ്പം എന്താണ്?

0: എല്ലാം കൂടെ ഒരു ചൂളയിൽ ഇട്ടങ്ങ് ഉരുക്കിയെടുത്താ പോരെ, അതല്ലേ ലാഭം?
1: സാറല്ലെങ്കിലും കെമിസ്ട്രി വരുമ്പോ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട്. കെമിസ്ട്രിയുടെ യഥാർത്ഥ കളി ശിവൻ സാർ ഒന്ന് ശ്രദ്ധിച്ചേ. ഓരോ കോഡിനും ഓരോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. കോഡ് വണ്ണിലുള്ള ഒരു സാധനം ഉരുകാനുള്ള ചൂടല്ല കോഡ് ഫോറിലുള്ള ഒരു സാധനം ഉരുകാൻ വേണ്ടത്. അപ്പോ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ.
2: ഓ, എനിക്ക് ഫിസിക്സിന്റെ ലോജിക്ക് വെച്ച് കാര്യം മനസ്സിലായി. താപനില 110°C എത്തുമ്പോൾ തന്നെ ആ നേർത്ത LDPE പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി തിളച്ച് മറിയാൻ തുടങ്ങും. പക്ഷേ താപനില 250°C ആകുന്നത് വരെ കട്ടിയുള്ള പെറ്റ് കുപ്പി ഉരുകുകയില്ല. അപ്പോഴേക്കും ആദ്യം ഉരുകിയ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ?
1: ആ, അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല,

0: ഈ പ്ലാസ്റ്റിക് ചൂടുകൂടി ആകെ കരിഞ്ഞു പോകുമല്ലേ ടീച്ചറെ.
1: ആ അപ്പൊ ടീച്ചറിന് കാര്യം പിടികിട്ടി. ആ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരുക്കുമ്പോഴേ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളത് കരിഞ്ഞു പോകും. അങ്ങനെ കരിയുമ്പോൾ മാരകമായിട്ടുള്ള വിഷവാതകങ്ങൾ പുറത്തു വരും. എന്ന് മാത്രമല്ല, ആ പ്ലാസ്റ്റിക് മിശ്രിതം മുഴുവൻ ഉപയോഗശൂന്യമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഓരോ പ്ലാസ്റ്റിക്കും വേറെ വേറെ തരംതിരിച്ച് വൃത്തിയായി ഉണക്കി നൽകണം എന്ന് പറയുന്നത്.
2: ഓഹോ, ഇത് ഇത്ര വലിയ പ്രോസസ് ആണെന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ടീച്ചറെ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും കഴുകി ഉണക്കി നൽകി എന്ന് കരുതുക. അവരത് ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു. ഓക്കേ, അവിടെ നിന്ന് ഏതെങ്കിലും ഫാക്ടറിയിലേക്ക് എത്തിയെന്നും കരുതുക. പിന്നെ എന്ത് സംഭവിക്കും ഇതിന്?
1: 5 ശാസ്ത്രീയമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്ലാസ്റ്റിക് കഷ്ണം പുനരുപയോഗം അല്ലെങ്കിൽ റീസൈക്ലിങ്ങിന് വിധേയമാകുന്നത്. ആദ്യത്തേത് മാനുവൽ ആൻഡ് മെക്കാനിക്കൽ സോർട്ടിംഗ്. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കൺവെയർ ബെൽറ്റിലിട്ട് കോഡുകളുടെയും നിറങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവനക്കാരും ഒപ്റ്റിക്കൽ സെൻസറുകളും ചേർന്ന് തരംതിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കുന്നതാണ്. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ പ്ലാസ്റ്റിക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണമയം, ലേബലുകൾ ഇതൊക്കെ പ്രത്യേക കെമിക്കൽ ലായനി ഉപയോഗിച്ച് കഴുകിക്കളയും. മൂന്നാമത്തേതാണ് ഷ്രെഡിംഗ്, ചെറുതാക്കി മുറിക്കൽ. വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് വലിയ ബ്ലേഡുകളുള്ള മെഷീനിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. നാലാമത് സാന്ദ്രത അടിസ്ഥാനമാക്കി ഇത് വേർതിരിക്കും. അത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു വലിയ ജലസംഭരണിയിലിട്ടിട്ട് സാന്ദ്രത കുറഞ്ഞവ പൊങ്ങിക്കിടക്കും, അല്ലാത്തവ താഴ്ന്നു കിടക്കും. ഈ രീതി ഉപയോഗിച്ച് ഇവയെ വേർതിരിക്കും. അവസാനത്തെ ഘട്ടം പെല്ലറ്റൈസിംഗ്. വേർതിരിച്ച ഈ കഷ്ണങ്ങൾ കൃത്യമായ താപനിലയിൽ ഉരുക്കി നൂലുപോലെ പുറത്തെടുത്ത് തണുപ്പിച്ച് ചെറിയ പ്ലാസ്റ്റിക് തരികളാക്കി മാറ്റുന്നു. പെല്ലറ്റ്സ് എന്നാണ് ഈ തരികളെ പറയുക.
0: എന്താണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലേ.
1: അതെ,
0: 5 സ്റ്റേജും കഴിയുമ്പോഴത്തേക്കും പെല്ലറ്റ്സ് ഉണ്ടാവും. അത് വെച്ച് പിന്നീട് എന്താണ് ഈ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്? വീണ്ടും പഴയ പോലെ കുപ്പികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്.
1: നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ഈ മിനറൽ വാട്ടർ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ മെഷീനിലൂടെ കടത്തിവിട്ട് പോളിസ്റ്റർ നൂലുകളാക്കി മാറ്റും. നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന സ്പോർട്സ് ജേഴ്സികൾ, റണ്ണിംഗ് ഷൂസ്, സ്കൂൾ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് നൂലുകൊണ്ടാണ് ടീച്ചറെ.
0: ആഹാ,
1: അതുപോലെ ഷാംപൂ കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് വലിയ ബക്കറ്റുകളോ പ്ലാസ്റ്റിക് കസേരകളോ റോഡ് ഡിവൈഡറുകളോ ഉണ്ടാക്കും.
0: കൊള്ളാലോ
2: ടീച്ചറെ. നമ്മൾ ഈ കഴിക്കുന്ന ചിപ്സിന്റെ കവർ, ഈ മിഠായി കവർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇനി എന്തോ മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നും മറ്റല്ലേ വിളിക്കുന്നേ, അതും ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ. അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്?
1: ആ അത് ശരിയാ ശിവൻ സാർ ചോദിച്ചത്. ചിപ്സിന്റെ കവറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഒരു അലൂമിനിയം ഫോയിൽ കോട്ടിംഗ് കൂടെ ഉണ്ട്. ഒന്നിലധികം വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് അവയെ സാധാരണമായിട്ടുള്ള രീതിയിൽ ഉരുക്കി പെല്ലറ്റാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ കെമിസ്ട്രിയിൽ പൈറോളിസിസ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കും. അതായത് ഓക്സിജൻ ഇല്ലാത്ത അടഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ വലിയ പോളിമർ ചങ്ങലകൾ തകർന്ന് പൈറോളിസിസ് ഓയിലായി മാറും. പൈറോലിസിസ് ഓയിൽ അഥവാ സിന്തറ്റിക് പെട്രോളിയം ഇന്ധനമായിട്ട് മാറും. ഇത് വ്യവസായങ്ങൾക്കൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ കേരളത്തിൽ ക്ലീൻ കേരള കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ക്രഷർ മെഷീനിൽ ഇട്ട് പൊട്ടിച്ച് റോഡ് ടാറിങ്ങിനായി ടാറിനൊപ്പം മിക്സ് ചെയ്യാറുമുണ്ട്. പ്ലാസ്റ്റിക് ചേർത്ത റോഡുകൾക്ക് ഈട് കൂടുതലാണെന്ന് ആനി ടീച്ചർക്കറിയാലോ.
0: അതെ ടീച്ചറെ, പ്ലാസ്റ്റിക് ചേരുമ്പോൾ ടാറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുകയും അതിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പൊ ഈ മഴവെള്ളം റോഡിനുള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നോക്കിയ ടീച്ചറെ, നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും എത്ര മനോഹരമായിട്ടാണ് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്.
1: അതെ അതെ.
0: പക്ഷെ ബിന്ദു ടീച്ചറെ, പല സാധാരണക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതിന് പകരം വീട്ടിലിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് കത്തിച്ചാ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ഈ വണ്ടിക്കൂലിയും വലിയ ഫാക്ടറിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ, പുകഞ്ഞ് തീർന്നോളുമല്ലോ.
1: അതൊരിക്കലും ആലോചിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് ടീച്ചറെ. പ്ലാസ്റ്റിക്കെ നമ്മൾ തുറന്ന സ്ഥലത്തിട്ട് സാധാരണ രീതിയിൽ കത്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവ കത്തിത്തീരുന്നില്ല. അതുകൊണ്ട് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാവും. മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകങ്ങളാണ് ഇവയൊക്കെ. ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ മാത്രമല്ല, വന്ധ്യത,

0: ഗർഭസ്ഥ ശിശുക്കൾക്ക് വൈകല്യം, കടുത്ത ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ PVC പൈപ്പ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം അന്തരീക്ഷത്തിലെ ഈർപ്പവുമായിട്ട് കലർന്നാൽ ആസിഡ് മഴയ്ക്ക് വരെ കാരണമാകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്കും ഒരു സാമൂഹിക ദ്രോഹമാണ്. അതുമാത്രമല്ല, നിയമപരമായിട്ട് കടുത്ത കുറ്റവുമാണ്.
1: എന്റെ ഈശ്വര, ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് എല്ലാ മാസവും കൊടുക്കുന്ന തുക വെറും ഒരു പൈസയോ നികുതിയോ അല്ല. നമ്മുടെ വരും തലമുറയും ഭൂമിയെയൊക്കെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വൃത്തിയാക്കി ഉണക്കി തന്നെ നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഇത് കെമിക്കൽ പ്രോസസ്സിംഗ് എന്തോരം എളുപ്പവും ലാഭകരവും ആക്കും നോക്കൂ.
0: ആ, ശിവൻ സാറിന് കാര്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഉണക്കി തരംതിരിച്ച് നൽകിയാൽ റീസൈക്ലിംഗ് പ്രക്രിയ 100% വിജയിക്കും.
2: വേർതിരിക്കാം, പുനരുപയോഗിക്കാം. ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, ഐശ്വര്യ, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ആകാശവാണി. ഇപ്പോൾ ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. പൂർവി കല്യാണി രാഗത്തിൽ ശിവനന്ദന ഗജാനന എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം പ്രൊഫസർ ശ്രീനിവാസൻ രചിച്ചത്.

ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. അടുത്തതായി കല്യാണിരാഗത്തിൽ അദ്രി സുതാവര എന്ന സ്വാതി തിരുനാൾ കൃതി ആദ്യതാളം.

0: ശ്രീമതി ജി സീതാലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം.
1: ആകാശവാണി തൃശൂർ.

വിജയ യേശുദാസും സിത്താരയും പാടിയത്. ചിത്രം ഉയരെ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ഗോപി സുന്ദർ.

മായാനദി എന്ന ചിത്രത്തിൽ ഷഹബ സമൻ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്തത് സൂരജ് സന്തോഷ് പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്, ചിത്രം ആശാൻ

കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഗായകർ ഹരിഹരൻ. ചിത്രം.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ദുപഥ്യസ്യ വക്താ ശ്രോതാജ ദുർലഭ. പുരാണാന്തർഗതവും ഏറെ പ്രസിദ്ധിയുമുള്ള ഒരു സാരോപദേശ ശ്ലോകമാണിത്. മഹാഭാരതത്തിൽ വിദുരോപദേശത്തിൽ എന്നാണ് പ്രസിദ്ധി. എന്നാൽ വാൽമീകി രാമായണത്തിൽ രാവണൻ്റെ സീതാപഹരണവേളയിൽ രാവണനോടുള്ള മാരീചൻ്റെ ഉപദേശമായിട്ടും കാണുന്നുണ്ട്. മഹാഭാരതത്തിൽ വിദുരരെ ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നു. വാൽമീകി രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ മാരീചൻ്റെ രാവണനോടുള്ള ഉപദേശവും ആണ് ഇത്. എന്നാൽ രാമായണം പ്രബന്ധം യുദ്ധകാണ്ഡത്തിൽ വിഭീഷണൻ രാവണനോട് ശ്രീരാമനുമായി സന്ധി വേണം, യുദ്ധം നല്ലതിനല്ല എന്നു പറയുന്നിടത്തും ഈ ശ്ലോകം കാണാം. ഏത് സന്ദർഭത്തിലായാലും ഉപദേശിക്കപ്പെടുന്നവർ ദുഷ്ടന്മാരും അഹങ്കാരികളും തന്നെ. നിത്യജീവിതത്തിലാകട്ടെ ഈ ശ്ലോകത്തിൻ്റെ സ്വാധീനവും പ്രസക്തിയും ധാരാളം ഉണ്ടുതാനും. ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് മടങ്ങാം. ഇവിടെ ഉപദേശിക്കപ്പെടുന്നവരിൽ ഒരാൾ ഭാരത

0: ചക്രവർത്തിയും പുത്രസ്നേഹം കൊണ്ട് തികച്ചും അന്ധനുമായ ധൃതരാഷ്ട്രമഹാരാജാവാണെങ്കിൽ, മറുഭാഗത്ത് ലോകൈക ചക്രവർത്തിയും അഹങ്കാരിയും സ്ത്രീലമ്പടനുമായ സാക്ഷാൽ ദശമുഖൻ തന്നെ. കൈലാസപർവ്വതമെടുത്തമ്മാനമാടി ദേവന്മാരെ മുഴുവൻ ബന്ധിച്ച് ലങ്കയിൽ കൊണ്ടുവന്നിട്ട് സൂര്യചന്ദ്രന്മാരെ വരെ തൻ്റെ സ്വാധീനത്തിലാക്കിയ ത്രൈലോക്യ ചക്രവർത്തിക്ക് സ്ത്രീവിഷയത്തിൽ മാത്രം പക്വത കൈവരിക്കാനായില്ല. രണ്ടുപേർക്കും ദുഷ്ടന്മാരായ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും ധാരാളം. അതുതന്നെയാണ് ഇവിടത്തെ സൂചനാവിഷയവും. ഇനി നമുക്ക് ശ്ലോകത്തിലേക്ക് മടങ്ങാം. വിദുരോപദേശവും മാരീച വിഭീഷണ ഉപദേശവും തുടരുന്നു. രണ്ടിൻ്റെയും അന്തസ്സത്ത ഒന്നു തന്നെ. അല്ലയോ മഹാരാജാവേ, എപ്പോഴും പ്രിയം മാത്രം പറയുന്ന പുരുഷന്മാർ അഥവാ ഉപദേഷ്ടാക്കൾ അങ്ങേക്ക് ചുറ്റും ധാരാളമുണ്ടല്ലോ. അവർക്കാകട്ടെ, അതുകൊണ്ട് ഏറെ നേട്ടങ്ങളുമുണ്ടുതാനും. സമ്പത്ത്, കാര്യസിദ്ധി, സ്ഥാനമാനങ്ങൾ തുടങ്ങി ധാരാളം ധാരാളം കാര്യങ്ങൾ അവർ ഈ ഉപദേശം കൊണ്ട് കൈക്കലാക്കുന്നു. അങ്ങയുടെ അപ്രിയം കൈപ്പറ്റൊന്നുമില്ല എന്നതാണ് ഏറെ വിശേഷപ്പെട്ട മറ്റൊരു സംഗതി. ആ വിധത്തിലുള്ള ദുഷ്ടോപദേശങ്ങളാണ് അങ്ങയെപ്പോലുള്ള ലോകൈക ജേതാക്കളെ നാശത്തിലേക്ക് നയിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ എപ്പോഴും പ്രിയവാദികളാണ്, ഹിതവാദികളല്ല എന്ന സത്യം അങ്ങ് മറന്നുപോകുന്നു. അതാകട്ടെ, അങ്ങയെ കോട്ടത്തിലേക്കും അവരെ നേട്ടത്തിലേക്കും നയിക്കാൻ പര്യാപ്തമാണ് താനും. എന്നാൽ സ്വന്തം നേട്ടങ്ങളെ വകവയ്ക്കാതെ ഹിതോപദേശം മാത്രം ചെയ്യുന്ന ഉപദേഷ്ടാക്കളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അവരാകട്ടെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുപോലുമില്ല. ഉപദേശം കേൾക്കുന്നവർക്ക് നന്നാവണം, ഈ ലോകത്തിനും ജനങ്ങൾക്കും ഏറെ നന്മ വരണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സ്വന്തം നേട്ടങ്ങളെ ഏറെ തുച്ഛമായി കാണുന്നു, മറ്റുള്ളവരുടെ നേട്ടങ്ങളെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് തൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്താനാണ് താങ്കളെപ്പോലുള്ള മഹാരഥന്മാർ ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമാണ് തൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും ശ്രേയസ്സിന് അടിസ്ഥാനം. അത്തരക്കാരെ മനസ്സിലാക്കി മാത്രം കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഭാവി ഏറെ പ്രകാശമാനമായിത്തീരുമെന്ന് സാരം. മഹാകവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മനോഹരമായ തർജ്ജിമയും ഇവിടെ ഉദ്ധരിക്കാതെ വയ്യ. ആളേറെയുണ്ടാം രാജാവേ നിത്യം സേവ പറഞ്ഞിടൻ, സേവ വിട്ടുഹിതം ചൊൽവോൻ കേൾക്കുന്നോനും ചുരുക്കമാം.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.